ആകാശവാണി കോഴിക്കോട്. സമയം 5 മണി കഴിഞ്ഞ് 58:23. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 6, കൊല്ലവർഷം 1201 കർക്കടകം 12, 2026 ജൂലൈ 28 ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ സി സേതുമാധവൻ.
2: ഭഗവത്ഗീതയിലെ 3-ാം അധ്യായമായ കർമ്മയോഗത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നു, കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. ഏതൊരുവൻ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സുകൊണ്ട് ഇന്ദ്രിയാർത്ഥങ്ങളെ ഓർക്കുന്നവനായിരിക്കുന്നുവോ അവിവേകിയായ അവൻ മിഥ്യാചാരിയാകുന്നു. കർമ്മയോഗത്തിൻ്റെ മുന്നോടിയായി സാഖ്യയോഗത്തിൽ കർമ്മത്തെപ്പറ്റി ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. കർമ്മത്തിനു മാത്രമേ അധികാരമുള്ളൂ എന്നും ഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കണമെന്നും കർമ്മഫലത്തിന് ഹേതു അല്ലെന്നും അകർമ്മം പാടില്ലെന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കർമ്മം ചെയ്യുമ്പോൾ 2 കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കേണ്ടതുണ്ട്. അതിലൊന്ന് ശ്രദ്ധയാണ്, മറ്റേത് ഏകാഗ്രതയും. ശ്രദ്ധ എന്നാൽ വിശ്വാസം എന്നർത്ഥം. വിശ്വാസം ശ്വാസം പോലെ പ്രധാനമാണ്. വിശ്വാസം സവിശേഷ രക്ഷയും ശുദ്ധിയും ജ്ഞാനവും നൽകുന്ന കവചക്രിയയാകുന്നു. ദൈവവിശ്വാസം എന്നത് ഒരു വ്യക്തിക്ക് ആത്മരക്ഷാബോധമാണ്. ഈ വിശ്വാസം അയാൾക്ക് ആശ്വാസം നൽകുന്നു. ശുഭാപ്തി വിശ്വാസത്തോടെ മാത്രമേ ഏതൊരു പ്രവൃത്തിയും ചെയ്യാനാകൂ. അത് പ്രവർത്തനത്തെ ത്വരിതഗതിയിലാക്കുമെന്ന് നിസ്സംശയം പറയാം. ഏതൊരു പ്രവൃത്തിയും ഏകാഗ്രതയോടെ ചെയ്യണം. ക്രിയ ചെയ്യുമ്പോൾ മനസ്സും ശരീരവും ഒരു കേന്ദ്രത്തിലേക്ക് ഒതുക്കി വയ്ക്കുന്നതാണ് ഏകാഗ്രത. വായിക്കുന്ന വിദ്യാർത്ഥിയുടെ മനസ്സ് വായനയിൽ കേന്ദ്രീകരിക്കണം. മറ്റൊന്നിലേക്കും അവൻ്റെ മനസ്സ് എത്തി നോക്കരുത്. മനസ്സിനെ സ്വന്തം വരുതിയിൽ നിർത്താനാവുക. ഇത് യോഗയും ധ്യാനവും പരിശീലിക്കുന്നവർക്ക് അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. നാമസങ്കീർത്തനങ്ങൾ നടത്തുന്ന ഒരാൾ ഏകാഗ്രചിത്തനായിരിക്കണം. ധ്യാനത്തിലിരിക്കുന്നവൻ പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. ഇത് താത്കാലികമാണെന്നു മാത്രം. താത്കാലികമായിട്ടാണെങ്കിലും ഈ ഭാവം ഉൾക്കൊള്ളാനാകാത്തവർ കപടമുഖം ഉള്ളവരാകുന്നു. ഇവർക്കാവശ്യം മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമയലാണ്. ഇത് ആത്മവഞ്ചനയാകുന്നു. ജന്മവാസനകൾ നിറഞ്ഞതാണ് മനസ്സ്. പ്രാകൃത വികാര വിചാരങ്ങളുടെ ഒരു കലവറയാണത്. ഈ കലവറയിൽ നിന്ന് വികാര വിചാരങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുന്ന

0: പ്രക്രിയയാണ് സംസ്കാരം. കർമ്മേന്ദ്രിയങ്ങൾ നിയന്ത്രിച്ച് കണ്ണടച്ച് ധ്യാനനിരതനായിരിക്കുന്ന വ്യക്തി പുറമെ ശാന്തനായി കാണപ്പെടും. അയാളെ ഇന്ദ്രിയ വിഷയങ്ങൾ സ്വാധീനിക്കുന്നുണ്ടോ എന്നതാണ് ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ അയാൾ എവിടെ നിൽക്കുന്നു എന്ന് നിശ്ചയിക്കുന്നത്. ഇന്ദ്രിയ വിഷയങ്ങൾ എന്നത് ഇന്ദ്രിയങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങളാണ്. ധ്യാനിക്കുന്നവൻ സുഖത്തെപ്പറ്റിയും ഫലത്തെപ്പറ്റിയും വിഷയാസക്തിയെപ്പറ്റിയും ചിന്തിക്കുന്നുവെങ്കിൽ ധ്യാനത്തിന് തടസ്സം നേരിടുന്നു. ഇതോടെ ധ്യാനം സുഖാസക്തികളെപ്പറ്റിയാകും. ഇത് വീഴ്ചയാകുന്നു. ധ്യാനം കൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അത് നിറവേറ്റപ്പെടാതെ പോവുകയും മനസ്സ് വിപരീത ഭാവങ്ങളുടെ വിളനിലമായി മാറുകയും ചെയ്യും. നമ്മുടെ സംസ്കാരം എല്ലാവരെയും ഒരുപോലെ കാണുന്നു. വിശ്വാസിയും അവിശ്വാസിയും നമുക്ക് ഒരുപോലെയാണ്. നമുക്ക് ആരോടും ഉച്ച നീചത്വങ്ങളില്ല. ഇതറിയാതെ പലരും പൊയ്മുഖങ്ങൾ അണിയുന്നു എന്നത് സജ്ജനങ്ങളുടെ വേദനയാകുന്നു. കർമ്മങ്ങളൊന്നും പേരിനും പ്രശസ്തിക്കും വേണ്ടി ആകരുത്. ലോക നന്മയാണ് അതിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന വിധം നാം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തി നോക്കുക. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കാതെ അനാസക്തനായി കർമ്മം ചെയ്യുക. ഇതാണ് ഒരു കർമ്മയോഗിക്ക് ചെയ്യാനുള്ളത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ സി. സേതുമാധവൻ.

ആകാശവാണി കോഴിക്കോട് ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അല്പസമയത്തിനകം കാവ്യാഞ്ജലി, തുടർന്ന് അധ്യാത്മരാമായണ പാരായണം 12-ാം ദിവസം ലക്ഷ്മണോപദേശം, ശേഷം ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി, കൃഷിദീപം, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ഓപ്പൺ ഫോറം ഒരു തെരുവിന്റെ കഥ. തുടർന്ന് ആരോഗ്യം അമൂല്യം, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, തുടർന്ന് നോവൽ ടൈം, ഇന്നത്തെ ഗാനം, രാഗപരാഗം, ഇളയനില. 8:30 ആർട്ട് കഫെ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്, 9:30 സുവർണമലരുകൾ, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 6:40 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, സാവിത്രി അന്തർജനവും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:15 പാർലമെന്റിൽ ഇന്ന്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 അയ്യപ്പൻ പാട്ടുകൾ, ബാബുട്ടി കിനാലൂരും സംഘവും അവതരിപ്പിക്കുന്നു. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: നിങ്ങൾ കേട്ടത് പള്ളത്ത് രാമന്റെ പഞ്ചവർണ കിളി എന്ന കവിത. ആലപിച്ചത് മിൻഷ രാജീവ്.
1: കാവ്യാഞ്ജലി.
2: അധ്യാത്മരാമായണ പാരായണം 12-ാം ദിവസം അയോധ്യാകാന്ഡത്തിൽ നിന്ന് ഒരു ഭാഗം ലക്ഷ്മണോപദേശം. പാരായണം ചെയ്യുന്നത് മാലിനി രവിവർമ്മ.

അധ്യാത്മ രാമായണ പാരായണം 12-ാം ദിവസം അയോധ്യകാണ്ഡത്തിൽ നിന്ന് ഒരു ഭാഗം ലക്ഷ്മണോപദേശം. പാരായണം ചെയ്തത് മാലിനി രവിവർമ്മ.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ഹരിതകർമ്മസേനയ്ക്ക് നൽകിയ മാലിന്യ ചാക്കിൽ പെരുമ്പാമ്പിനെ കെട്ടിവെച്ച സംഭവം കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ. 2017 ഹരിത കേരള മിഷന്റെ ഭാഗമായി ആരംഭിച്ച ഈ സംവിധാനം ശുചിത്വ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിൽ നിരവധി വെല്ലുവിളികളും ഹരിതകർമ്മസേന നേരിടുന്നുണ്ട്. ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം മാലിന്യമുക്ത നവകേരളം കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ മണലിൽ മോഹനൻ.
4: കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി നഗരസഭയിൽ ഈ അവര് ശേഖരിച്ച് വെച്ചിരിക്കുന്ന മിനി MCFൽ അത് ഒരു കെട്ടിനകത്ത് ഒരു പെരുമ്പാമ്പിനെ കെട്ടി അതിനകത്ത് കൊണ്ടുവച്ചു. യഥാർത്ഥത്തിൽ നമ്മളുടെ ആളുകളുടെ പൗരബോധം, ഇപ്പോ എല്ലാ ആളുകളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയണത്, പക്ഷെ ഒരു 90% ആളുകളും നല്ല മനസ്സുള്ള നന്മയുള്ള ആളുകളാണ്. പക്ഷെ ഒരു 10% ആളുകൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള നീച പ്രവൃത്തികൾ അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഇപ്പോഴും ഇവിടെ കൊയിലാണ്ടിയാണെങ്കിൽ ഈ ഇതിന്റെ തൊട്ട് മുമ്പ് മറ്റൊരു പഞ്ചായത്തിൽ സംഭവിച്ചിരിക്കണം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ മനുഷ്യന്റെ വിസർജ്യം കെട്ടി അതിനകത്ത് കൊണ്ടുവച്ചു. പല സ്ഥലങ്ങളിൽ നമ്മളുടെ ഈ റോഡ് അരികിലൊക്കെ ഇത് സൂക്ഷിക്കുന്നതിന് ജൈവം അജൈവം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും ഛർദിലുകൾ, ബസിന്റെ അകത്തു നിന്നൊക്കെയുള്ള ഛർദി അതിനകത്ത് കെട്ടിയിടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഹരിതകർമ്മസേന ഇത് കൈകൊണ്ട് ഇതെടുക്കുന്ന സമയത്ത് ഈ കെട്ടഴിക്കുമ്പോൾ ഈ ഛർദിലാണ് വരിക. അപ്പോൾ ആളുകൾ ധരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ കുട്ടികളുടെ വിസർജ്യമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് യഥാസ്ഥാനങ്ങളിൽ സൂക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. ജൈവം അജൈവം എന്നൊക്കെ പറഞ്ഞിട്ട് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലെ അജൈവ മാലിന്യങ്ങളുടെ അകത്ത് ജൈവം ഇടുക എന്നുള്ള രീതിയുണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ ഇപ്പോഴും ഇങ്ങനെ നമ്മളുടെ ഇത്തരത്തിലുള്ള മനസ്സുള്ള ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഒരു 50 രൂപയാണ് മാസത്തിൽ യൂസർ ഫീ ആയിട്ട് ആളുകൾ കൊടുക്കുന്നത്. ആ 50 രൂപ എന്ന് പറയണത് ഒരു ദിവസം നമ്മളൊരു 1.5-2 രൂപ, പരമാവധി വന്നാൽ 2 രൂപ ഒരു ദിവസം നമ്മളുടെ ജീവിതത്തിൽ മാറിവെക്കുന്ന തുകയാണ്. ഒരു ദിവസത്തെ മത്സ്യം വാങ്ങാൻ നമ്മൾ 100-150 രൂപയൊക്കെ ചെലവാക്കുന്ന ആളുകളാണ്. ഒരു മാസം അവരുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഷോപ്പിലുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് കൊടുക്കുന്നതിന് 50 രൂപയാണ് കൊടുക്കുന്നത്. അതുപോലും കൊടുക്കാത്ത ആളുകളുണ്ട്. പക്ഷെ നമ്മൾ അറിയണം, ഇത് നമ്മുടെ കേരളത്തിൽ ഈ ഓരോ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും ഈ അജൈവ മാലിന്യങ്ങൾ ഇങ്ങനെ ഈ ഹരിതകർമ്മസേന തരംതിരിച്ച് കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ നമ്മളുടെ ചുറ്റിലുമുള്ള തോടുകളും പുഴകളും അരുവികളും കടലും എന്തുമാത്രം മലീമസമാകുമായിരുന്നു. എത്ര ടൺ പ്ലാസ്റ്റിക്കുകളും എത്ര ടൺ മാലിന്യങ്ങളുമാണ് അടുത്ത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളിൽ ഇനിയും വലിയ ബോധവൽക്കരണം നമ്മളുടെ ഈ മാലിന്യ സംസ്കരണത്തിന് വരണം. അതൊരു സംസ്കാരമായിട്ട് മാറേണ്ട കാലം അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
3: മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ജോലിയും കുറഞ്ഞ വേതനവും പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ചുറ്റുപാടുകളിലെ ഇടപെടലുകളും മാലിന്യ

0: പ്പർക്കം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഹരിതകർമ്മസേന പ്രവർത്തകരെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന സെക്രട്ടറി അജിത മലോൽ:
1: ഞങ്ങൾ രാവിലെ 9 മണിക്കാണ് വീട് കയറാൻ പോകുന്നത്. രണ്ടാൾ കൂട്ടിട്ടാണ്, 20 വീടാണ് ഒരാൾ കയറേണ്ടത്. ഞാൻ ഈ അടുത്ത വീട് കയറുമ്പോ എന്റെ അടുത്ത തൊട്ടടുത്ത വീടിലാണ് എന്റെ അപ്പനും വരുന്ന മറ്റൊരാളായി കയറുക. ഇപ്പൊ എല്ലാരും സാധനം തരലുണ്ട്, പക്ഷെ അധികം വീടും സെഗ്രിഗേഷൻ ചെയ്ത് വെക്കലില്ല. ഞാൻ തന്നെ പോയിട്ട് സെഗ്രിഗേഷൻ ചെയ്യാന്ന് 8 എണ്ണമായിട്ട് ഞങ്ങൾ തരംതിരിച്ചെടുക്കുന്നുണ്ട്. HM വേറെ, PP വേറെ, PP പ്രിന്റ് വേറെ, മിൽക്ക് വേറെ, ഓയിൽ വേറെ, LD1 വേറെ, അങ്ങനെയുള്ള 10 ഐറ്റമായിട്ടാണ് ഞങ്ങള് വീടിന്ന് തിരഞ്ഞെടുക്കുക. പക്ഷെ ചില വീടുകാര് പ്രിന്റ് പോലത്തതൊക്കെ വേറെ വെക്കൂ, ഈ വെള്ള കളറുകളൊക്കെ വേറെ വെക്കും. അപ്പൊ ഞാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തിരിഞ്ഞെടുക്കും. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചായി ഇട്ട് വെക്കുക. അപ്പൊ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, സമയവും പിടിക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് 20 വീടാണ് കയറേണ്ടത്. ആ പൈസ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് സാലറിയും കൂടി ആവുള്ളൂ, അതിന്റെ അകത്തുനിന്ന് ഞങ്ങളെ ദിവസക്കൂലിയും കൂടി അതിന്റെ അകത്തുനിന്ന് ആവുള്ളൂ. ഒരു മാസത്തേക്കുള്ള പരമാവധി ഓളോട് തരണം എന്നറിയും. ചില വീട്ടുകാരാണ് 1 മാസം തന്നാല് 1 മാസം തരികയല്ല. പല വാർഡിലും ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സാലറി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഒരു ദിവസത്തെ സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ശതമാനം അനുസരിച്ചാ വീടുകളിൽ നിന്ന് SRP കളക്ഷൻ വാങ്ങിക്കഴിഞ്ഞാല് വീടുകളിൽ നിന്ന് 50% താഴെ വരുന്നവർക്ക് ഞങ്ങൾ 350 രൂപ വെച്ചാണ് നടുവണ്ണൂർ പഞ്ചായത്ത് കൊടുക്കുന്നത്. 50 മുതൽ 64 വരെ കിട്ടിക്കഴിഞ്ഞാല് 400 രൂപ, 75 മുതൽ 100 വരെ കിട്ടിക്കഴിഞ്ഞാല് 500 രൂപയാ കൊടുക്കുന്നത്. അതില് വീടുകളിൽ നിന്ന് 80% മുകളിലായവർക്ക് ഇൻസെന്റീവായിട്ട് 1000 രൂപയും കൊടുക്കൂ. 90% മുകളിലായവർക്ക് ഇൻസെന്റീവായിട്ട് 2000 രൂപയും കൊടുക്കൂ. കൂട്ടണം ഞങ്ങൾ പറയുന്ന 700 രൂപയാക്കിയിട്ട് 22 ദിവസം തൊഴുതിനാക്കാന്നുള്ളതിലാ. ചിലപ്പോ ഞങ്ങള് കുപ്പിച്ചില്ലൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ കാല് മുറിയും, അന്നേരം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. പിന്നെ ഈ തിരിയുന്ന സമയത്ത് നമുക്ക് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് ഭയങ്കര ഒരു ഇതുപോലെ വരും, ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മള് തിരിയുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
0: പുനരുപയോഗിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിന് മാലിന്യങ്ങളെ കൃത്യമായും തരംതിരിക്കേണ്ടതുണ്ട്. അവയെ പ്രത്യേകം പ്രത്യേകമായി തന്നെയാണ് സംസ്കരിക്കേണ്ടതും. കോഴിക്കോട് ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ജ്യോതിഷ് മണാശേരി ശ്രദ്ധയോട്:
2: മാലിന്യം തരംതിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും പ്രാഥമിക ഉത്തരവാദിത്വമാണ്. കാര്യം നമുക്കത് തരംതിരിച്ചാൽ മാത്രമേ അത് റീസൈക്ലിംഗ് വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഉപകാരപ്രദമാവുള്ളൂ, അത് വീണ്ടും പുനരുപയോഗിക്കാൻ കഴിയുള്ളൂ. ഒരു കാരണം പറഞ്ഞാൽ പ്ലാസ്റ്റിക്കുകൾ തന്നെ പലതരം കവറുകളുണ്ട്, മൾട്ടി ലെയർ കവറുകളുണ്ട്. ഇപ്പൊ കുർക്കുറെ, ചോക്ലേറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ തീർക്കുമ്പോൾ 2 തരം കവറുകൾ, മിൽമയുടെ പാക്കറ്റ് കവറുകൾ വേറൊരു തരത്തിലാണ്, തുണി ഷോപ്പ് എന്ന് വാങ്ങുന്ന കവറുകൾ വേറൊരു തരത്തിലാണ്. ഇതൊക്കെ വിവിധ ഗ്രേഡഡ് കവറുകളാണ്. അപ്പൊ ഇതിനെ തരംതിരിച്ച് കൊടുത്താൽ മാത്രമാണ് ഒരു റീസൈക്ലർക്ക് റീസൈക്ലിംഗിന് കൊണ്ടുപോകാൻ കഴിയുക. തന്നെ പോലെ അത് നമ്മുടെ നാട്ടിലോ വീട്ടിലോ വന്ന് പാഴ്വസ്തു വ്യാപാരികൾ ശേഖരിക്കുന്ന കാര്യങ്ങളും അല്ല. നമ്മുടെയൊക്കെ വീടുകളിൽ പലതരം കവറുകളാണ് വരുന്നുണ്ടാവുക. പാല് വാങ്ങുന്ന കവറുണ്ടാവും, മീന് വാങ്ങുന്ന കവറുണ്ടാവും, ചായപ്പൊടിയുടെ കവറുണ്ടാവും, ഹോർലിക്സിന്റെ കവറുണ്ടാവും, മിഠായി കവറുകൾ ഉണ്ടാവും, പലതരം കവറുകൾ ഉണ്ടാവും. എന്നാൽ ഈ പലതരം കവറുകളും പല സ്റ്റൈലിലുള്ളതാണ്. LD, PP, HM എന്നൊക്കെ ഇതിന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് പാലിന്റെ കവറും മീനിന്റെ കവറും ഒക്കെ ഒരു സ്റ്റൈലിൽ പോകുന്നതാണ്. എന്നാൽ തുണിയൊക്കെ വാങ്ങുന്ന ഒച്ചപ്പാടുണ്ടാവുന്ന കവറുണ്ട്, ശബ്ദം ഉണ്ടാവും, പടമ്പ, അത് PP കവറാണ്, അത് വേറൊരു സ്റ്റൈലാണ്. ചോക്ലേറ്റ് വാങ്ങുന്ന രണ്ട് ഭാഗത്തും 2 തരം കവറുള്ള കവറുകൾ കാണാം, അത് മൾട്ടി ലെയർ കവറുകളാണ്. അത് സ്വാഭാവികമായിട്ട് റീസൈക്കിൾ ചെയ്യാൻ പോലും പാടാണ്. അത് സിമെന്റ് ഫാക്ടറികളിൽ കൊണ്ടുപോയി റിജക്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പൊ വീടുകളിൽ നിന്ന് വരുന്ന വിവിധ തരത്തിലുള്ള, ഞാൻ ഈ പറഞ്ഞ LD, PP, HM തുടങ്ങിയ കവറുകളൊക്കെ വിവിധ സ്റ്റാൻഡേർഡിലും വിവിധ ഗ്രേഡിലുള്ളതിനെ തരംതിരിക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിലാണ് നിലവിൽ ഹരിതകർമ്മസേന വ്യാപൃതരായിരിക്കുന്നത്. കാരണം വീട്ടുകാർ ആരും തരംതിരിച്ച് കൊടുക്കാറില്ല. പൊതുവെ ആ സാധനങ്ങൾ ഹരിതകർമ്മസേനയുടെ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന MCF, MRF എന്ന് പറയുന്ന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് തരംതിരിക്കുന്ന പ്രവർത്തനത്തിലാണ് ആളുകൾ വ്യാപൃതരാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി വൃത്തിയുള്ളത് തരിപ്പിക്കാൻ ഉപയോഗപ്രദമാവുന്ന തരത്തിൽ കൊടുക്കേണ്ടത്, ഇത് റീസൈക്ലിംഗിന് കൊടുക്കാനോ വില കിട്ടുന്നത് മറ്റ് വ്യാപാരികൾക്ക് റീസൈക്ലിംഗിന് ഉപയോഗിക്കാനൊക്കെ ഉപയുക്തമാവുന്നതും ഉപകാരമാവുന്നതും കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ആളുകൾ മാലിന്യം വൃത്തിയുള്ളതാക്കി കവറൊക്കെ കഴുകി ഉണക്കി തരംതിരിച്ച് തന്നെ ഈ കവറിൽ നിക്ഷേപിക്കേണ്ടത് അല്ലെ, തരംതിരിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ ആളുകൾക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്.
0: മാലിന്യ സംസ്കരണം എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ നിശ്ചയിക്കുന്ന യൂസർ ഫീ നൽകേണ്ടത് ഓരോ പൌരന്റെയും കടമയാണ്. അത് നിയമപരമായ ബാധ്യത കൂടിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കോഴിക്കോട് ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ ഹമീദ്:
3: ഇന്ത്യൻ ഭരണഘടനയുടെ 51A കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടി 11 ഡ്യൂട്ടിയാണ്. ആ ഡ്യൂട്ടിയിൽ ഒന്നാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം പ്രൊട്ടക്ട്

0: പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈബർട്ടി, മാലിന്യ മുക്തവും വൃത്തിയുള്ളതുമായ ചുറ്റുപാട് ജീവിക്കുവാനുള്ള അവകാശം മൌലിക അവകാശമാണ് എന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ നിന്നുള്ള അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ഹരിതകർമ്മസേനക്ക് കൈമാറുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന യൂസർ ഫീ നൽകേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അതേ തുടർന്ന് പുതിയ കരമാലിന്യ പരിപാലന ചട്ടങ്ങൾ 2026 പ്രകാരം കേന്ദ്ര ഗവൺമെന്റും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ഇതുപ്രകാരമുള്ള ഉത്തരവുകൾ നിലവിൽ നമുക്ക് ലഭ്യമാണ്. അപ്പൊ തീർച്ചയായും മാലിന്യ സംസ്കരണത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു സഹായിയാണ് സംവിധാനമാണ് സർക്കാർ സംവിധാനമാണ്. ഹരിതകർമ്മസേന അംഗങ്ങൾ അവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നുണ്ട്. അവര് ഈ ശേഖരിച്ച ജൈവമാലിന്യങ്ങൾ വേർതിരിച്ച് മൂല്യവർദ്ധിതമായി അവര് അത് കൈയൊഴിയുന്നുണ്ട്. അത് പ്രകൃതിയിലേക്ക് പോകാതെ അത് കൃത്യമായി സംസ്കരിക്കുന്ന ഒരു സംവിധാനമാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ. അപ്പൊ അവർക്ക് കൃത്യമായി യൂസർ ഫീ നൽകേണ്ടത് ഓരോ പൗരന്റെയും ഓരോ വീട്ടുകാരന്റെ ചുമതലയാണ്. ഇനി ഒരു വീട്ടുകാരൻ ഇത് നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിൽ, കൃത്യമായി 3 തവണ ഒരു വീട്ടുകാരൻ ഇത് നൽകുന്നില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പഞ്ചായത്തിലെ വസ്തുനികുതി അടക്കുന്നതിനെ വസ്തുനികുതി പിരിച്ചെടുക്കുന്നതിന്റെ അതേ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ RR നടപടിയിലൂടെ പോലും നമുക്ക് ഈ പണം ഈടാക്കാൻ കഴിയുന്നതാണ്. യൂസർ ഫീ നൽകേണ്ട ചുമതല വീട്ടുകാർക്കുണ്ട് എന്ന് കൃത്യമായ ഉത്തരവുകൾ നമുക്ക് ലഭ്യമാണ്. അവരുടെ യൂസർ ഫീ നൽകാനുള്ള ചുമതലയിൽ നിന്നും ആരെങ്കിലും ബോധപൂർവം വഴിമാറി നടക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് അധികാരമുണ്ട്.
1: ഹരിതകർമ്മസേന പ്രവർത്തകർ നേരിടുന്ന പ്രശ്നങ്ങളെ തൊഴിൽപരമായും സാമൂഹികമായും അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ന്യായമായതും സ്ഥിരതയുള്ളതുമായ വരുമാനം ഉറപ്പാക്കുന്നതോടൊപ്പം ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളും ആരോഗ്യ പരിരക്ഷയും അവർക്ക് നൽകേണ്ടതുണ്ട്. നമ്മുടെ നാടിന്റെ ശുചിത്വവും പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്ന മുന്നണി പോരാളികൾ എന്ന നിലയിൽ അവരുടെ തൊഴിൽ സുരക്ഷയും സാമൂഹിക അന്തസ്സും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ സത്വര നടപടികൾ വേണം. ഒപ്പം മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തവും. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം MK ദിലീപ്.
2: മുബാറക് ലിസ് സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: കൃഷിദീപം.
6: റബ്ബർ തോട്ടത്തിൽ നിരകൾക്കിടയിൽ തോട്ടപ്പയർ വളർത്തുന്നത് മണ്ണും ജലവും സംരക്ഷിക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞൊരു മാർഗമാണ്. ആവരണവിളകൾ തോട്ടത്തിൽ മണ്ണിന് പുതയായി വളരുന്നതിനാൽ മഴവെള്ളവും സൂര്യപ്രകാശവും നേരിട്ട് മണ്ണിൽ പതിക്കുന്നത് തടയുകയും മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന്റെ വേഗം കുറയ്ക്കുകയും ചെയ്യും. തോട്ടപ്പയറിന്റെ ഇലകൾ കൊഴിഞ്ഞുണ്ടാകുന്ന ജൈവാംശം മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുവാനും ജലാകിരണശേഷി വർദ്ധിപ്പിക്കുവാനും ഉപകരിക്കും. 20% കൂടുതൽ ചരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയുവാൻ സ്വീകരിക്കാവുന്ന ഫലപ്രദമായ മാർഗമാണ് തോട്ടപ്പയർ വളർത്തൽ.
5: കൃഷിദീപം.
4: ചുറ്റുവട്ടം.
7: കൈരളി വേദി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 4 മണിക്ക് മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ നടത്തുന്ന ജനറൽ ബോഡി മീറ്റിംഗ്. വൈകിട്ട് 5 മണിക്ക് ടൗൺ ഹാളിൽ ഹൈ ബീറ്റ്സ് മ്യൂസിക് ട്രൂപ്പ് നടത്തുന്ന സുവർണഗീതങ്ങൾ കരോക്കെ ഗാനമേള.
4: ചുറ്റുവട്ടം.
7: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനകൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിനിയിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F-57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവെപ്പാണ് പദ്ധതികളെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. തദ്ദേശീയ സ്വത്തുക്കളും അവസരങ്ങളും തിരിച്ചറിഞ്ഞ് അവയെ വരുമാനദായക പദ്ധതികളാക്കി മാറ്റാൻ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം സഹായിക്കും. നികുതി പിരിവ്, പണമടയ്ക്കൽ, പഞ്ചായത്ത് വരുമാനത്തിന്റെ നിരീക്ഷണം എന്നിവ കൂടുതൽ സുതാര്യവും തടസ്സരഹിതവുമാക്കാൻ സമർത്ഥ് പോർട്ടൽ സൌകര്യമൊരുക്കും. ചടങ്ങിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്ക് മാതൃകാ സ്വയം വരുമാന സ്രോതസ് ചട്ടങ്ങളും മന്ത്രി പ്രകാശനം ചെയ്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗാഭരത് ഝാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി ആശംസകൾ നേർന്നു. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള ശൃംഖലയുമായി ബന്ധിപ്പിക്കുക, ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുക, ബിസിനസ് സുഗമമാക്കുക എന്നിവയ്ക്ക് ടാക്സ് ഫോഴ്സ് ഊന്നൽ നൽകും. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് പുരോഗതിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചിങ്യിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ

0: ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദുരൈസ്വാമിയും പങ്കെടുത്തു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കും. എൻഡിഎ പ്രതിവാര തന്ത്ര രൂപീകരണ യോഗമായ മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. സഖ്യത്തിന്റെ സമ്പൂർണ്ണ ഐക്യം പ്രകടമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ ചൊവ്വാഴ്ചകളിലാണ് പതിവായി മംഗൾ ചേരാറുള്ളത്. ഇമാസം 21-നായിരുന്നു അവസാനമായി യോഗം ചേർന്നത്. ലഹരി മാഫിയയുമായി ചർച്ചയ്ക്കില്ലെന്നും മാഫിയയുടെ ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർകോട് ജില്ലാ പോലീസ് സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ജാഗ്രൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന അതിർത്തികളിൽ തൂഫാൻ സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്നും ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്നവരെ കാപ്പ ചുമത്തുമെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മപദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി എം ലിജു വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. 4 പ്രത്യേകതരം കിറ്റുകളാണ് ഇന്ന് കൈമാറുക. ആദ്യത്തേത് പിടിച്ചെടുക്കുന്ന നിരോധിത വസ്തുക്കളിൽ വിവിധ മയക്കുമരുന്നുകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കെറ്റാമിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനായി പ്രത്യേകമായി വികസിപ്പിച്ചതാണ് രണ്ടാമത്തെ കിറ്റ്. മൂന്നാമത്തേത് മയക്കുമരുന്നുകളുടെ അനധികൃത നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന പ്രീ കൾസർ രാസവസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനാണ്. ഇതോടൊപ്പം ഉമിനീർ അധിഷ്ഠിതമായ 18-1 മൾട്ടി ഡ്രഗ് ട്രാപ്പിഡ്സ് ടെസ്റ്റ് കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്തമാസം 8-ന് തുടങ്ങുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് ഫെയറുകൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ AAY ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഓണക്കിറ്റ് വിതരണം അടുത്തമാസം 10-ന് ആരംഭിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി രജു കൂടിയക്കോട്.
1: ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സപ്ലൈകോയുടെയും ഓണക്കാല മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇതിനായി 165,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. ഓണം പ്രമാണിച്ച് മുൻഗണനേതര വിഭാഗത്തിന് പ്രത്യേക അരി വിതരണം അടുത്ത മാസം ആരംഭിക്കും. നീലക്കാർഡുകാർക്ക് 3 കിലോ അരി 10.90 രൂപ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8.70 രൂപ നിരക്കിലും നൽകും. AAY കാർഡുകാർക്കായുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉത്രാടം ദിനമായ ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കും. 16 ഇനങ്ങൾ അടങ്ങിയതാണ് സൗജന്യ കിറ്റ്. സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നതിനായി 53 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷം 3 ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും 11 ജില്ലകളിൽ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. കാലുകൾക്ക് വൈകല്യമോ കുറവുകളോ ഉള്ളവരോ പേശീബലം കുറഞ്ഞവരോ പങ്കെടുക്കുന്ന വിഭാഗമാണ് F57. 9.81 മീറ്റർ എന്ന സീസണിലെ മികച്ച പ്രകടനത്തോടെ പാരാ അത്ലറ്റിക്സിൽ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്ര നേട്ടവും ഷർമിള സ്വന്തമാക്കി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈലിക്ക് വെങ്കലം ലഭിച്ചു. പുരുഷന്മാരുടെ 79 കിലോ ഭാരോദ്വഹനത്തിൽ വല്ലൂരി അജയ് ബാബു വെള്ളി മെഡൽ നേടി. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ആയി. 2 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നില. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ച ഷാർക്ക് അവെയർ മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും മന്ത്രി VE അബ്ദുൾ ഗഫൂർ എറണാകുളത്ത് പ്രകാശനം ചെയ്തു. സംരക്ഷിത പട്ടികയിലെ സ്രാവ്, തിരണ്ടി മത്സ്യ ഇനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനാണ് മൊബൈൽ ആപ്പും ഇന്ററാക്റ്റീവ് ഇ ലേണിംഗ് മൊഡ്യൂളും പുറത്തിറക്കിയത്. പ്രധാനമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീജ ശ്രീനായർ, ജില്ലാ ജനറൽ സെക്രട്ടറി ഉഷാപ്രകാശ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതവും സമയബന്ധിതവുമായ സഹായം ലഭ്യമാക്കുന്നതിന് സ്നേഹിത ജൻ

0: ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രത്യേക പോക്കറ്റ് കാർഡ് പുറത്തിറക്കി. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഏത് അടിയന്തര സാഹചര്യത്തിലും സഹായം തേടാനാവശ്യമായ വിവരങ്ങൾ എപ്പോഴും കൈവശം സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് പോക്കറ്റ് കാർഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്നേഹിത സേവനങ്ങൾ, സ്ത്രീ ശിശു സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ, മറ്റത്യാവശ്യ എമർജൻസി കോൺടാക്ട് നമ്പറുകൾ എന്നിവ പോക്കറ്റ് കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പ്രകാശനം സിറ്റി പോലീസ് കമ്മീഷണർ ബി.വി. വിജയഭാരതി റെഡ്ഡി നിർവഹിച്ചു. സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ സേവനങ്ങൾ കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്.
0: കൊല്ലം കുണ്ടറയിൽ കഴിഞ്ഞ മാസം 16 പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ് അറിയിച്ചു. സിയാദിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം മലപ്പുറം കുറ്റിപ്പുറത്തുണ്ടായ ബസ് അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വിശദ പരിശോധന തുടങ്ങി. മലപ്പുറം ആർടിഒ യൂസഫ്, താനൂർ ഡിവൈഎസ്പി സുനിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്തിന്റെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവായ് ചിങ്യുമായി കൂടിക്കാഴ്ച നടത്തി. ലഹരി മാഫിയയുടെ ഉന്മൂലനമാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ ഇന്ത്യയുടെ ഷർമിള ധങ്കറിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: नीट प्रकरणे छात्राणां विरोध प्रदर्शनावधौ कथितारक्षकैः कृतानि कार्याणि अधिकृत्य विपक्षदलानां कोलाहलात् ह्यः संसदः उभे सदने लोकसभा राज्यसभा च स्थगिते अभवताम्. लोकसभायां ह्यः सार्वजनिक परीक्षा अनुचित साधन निवारण संशोधन विधेयकं 20-26 इति प्रस्तुतम्. एतस्य विधेयकस्य उद्देश्यं सार्वजनिक परीक्षा अनुचित साधन निवारण अधिनियमः 20-24 इत्येतस्मिन् संशोधनमस्ति. डॉ जितेन्द्र सिंहः एतत् विधेयकं सदने प्रस्तुतवान्. अस्मिन् विधेयके अनेकानि महत्वपूर्णानि प्रावधानानि सन्ति. तेषु दोष सिद्धानां कृते अधिकतमः 10-वर्षीयः कारावासः, 10-कोटि-रूप्यक-पर्यन्तः अर्थदण्डः तथा दोषसिद्धानां सम्पत्त्यधिग्रहणञ्च सम्मिलितमस्ति. प्रकरणानां शीघ्रनिस्तारणं सुनिश्चितुं प्रत्येकस्य राज्यस्य केन्द्रशासितप्रदेशस्य च प्रशासनाय विशेषद्रुतन्यायालयानां स्थापनं विधेयके अनिवार्यरूपेण विहितम्. एतदपि विधीयते यत् अपराधस्य सूचना आरक्षकस्थानके अभिलिखितदिनांकात् 2 मासाभ्यन्तरे अन्वेषणं सम्पन्नं भवेत् तथा च आरोपपत्रप्रस्तुतेः 3 मासाभ्यन्तरे न्यायनिर्णयः सम्पन्नः भवेत्. प्रधानमन्त्री नरेन्द्रमोदी ह्यः स्कैरूट् एरोस्पेस् इत्यस्य पवनचन्दना नागाभरतडाका इत्येताभ्यां सह संवादम् अकरोत्. सामाजिकसञ्चारपटले प्रकाशिते एकस्मिन् सन्देशे प्रधानमन्त्री अवदत् यत् वार्तालापे विक्रम-1 इत्यस्य सफलता विशेषतया चर्चिता. अन्येष्वपि कतिपयेषु रोचकविषयेषु चर्चा जाता. प्रधानमन्त्री तयोः जीवनयात्रां भावियोजनाश्च श्रुत्वा हर्षम् अभिव्यक्तवान्. तेनोक्तम् यत् तयोः ऊर्जा, महत्वाकांक्षा, सकारात्मकदृष्टिश्च भारतस्य निज अन्तरिक्षपरितन्त्रस्य सजीवभावनां प्रतिबिम्बयति. प्रधानमन्त्री स्कैरूट् एरोस्पेस् इत्यस्य समूहस्य सर्वेभ्यः सदस्येभ्यः शुभकामनाः अपि प्रेषितवान्. उत्तरप्रदेशप्रशासनेन उच्चतमन्यायालयः संसूचितः यत् अयोध्यास्थितस्य राममन्दिरन्यासाय प्राप्तदानराशेः कथितदुरुपयोगस्य अन्वेषणार्थं लखनऊ परिक्षेत्रस्य आरक्षकमहानिरीक्षकस्य किरण एस इत्यस्य अध्यक्षतायां 4-सदस्यात्मकं विशेषान्वेषणदलं निर्मितम्. अस्मिन्दले एकः आरक्षक उपमहानिरीक्षकः एकः वरिष्ठाराक्षक अधीक्षकः एकक्ष अपर आरक्षकाधीक्षकः अपि भविष्यन्ति। उच्चतम न्यायालयेन राज्यप्रशासनं निर्देशितं यत् विशेषान्वेषणदले पञ्चमसदस्य

0: സമയം 7 മണി. ആകാശവാണി.
1: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
4: ശ്രീരാമൻ സീതാലക്ഷ്മണന്മാരോടൊപ്പം വനവാസത്തിന് പോയി കഴിഞ്ഞപ്പോൾ മക്കളുടെ വിയോഗ ദുഃഖം താങ്ങാനാവാതെ ദശരഥ മഹാരാജാവ് മരണമടഞ്ഞു. ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്താണ്. രാജ്യം അനാഥമായപ്പോൾ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ദൂതന്മാർ കേകയത്തിലെത്തി ഭരത ശത്രുഘ്നന്മാരോട് അയോധ്യയിലേക്ക് എത്രയും വേഗം എത്തണമെന്നറിയിച്ചു. ദൂതന്മാർ അവിടെ ചെല്ലുന്നതിൻ്റെ തലേ രാത്രിയിൽ ഭരതൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു ഇരുമ്പ് പീഠത്തിലിരിക്കുന്ന ദശരഥനെ 2 സ്ത്രീകൾ പ്രഹരിക്കുന്നു. പിന്നെ അദ്ദേഹം കഴുതകളെ പൂട്ടിയ വാഹനത്തിൽ കയറി തെക്കോട്ട് യാത്ര പോകുന്നു. പോകും വഴി ഒരു രാക്ഷസി അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് താഴെ വലിച്ചിട്ട് മണ്ണിലൂടെ വലിച്ചിഴയ്ക്കുന്നു. ഈ സ്വപ്നം അപകട സൂചനയായി ഓർത്തിരിക്കുമ്പോഴാണ് വസിഷ്ഠൻ്റെ സന്ദേശവുമായി ദൂതന്മാർ എത്തിച്ചേരുന്നത്. അയോധ്യയെ സമീപിക്കുന്തോറും അശുഭ സൂചനകൾ ഭരതനെ ആകുലപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും നിശ്ചലരായും വ്യാകുലചിത്തരായും കാണപ്പെടുന്നു. ആകെ ഒരു മരണവീടിൻ്റെ പ്രതീതിയാണ്. കൊട്ടാരത്തിലെത്തിയപ്പോഴും അനുഭവം വ്യത്യസ്തമല്ല. ആകെ ശോകമൂകം. ഭരതൻ നേരെ അമ്മ കൈകേയിയുടെ വാസഗൃഹത്തിലേക്ക് പോയി. ചെന്നപാടെ അമ്മ അച്ഛനെവിടെ, അച്ഛൻ എപ്പോഴും അമ്മയുടെ അടുത്താണല്ലോ കാണാറുള്ളത് എന്ന് ചോദിച്ചു. മകനെ, നിന്റെ അച്ഛൻ എല്ലാ പുണ്യാത്മാക്കളും പോകുന്ന വഴിയെ പോയി സ്വർഗസ്ഥനായിരിക്കുന്നു എന്ന് കൈകേയി പറഞ്ഞു. അത് കേട്ട ക്ഷണം അയ്യോ അച്ഛ എന്ന് നിലവിളിച്ചുകൊണ്ട് ഭരതൻ ബോധമറ്റ് താഴെ വീണു. ബോധം വീണ്ടു കിട്ടിയപ്പോൾ വീണ്ടും കൈകേയിയോട് ചോദിച്ചു, അമ്മേ, എൻ്റെ ജ്യേഷ്ഠൻ രാമൻ എവിടെ? എൻ്റെ അനുജൻ ലക്ഷ്മണൻ എവിടെ? എനിക്ക് മാതൃതുല്യയായ സീത എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. അവർ വനവാസത്തിന് പോയിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ഞാനാണ് അവരെ വനത്തിലേക്ക് അയച്ചത്. അത് ഭരതൻ പ്രതീക്ഷിച്ച ഉത്തരമായിരുന്നില്ല. അമ്മ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഭരതന് മനസ്സിലായതുമില്ല. അതുകൊണ്ട് വീണ്ടും ചോദിച്ചു, അമ്മേ, അച്ഛൻ എനിക്കായി എന്തെങ്കിലും സന്ദേശം അമ്മയെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല മകനെ. ഹാ രാമ, ഹാ സീതെ, ഹാ ലക്ഷ്മണ എന്ന് മാത്രം ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ജീവൻ വെടിയുകയാണ് ചെയ്തത്. മകനെ, എഴുന്നേൽക്കൂ. പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക. പിന്നെ വിധിപ്രകാരം അഭിഷേക കർമ്മങ്ങൾ നടത്തുക. ഞാൻ നിനക്കായി നേടിത്തന്നിരിക്കുന്ന രാജ്യത്തെ നിഷ്കണ്ടകമായി അനുഭവിക്കുക. ഇപ്പോൾ ഭരതന് കാര്യങ്ങൾ ഒട്ടൊക്കെ മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഭാവം മാറി. കോപം കൊണ്ട് സ്വയം മറന്ന് അമ്മയുടെ നേരെ അലറി, ഞാനിപ്പോൾ തന്നെ വനത്തിലേക്ക് പോവുകയാണ്. ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് വന്ന് സിംഹാസനത്തിൽ ഇരുത്തിയിട്ടേ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരികയുള്ളൂ.

0: എങ്കിൽ ഞാനും വനത്തിൽ തന്നെ താമസിക്കും. ഞങ്ങളാരുമില്ലാത്ത രാജ്യം അമ്മ തന്നെ ഭരിച്ചുകൊള്ളുക. അപ്പോൾ ഭരതൻ വന്ന വിവരമറിഞ്ഞ് കുലഗുരു വസിഷ്ഠൻ അവിടേക്കെത്തി. ഭരതൻ കുമ്പിട്ട് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, മഹാഗുരു ക്ഷമിക്കണം, ഞാൻ ഇപ്പോൾ തന്നെ വനത്തിലേക്ക് പോവുകയാണ്. ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ട് പോരാൻ, അഭിഷേക സാമഗ്രികളെല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങും പോരണം, വനത്തിൽ വച്ച് തന്നെ രാമനെ അഭിഷേകം ചെയ്യണം. സൈന്യങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹത്തെ അയോധ്യയിലേക്ക് വരവേൽക്കണം. ഞാൻ അങ്ങയുടെ അനുവാദം അപേക്ഷിക്കുന്നു. ഭരതൻ്റെ തീരുമാനമറിഞ്ഞ് താൻ ഇത് പ്രതീക്ഷിച്ചതാണ് എന്നതുപോലെ വസിഷ്ഠ മഹർഷി അങ്ങനെയാകട്ടെ എന്ന് സമ്മതം അറിയിച്ചു. ഇങ്ങനെ ഒരു അനുജൻ ലോകചരിത്രം മുഴുവൻ പരിശോധിച്ചാലും നമുക്ക് മറ്റെവിടെയും കണ്ടെത്താനാവില്ല. ആദികവി അവതരിപ്പിക്കുന്നത് ഉന്നതമായൊരു മാതൃകാ സഹോദരനെയാണ്. ഉത്തമനായ പുത്രനും ജ്യേഷ്ഠ സഹോദരനും ശ്രീരാമനെപ്പോലെ ആയിരിക്കണം. അനുജന്മാരോ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരെ പോലെയും. അതാണ് മഹർഷി വാൽമീകിയുടെ പാത്രസൃഷ്ടി മഹത്വം. താൻ ആഗ്രഹിക്കാതെ ഒരു ചെറുവിരലു പോലും അനക്കാതെ കയ്യിൽ വന്ന ചെങ്കോലും കിരീടവും ത്യജിക്കാൻ, ജ്യേഷ്ഠനു വേണ്ടി ഉപേക്ഷിക്കാൻ ഭരതന് മാത്രമേ കഴിയൂ. അതുവഴി ഭരതൻ്റെ മഹത്വം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണ്. ത്യജിച്ചുകൊണ്ട് ഭുജിക്കുക എന്ന ഉപനിഷത്തത്വത്തിൻ്റെ പ്രായോഗിക പാഠമാണ് നമ്മളിവിടെ കാണുന്നത്.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ആകാശവാണി കോഴിക്കോട്.
4: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ഒരു തെരുവിന്റെ കഥ.
1: കോഴിക്കോട് എന്ന ആധുനിക പട്ടണം രൂപം കൊള്ളുന്നതിന്റെ പശ്ചാത്തലവും അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളും അന്വേഷിക്കുകയാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ പ്രൊഫസർ എം സി വസിഷ്ഠ്. മലബാർ ക്രിസ്ത്യൻ കോളേജ് മുൻ ചരിത്രാധ്യാപകനായ ഇദ്ദേഹം ബ്രിട്ടീഷ് കാലത്തെ കലാകായിക വിനോദങ്ങളെ പറ്റിയുള്ള പഠനത്തിലാണ് ഗവേഷണം പൂർത്തീകരിച്ചത്.
2: കോഴിക്കോട് എന്ന നഗരത്തിനൊരു 800 വർഷത്തിലേറെ ചരിത്രം അവകാശപ്പെടാനുണ്ട്. സാമൂതിരിമാരുടെ കീഴിലാണ് ഈ കോഴിക്കോട് എന്ന നഗരം ഒരു പ്രധാന കച്ചവട കേന്ദ്രമായി മാറുന്നത്. ഇപ്പം മധ്യകാല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമായി കോഴിക്കോട് മാറി. കോഴിക്കോട്ടേക്ക് ചീനക്കാരും അറബികളും റോമാക്കാരും യഥേഷ്ടം എത്തിച്ചേർന്നു. ഈ സാമൂതിരിയുടെ കാലത്തെ തെരുവുകളെക്കുറിച്ച് സാമൂതിരിയുടെ ഗ്രന്ഥവിരി രേഖകളിൽ പറയുന്നുണ്ട്. ഡോക്ടർ വി വി ഹരിദാസിൻ്റെ ഗ്രന്ഥത്തിൽ സാമൂതിരിയുടെ കാലത്ത് നടന്ന ഘോഷയാത്രകളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒരു പ്രൊസഷൻസ് അന്ന് ധാരാളം നടക്കാറുണ്ടായിരുന്നു. സാമൂതിരിയുടെ കൊട്ടാരം ഇന്നത്തെ ലൈസിയും ആ മുട്ടായിത്തെരുവൊക്കെ ഉൾപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു. പിന്നീട് അത് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണത്തെ തുടർന്ന് കോഴിക്കോട്ട് ഒരു രാഷ്ട്രീയമായ ഒരു മാറ്റമുണ്ടാവുകയും പിന്നീട് അത് ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് വഴിതെളിക്കുകയും ആണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് കോഴിക്കോട് എന്നൊരു ആധുനിക നഗരം രൂപം കൊള്ളുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോഴിക്കോട് ഇന്നത്തെ LIC ബിൽഡിംഗ് ആയിരുന്നു അവരുടെ അജൂർ കച്ചേരി എന്ന് പറയുന്ന കലക്ടറേറ്റ്. അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മാനാഞ്ചിറയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പബ്ലിക് പ്ലേസ്, ഒരു പൊതു ഇടം. സാമൂതിരിയുടെ കാലത്തിൽ നിന്ന് ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം, ജാതി വ്യവസ്ഥയുടെ കാർക്കശ്യത്തിന് വലിയൊരു അയവ് വരികയും എല്ലാവർക്കും ഇടപഴകാവുന്ന പൊതു ഇടങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ കോഴിക്കോട്ടുണ്ടായിരുന്ന രണ്ട് വലിയ പൊതു ഇടങ്ങളാണ് ഈ മാനാഞ്ചിറയും വെസ്റ്റ് ഹിൽ മൈതാനവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പൊതു ഇടങ്ങൾ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള, ജാതി മത ഭേദമന്യേ ലിംഗഭേദമന്യേ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള പൊതു തെരുവുകൾ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഒരു ആധുനികമെന്ന് വിളിക്കപ്പെടാവുന്ന ഘടകങ്ങൾ ഇന്ത്യയിലും മലബാറിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്ഥാപനത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കൊളോണിയൽ ആധുനികത എന്നുള്ളൊരു പദപ്രയോഗം ഉപയോഗിക്കുന്നത്. കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ ശരിക്ക് വരുന്നത് ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഡെവലപ്പ് ആവുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രമാണ്, അതായത് 1900 ശേഷമാണ്. അപ്പം ഒരു കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിലെ ഒരു രേഖയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഒരാൾക്ക് നഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ അതിനുപയോഗിക്കാവുന്ന വാഹനത്തിന് കൊടുക്കേണ്ട ചാർജുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രേഖയിൽ നിന്ന് തന്നെ

0: പത്താം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്തെ കോഴിക്കോടിൻ്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടും. അപ്പോൾ കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട്ടേക്ക് ആളുകൾ എത്തിച്ചേരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് ഇന്നത്തെ വലിയങ്ങാടി വഴി ബീച്ച് വഴി ഒരു റോഡ് കടന്നു പോകുന്നു. ആ റോഡിലൂടെയാണ് 1920 ഓഗസ്റ്റ് 18 മഹാത്മാഗാന്ധി കോഴിക്കോട് എത്തിയപ്പോൾ കടന്നു പോയിരുന്നത്. അപ്പം അദ്ദേഹം അന്ന് കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു ജനാവലിയെ അതിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ കാണുന്നത് ഈ മാനാഞ്ചിറയുടെ മുമ്പിലൂടെയുള്ള ഈ അജുർ കച്ചേരിയുടെ മുമ്പിലൂടെയുള്ള വഴി, പിന്നെ അന്നത്തെ BGM കോളേജ്, അതായത് ബാസൽ ജർമ്മൻ മിഷൻ കോളേജ്, 1919 ശേഷം അത് മലബാർ ക്രിസ്ത്യൻ കോളേജ് എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടത്തേക്ക് ഉള്ള ഒരു പാത, ഒരു പ്രധാനപ്പെട്ട ഒരു സഞ്ചാരപാതയാണ് അത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ആ ഒരു റോഡ് പോകുന്നത്. പിന്നെ ഈ മാനാഞ്ചിറയുടെ പരിസരത്ത് തന്നെ ഹോസ്പിറ്റലുണ്ട്, കുറച്ചപ്പുറത്ത് ക്രൗൺ തിയേറ്റർ ഉണ്ട്, ഇപ്പുറത്ത് കോം ട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ പരിസരങ്ങളിലാണ് യൂറോപ്യൻ ഉദ്യോഗസ്ഥരും യൂറോപ്യൻ ആളുകളും ബ്രിട്ടീഷുകാരൊക്കെ താമസിച്ചിരുന്നത്. ആ ഒരു പാത ഒരു വരേണ്യവർഗം അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വളർന്നു വന്നൊരു റോഡാണ്. കോഴിക്കോടെ റോഡുകളെക്കുറിച്ച് പല പല പേരുകൾ നമുക്ക് കാണാം. ഗാന്ധി റോഡ്, അതായത് മഹാത്മാഗാന്ധി സന്ദർശിച്ചത് കൊണ്ട് വന്ന പേര്, ആദ്യം അത് ഇവാൻസ് റോഡായിരുന്നു, പിന്നീടാണത് മഹാത്മാഗാന്ധി റോഡ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ റാംമോഹൻ റോഡ്, നമ്മുടെ ആദ്യത്തെ ആധുനിക ഇന്ത്യക്കാരൻ എന്ന് രാമചന്ദ്രഗിരി ഗുഹയൊക്കെ വിശേഷിപ്പിക്കുന്ന രാജാ റാംമോഹൻ റോയുടെ സ്മരണക്ക് നാമകരണം ചെയ്യപ്പെട്ട റോഡ്. പിന്നെ ആനിയോൾ റോഡ്, ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആനി ബെസൻറ്റിൻ്റെ സ്മരണക്ക്. എം അലി റോഡ്, അരവിന്ദ് ഘോഷ് റോഡ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വളരെ സജീവമാവുകയും പിന്നീട് സന്യാസിയായി മാറുകയും ചെയ്ത അരവിന്ദ് ഘോഷ് റോഡ്, അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യസമരമായിട്ടോ നമ്മുടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മഹത് വ്യക്തികളുടെ പേരിൽ റോഡുകൾക്ക് നാമകരണം ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് ഇപ്പോൾ കാണാം. കോഴിക്കോട്ടുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ പണിക്കർ റോഡ്, അദ്ദേഹം ഒരു പേരുകെട്ടൊരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. അപ്പം പിന്നെ പാവമണി റോഡ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് പാവമണി, കോറണേഷൻ തിയേറ്ററിന് മുമ്പ് കൂടെയുള്ള റോഡുകൾ. അപ്പം ഈ പൊതുയിടങ്ങൾ വരുന്നത് ശരിക്കും പൊതു റോഡുകൾ, പബ്ലിക് റോഡുകളൊക്കെ വരുന്നത് ബ്രിട്ടീഷ് ഭരണത്തോട് കൂടിയാണ്. ബ്രിട്ടീഷ് ഭരണം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കഴിഞ്ഞു, ഒരു മുതലാളിത്ത പാതയിലേക്ക് അവർ കടന്നു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് ഇവിടുത്തെ റിസോഴ്സ്, ഇവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയാണ്. ഗതാഗത വാർത്താവിനിമയ രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് അവരിവിടെ ഉണ്ടാക്കുന്നത്. റോഡുകൾ ഉണ്ടാക്കുന്നു, റെയിൽവേ കൊണ്ടുവരുന്നു, ഫെറി സർവീസ് വ്യാപകമായി ആരംഭിക്കുന്നു. ഇതിന് പുറമെ ആർമിയുടെ മൂവ്മെൻറ്റിനും റോഡുകൾ ആവശ്യമാണ്. ഈ ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് മൈസൂരും കോഴിക്കോടായിട്ടുള്ള റോഡ് ഗതാഗതം ആരംഭിക്കുന്നത്. അതിനെ കൂടുതൽ ആധുനികവൽക്കരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തത്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ റിക്വയർമെൻസിൽ നിന്നാണ് റോഡുകളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത്.
1: ബഹുസ്വരതയിലൂന്നിയ സാമൂഹ്യ ഘടനയെ ഒരളവ് വരെ പരിപോഷിപ്പിക്കാൻ സാമൂതിരി രാജാക്കന്മാർ നടത്തിയ ബോധപൂർവമായ ശ്രമങ്ങൾ കോഴിക്കോട് എന്ന കച്ചവട നഗരത്തിന്റെ ബലവത്തായ അടിത്തറയായി തീർന്നു. അപ്പോഴും പൊതു ഇടങ്ങളിൽ സ്വതന്ത്രരായി സഞ്ചരിക്കാനുള്ള സൗകര്യവും ഇടപഴകാനുള്ള അവസരവും കുറവായിരുന്നു. ആധുനികതയിലേക്ക് നമ്മുടെ സമൂഹം വഴിമാറുമ്പോഴാണ് ആ മാറ്റം സംഭവിക്കുന്നത്.
0: 1765-66 കാലഘട്ടത്തിലാണ് ഹൈദരാലിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് കുറേ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. സാമൂതിരിയുടെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രൊസഷൻസാണ്, ഘോഷയാത്രയാണ്. ഘോഷയാത്ര ഒരു തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. അതായത് സാമൂതിരിയുടെ രാജ്യത്ത് സാമൂതിരിയും സാമൂതിരിയുടെ ആശ്രിതരും ചേർന്ന് ഒരു ഘോഷയാത്ര നടത്തുന്ന, അത് ചെറുതും വലുതും ആയിട്ടൊക്കെ ഉണ്ട്. വളരെ സൂക്ഷ്മമായ വിവരണങ്ങൾ ഗ്രന്ഥവിരി രേഖകളിൽ നമുക്ക് കാണാം. മഹാഭൂരിപക്ഷം പേരുടെയും സാമൂഹിക ചലനങ്ങൾ പരിമിതപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ സാമൂതിരിയുടെ വാസസ്ഥലം ഉണ്ടായിരുന്ന മാനാഞ്ചിറയും അതിൻ്റെ ചുറ്റും തന്നെ ആയിരിക്കണം അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പാളയത്തു നിന്ന് തളീക്ഷേത്രം വഴി, ചാലപ്പുറം വഴി, മാങ്കാവ് ആഴ്ചവട്ടം മാങ്കാവൊക്കെ എത്തിച്ചേർന്നൊരു വഴി, അതൊരു പ്രധാനപ്പെട്ട വഴിയാണ്. മറ്റൊന്ന് സാമൂതിരിയുടെ പാളയത്തിൽ നിന്ന് കുറ്റിച്ചിറയിലേക്ക് പോകുന്ന വഴി. ഈ രണ്ട് ഭാഗങ്ങളെയും ഒന്നിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് സാമൂതിരിയുടെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് കാണേണ്ടത്. കാരണം ഈ കുറ്റിച്ചിറ മുതൽ ഇവിടെ വരെ ഉണ്ടായിരുന്നത് മുസ്ലിം വ്യാപാരികളാണ്. അവരുടെ പിന്തുണ നേടിയെടുക്കാനും ചാലപ്പുറം ഒരു വിദ്യാ കേന്ദ്രമായിരുന്നു എന്നാണ് പൊതുവെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഭാഗത്തെ ആളുകൾ സാമൂതിരിയുടെ ആശ്രിതരും അവരെ രണ്ടുപേരുടെയും പിന്തുണ നേടിയെടുത്തുകൊണ്ട് രണ്ട് തെരുവുകളിൽ അല്ലെ രണ്ട് പാതകളിലുള്ള ആളുകളുടെയും പിന്തുണ നേടിയെടുത്തതാണ് സാമൂതിരിക്ക് ഒരു 6 നൂറ്റാണ്ടോളം കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ

0: കോടിനെ കേന്ദ്രമാക്കി രാഷ്ട്രീയാധിപത്യം നിലനിർത്താൻ സാധിച്ചതെന്നാണ് പൊതുവെ അനുമാനിക്കപ്പെടുന്നത്.
1: ഒരു നഗരമെന്ന നിലയിൽ കോഴിക്കോട് പരിണമിച്ചതിന്റെ പശ്ചാത്തല അന്വേഷണം പങ്കെടുത്തത് പ്രൊഫസർ എം.സി. വസിഷ്ഠ്.
2: ഒരു തെരുവിന്റെ കഥ.

0: ആരോഗ്യം അമൂല്യം.
1: മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ സുരേഷ് കുമാർ ഇ കെ.
2: മഞ്ഞപ്പിത്തം പൊതുവെ ഒരു വളരെ മൈൽഡായിട്ടുള്ള രോഗമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. മഞ്ഞപ്പിത്തം എ ടൈപ്പ്, പല ടൈപ്പുണ്ട്, എ ബി സി ഡി ടൈപ്പുകളുണ്ട്. അതിൽ ഇ ടൈപ്പും എ ടൈപ്പുമാണ് നമ്മൾ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമുള്ളത്. ഈ മഞ്ഞപ്പിത്തത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കണ്ണിൽ വരുന്ന മഞ്ഞ, അത് വരുമ്പോഴാണ് നമ്മൾ മഞ്ഞപ്പിത്തമാണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് തുടക്കത്തിൽ പനിയും അതുപോലെ തന്നെ ബോഡി പെയിനും ക്ഷീണവും ഒക്കെ ആയിട്ട്, അങ്ങനെ വൊമിറ്റിങ് വയറുവേദന, അങ്ങനെ പല പല ലക്ഷണങ്ങളായിട്ടാണ് തുടങ്ങുന്നത്. മഞ്ഞപ്പിത്തത്തിന് മഞ്ഞ നിറം വരുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. പലപ്പോഴും ചില സമയങ്ങളിലെങ്കിലും ഈ മഞ്ഞ വരാതെ വെറും പനിയും ബോഡി പെയിനൊക്കെ ആയിട്ട് അറിയാതെ മഞ്ഞപ്പിത്തം വന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. മഞ്ഞ വന്നാൽ ശരിയാണ്, നമുക്ക് മഞ്ഞപ്പിത്തമാണെന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മഞ്ഞ നിറം വരുന്നതിന് മുമ്പ് പനി വരുമ്പോൾ അമിതമായിട്ട് പനിക്കുള്ള മരുന്നുകളൊക്കെ കഴിക്കുകയും നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പനിയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ അത്യാവശ്യത്തിന് മാത്രം മരുന്ന് കഴിക്കുക, അതിൻ്റെ കാരണങ്ങൾ അറിയുന്നില്ലെങ്കിൽ വേണ്ടാതെ അനാവശ്യം മരുന്നുകൾ സ്വയം കഴിക്കാതിരിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ പനിയൊക്കെ വരുമ്പോൾ റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, നല്ലവണ്ണം വെള്ളം കുടിക്കുക, അതൊക്കെ ഒരു ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തുടക്കത്തിൽ ചെയ്യാവുന്നത്. അസുഖം കൂടി വരുമ്പോൾ തീർച്ചയായും ചിലപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ചിലതിന് ഇഞ്ചക്ഷൻ പോലെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കേണ്ടി വരും, ചില ആൾക്കാർക്ക് ഐ വി ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിൽ വേറൊരു പ്രധാന പ്രശ്നം വരുന്നത് രക്തം കട്ട പിടിക്കുന്ന ഒരു പ്രശ്നം വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് അതിൽ നമ്മൾ INR PTINR ഒക്കെ കൂടി ബ്ലീഡിങ് വരുന്നത്, അത് ലിവറിൻ്റെ പ്രവർത്തനം മോശമാവുന്നതിൻ്റെ സൂചനയാണ്. ലിവറിൻ്റെ എൻസൈംസ് കൂടും, അതിൻ്റെ കൂടെ ഈ ലിവറിൻ്റെ പ്രവർത്തനം മോശമാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്ന പ്രശ്നം ബാധിക്കുന്ന ഒരു ടെസ്റ്റ്, ഒരു കാര്യത്തിൻ്റെ ടെസ്റ്റ്, അത് എലിവേറ്റഡ് ആവും INR ഒക്കെ. ആ സമയങ്ങളിൽ നമ്മൾ വൈറ്റമിൻ കെ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ കൊടുക്കുക, അതിനൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടൊക്കെയാണ് പൊതുവെ ചെയ്യുന്നത്. പിന്നെ കൂടുതലാവുമ്പോൾ പുതിയ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വളരെയധികം കൂടുമ്പോൾ ലിവർ ഫെയിലറൊക്കെ അടിച്ച് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ വരെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം മഞ്ഞപ്പിത്ത ടൈപ്പിന്. പക്ഷേ അതിൽ പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ലിവർ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസ് ചെയ്ത് കിട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഡോണർ കിട്ടണം, ഒരാൾക്ക് പറ്റുന്ന ഡോണർ ആയിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ശരിയായി രോഗിയെ സ്റ്റേബിളാക്കിയതിന് ശേഷം മാത്രമേ അതിലേക്കൊക്കെ കടക്കാൻ പറ്റൂ. പലപ്പോഴും ആ ഒരു ഘട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് രോഗം മൂർച്ഛിച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിൽ രോഗി നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിന് പുതിയൊരു ട്രീറ്റ്മെൻറ്റും കൂടി, പ്ലാസ്മ എക്സ്ചേഞ്ച് പറഞ്ഞ ട്രീറ്റ്മെൻറ്റും കൂടെ ഇപ്പം വരുന്നുണ്ട്. മഞ്ഞപ്പിത്തം പല ടൈപ്പുണ്ട്, എ ബി സി ഡി ടൈപ്പുകളുണ്ട്. അതിൽ ഇ ടൈപ്പും എ ടൈപ്പുമാണ് നമ്മൾ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗമുള്ളത്. അപ്പോൾ തീർച്ചയായും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന രോഗം എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ ശുചിത്വം പാലിക്കേണ്ട, അല്ലെങ്കിൽ ശുചിത്വം പാലിച്ചാൽ ഒരു പരിധിവരെ തടയാവുന്ന ഒരു രോഗമാണ്. അത് വെള്ളത്തിലൂടെയാണ് പൊതുവേ, പല സ്ഥലത്തും വെള്ളത്തിലൂടെയാണ് പഠനമായിട്ട് പറയപ്പെടുന്നത്. അതിൽ ചിലർക്ക് മരണവും സംഭവിച്ചിട്ടുണ്ട്, കുട്ടികളുടെ ഇടയിലും അപൂർവമായിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട്, വലിയ ആൾക്കാരുടെ ഇതിലും സംഭവിച്ചിട്ടുണ്ട് മരണം. അപ്പോൾ തീർച്ചയായും വെള്ളത്തിൻ്റെ ശുചിത്വം, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചായറ്റിയിട്ട് കുടിക്കുക, ഭക്ഷണം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത് ശുചിയായിട്ടുള്ള ഭക്ഷണമാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക, അത് ആണ് നമ്മൾ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ മാതാപിതാക്കളും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഹോട്ടൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോഴും ഈ ഹോട്ടൽ നടത്തുന്നവരും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ ഭക്ഷണം കൊടുക്കുന്നത് വളരെ ശുചിയായിട്ടുള്ള, അതായത് തിളപ്പിച്ചാറ്റിയ വെള്ളം, അല്ലെങ്കിൽ അവർ കിട്ടുന്ന സോഴ്സ് വെള്ളം എവിടെ നിന്നാണ് കിട്ടുന്നത്, അത് ശുചിയായിട്ടുള്ള സ്ഥലത്തു നിന്ന് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നതൊക്കെ അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളമാണ് അവർ കുടിക്കുന്നത്. പക്ഷേ പലപ്പോഴും അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ജ്യൂസ് കഴിക്കുമ്പോഴൊക്കെ അവർക്കത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കർശനമായ നിയന്ത്രണങ്ങൾ വേണം. കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി ഭക്ഷണം

0: ജ്യൂസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മാത്രം ഇത് ഒരു പരിധിവരെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു.
1: മഞ്ഞപ്പിത്തം പ്രതിരോധിക്കാം, ഇതേക്കുറിച്ച് ഡോക്ടർ സുരേഷ് കുമാർ ഇ കെ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: ആകാശവാണി കോഴിക്കോട്.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
2: അതേ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
3: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
4: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
3: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
0: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. റെയിൽവേയിൽ 4098 ജൂനിയർ എഞ്ചിനീയർ ഒഴിവ്. ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്ക് വിജ്ഞാപനം വരുന്നു. ജൂനിയർ എഞ്ചിനീയർ തസ്തികയ്ക്ക് പുറമെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കും ഇതോടൊപ്പം അപേക്ഷിക്കാം. വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി 4098 ഒഴിവുകളുണ്ട്. പ്രായം 18-33 വയസ്സിനും ഇടയിൽ. യോഗ്യത: എഞ്ചിനീയറിംഗ് ബിരുദം, ഡിപ്ലോമ, BSc. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. അവസാന തീയതി സെപ്റ്റംബർ 13. കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ https://rrb.indianrailways.gov.in എന്ന വെബ്സൈറ്റ് കാണുക, അല്ലെങ്കിൽ www.rrb.tiruvananthapuram.gov.in എന്ന വെബ്സൈറ്റ് കാണുക. എയർപോർട്സ് അതോറിറ്റിയിൽ 389 മാനേജർ ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവ്. എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ മാനേജർ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 389 ഒഴിവുകളുണ്ട്. തിരഞ്ഞെടുപ്പിനായി എഴുത്തു പരീക്ഷയുണ്ടാവും. തിരഞ്ഞെടുക്കപ്പെടുന്നവർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. മാനേജർ ഒഴിവ് 260, സിവിൽ എഞ്ചിനീയറിംഗ് 145, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 16, ഫിനാൻസ് 34, IT 5, ആർക്കിടെക്ചർ 4, ലോ 2, ഫയർ സർവീസസ് 14, ഓപ്പറേഷൻസ് 28, കൊമേഴ്ഷ്യൽ 9, കോർപ്പറേറ്റ് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ് സർവീസ് 1, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ 2. ജൂനിയർ എക്സിക്യൂട്ടീവ് ഒഴിവ് 129, ഫിനാൻസ് 36, ലോ 6, ഓപ്പറേഷൻസ് 79, സർവേ ആൻഡ് കാർട്ടോഗ്രഫി 8. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. ഓഗസ്റ്റ് 8 മുതൽ അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 9. വിശദവിവരങ്ങൾക്ക് www.aai.aero എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്ര സർവീസിൽ 40 അവസരം. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. അഗ്രികൾച്ചർ എഞ്ചിനീയർ 1, മെഡിക്കൽ ഓഫീസർ, റിസർച്ച് ഓഫീസർ യുനാനി 4, സയന്റിസ്റ്റ് B 5, ബോട്ടണി, എൻവയോൺമെന്റൽ സയൻസ്, ജിയോളജി, ഫിസിക്സ്, സുവോളജി. സിവിലിയൻ മെഡിക്കൽ ഓഫീസർ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ സർവീസസ് 18, സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 3, അസിസ്റ്റന്റ് പ്രൊഫസർ 6. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.upscionline.nic.in എന്ന വെബ്സൈറ്റ് കാണുക. അവസാന തീയതി ഓഗസ്റ്റ് 14. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് ഇനി നാളെ കാലത്ത് 7:05.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
6: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
8: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങളും അപേക്ഷകളും ഓഗസ്റ്റ് 5 വരെ സ്വീകരിക്കുമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. ഓഗസ്റ്റ് 5 വരെ ലഭിക്കുന്ന അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ച് ഓഗസ്റ്റ് 17 മുമ്പ് നടപടികൾ പൂർത്തിയാക്കും. ഓഗസ്റ്റ് 19 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമ്മിള ധൻഗറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക്സ് സ്വർണം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പുരോഗമിക്കുന്നു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ, അസം സംസ്ഥാന സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR-കളും പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പു നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തര മായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായി അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. സ്കൈറൂട്ട് പ്രതിനിധികളുടെ ലക്ഷ്യബോധം സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവ മുന്നേറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി എയ്റോസ്പേസ് സംഘത്തിന് ആശംസകളും നേർന്നു. ഇന്ത്യയുടെ ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ന്യൂഡൽഹിയിൽ ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമർത്ഥ് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സാമ്പത്തിക ശേഷിയും സാങ്കേതിക കരുത്തുമുള്ള സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിൽ ഇവ നിർണായകമാണെന്ന് ശ്രീ സിംഗ് പറഞ്ഞു.

0: അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ 4 പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീംകോടതിയിൽ അറിയിച്ചു. ലക്നൌ റേഞ്ച് IG കിരൺ S ആയിരിക്കും സംഘത്തിന്റെ തലവൻ. ഇതിനു പുറമെ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും മുതിർന്ന SPയും സംഘത്തിലുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി ഹുവാ ചിൻയിങ്ങുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ചൈന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും ചർച്ച ചെയ്തു. വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിലെ പരസ്പര സഹകരണവും ഇരു നേതാക്കളും വിലയിരുത്തി. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇരുവരും ചർച്ചയിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും സന്നിഹിതനായിരുന്നു. കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കളിപ്പാട്ട നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് DPIIT ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള ആദ്യഘട്ട എന്യൂമറേഷൻ ഈ മാസം 30 അവസാനിക്കും. കണ്ണൂർ ജില്ലയിൽ 92.4% ഭവന വിവരശേഖരണം പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, കൂത്തുപറമ്പ്, പാനൂർ, മട്ടന്നൂർ നഗരസഭകളിലും കണ്ണൂർ കന്റോൺമെന്റിലും 100% വിവരശേഖരണം പൂർത്തിയായിട്ടുണ്ട്. തലശ്ശേരി, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകളിൽ 95% പൂർത്തിയായി. നിലവിൽ വീടുകളുമായും അനുബന്ധ സൌകര്യങ്ങളുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടെത്തി ശേഖരിക്കുന്ന പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. ജില്ലയെ 4823 HLB തിരിച്ചാണ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശരാശരി 700 മുതൽ 800 വരെ ജനസംഖ്യ ഉൾക്കൊള്ളുന്നതാണ് ഒരു HLB.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തുന്നതിന് എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ജനങ്ങൾ ഔദ്യോഗികവും വിശ്വസനീയവുമായ ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും PIB അഭ്യർത്ഥിച്ചു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ കർമ്മ പദ്ധതിയായ മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായുള്ള ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് വിതരണം ഇന്ന് നടക്കും. മന്ത്രി M. ലിജു തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. 14 ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ കൈമാറുന്നത്. MDMA, കൊക്കൈൻ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മയക്കുമരുന്നുകളുടെ സമീപകാല ഉപയോഗം അതിവേഗത്തിൽ കണ്ടെത്താൻ ഇവയ്ക്ക് സാധിക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. 6 മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
3: എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. ഇന്നലെ രാത്രിയിൽ മഞ്ഞ ജാഗ്രതയിലായിരുന്ന വയനാട്, കോട്ടയം ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ ഒറ്റപ്പെട്ട മഴ തുടരും. ബുധനാഴ്ച 6 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെയും SMS, വ്യാജ വെബ്സൈറ്റുകൾ എന്നിവ വഴിയും വ്യാജ വായ്പാ വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. അംഗീകൃത ആപ്പുകൾ പോലെ തോന്നിക്കുന്ന വ്യാജ APK ഫയലുകൾ ഡൌൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കും. ഏതെങ്കിലും തരത്തിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ cybercrime.gov.in എന്ന പോർട്ടൽ വഴിയോ പരാതി നൽകേണ്ടതാണ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം A. അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. ഇരുവരെയും ഇന്ന് കോടതി

0: ഹാജരാക്കാനുള്ള വാറണ്ട് പുറപ്പെടുവിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് രണ്ടാം സ്വർണം. ഇതോടെ രണ്ട് സ്വർണവും അഞ്ച് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ ഗെയിംസിന്റെ അഞ്ചാം ദിനം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. വിശദാംശങ്ങളിലേക്ക്.
1: വനിതകളുടെ ഷോർട്ട് പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. പാര അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ കോമൺവെൽത്ത് സ്വർണ നേട്ടമാണിത്. ഇതേ ഇനത്തിൽ ഇന്ത്യയുടെ ശിൽപ കെ ശൈല വെങ്കലവും നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോഗ്രാം വിഭാഗത്തിൽ ബിന്ധ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാജ്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ വിഷയം തന്നെയാകും ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച ചെയ്യുക. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സംസ്ഥാന സർക്കാരുകൾ. ജനാധിപത്യ വികസന യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ഇന്ത്യയിൽ അടുത്ത മാസം 25 മുതൽ ഇൻസ്റ്റഗ്രാം നിരോധിക്കുമെന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകൾ. ഷർമിള ധൻകറിലൂടെ രാജ്യത്തിന് ആദ്യ പാരാ അത്ലറ്റിക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: English matters.
4: വായ്പ അനുവദിക്കുന്നതിനായി നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കൊടുക്കണം. നമുക്ക് പരിചിതമായ ഒരു വാചകമാണിത് അല്ലേ? അപേക്ഷാ ഫോറം. ഫോം എന്ന ഇംഗ്ലീഷ് പദത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ് ഇതിലെ ഈ ഫോറം. അപേക്ഷാ ഫോം അഥവാ ആപ്ലിക്കേഷൻ ഫോം ആണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോം, FORM, ഫോം. ശ്രദ്ധിക്കുക, ആർ സൈലന്റ് ആണ്. ഫോം. ഫോം എന്നാൽ രൂപം, അവസ്ഥ, മാതൃക, ആകൃതി. ടു ഫോം എന്നാൽ രൂപം കൊടുക്കുക, രൂപീകരിക്കുക. TO2FORM, ഫോം. വായ്പ അനുവദിക്കുന്നതിനായി നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം. Application form in the prescribed format should be submitted for the loan to be sanctioned. Application form in the prescribed format should be submitted for the loan to be sanctioned. Applicants should send the completed application form to the address given below. അപേക്ഷകർ പൂരിപ്പിച്ച അപേക്ഷാ ഫോം താഴെ കൊടുത്തിരിക്കുന്ന വിലാസത്തിൽ അയയ്ക്കുക. Applicants should send the completed application form to the address given below. Form എന്ന പദം ഉപയോഗിച്ചുള്ള ഏതാനും ചില sentences കൂടി കേട്ടാലോ? That object does not have a definite form. ആ സാധനത്തിന് ഒരു കൃത്യമായ രൂപം അഥവാ ആകൃതി അഥവാ ഷേപ്പ് ഇല്ല. That object does not have a definite form. Raju is in great form. He has hit back-to-back centuries in all his last 3 matches. Raju migacha formilana allengil Raju valare migacha avasthayilana adayathu Raju migacha prakadanamana kaalcha vekkunnathu kazhinja 3 matchukalilum ayal tudare centurygal adichirikkunu. Raju is in great form. He has hit back-to-back centuries in all his last 3 matches. Stand-up students, please form a circle. കുട്ടികളെ എഴുന്നേൽക്കു, ദയവായി ഒരു വൃത്തം രൂപീകരിക്കൂ അഥവാ വൃത്താകൃതിയിൽ നിൽക്കൂ. Stand-up students, please form a circle. Form a sentence using the words given. കൊടുത്തിരിക്കുന്ന വാക്ക്

0: വാക്കുകൾ ഉപയോഗിച്ച് ഒരു വാചകം ഉണ്ടാക്കുക. ഫോം എ സെന്റൻസ് യൂസിംഗ് ദ വേർഡ്സ് ഗിവൺ. MOULD, മോൾഡ് അഥവാ അച്ച് എന്ന അർത്ഥമുള്ള ഫോമ എന്ന ലാറ്റിൻ പദമാണ് ഫോം എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ഉറവിടം. ഇനി ഫോറം എന്ന വാക്കിലേക്ക് തിരിച്ചു പോയാലോ? ലെറ്റ് ഇസ് ഗെറ്റ് ബാക്ക് ടു ദ വേർഡ് ഫോറം. ഇംഗ്ലീഷിൽ ഫോറം എന്ന വാക്കിന് വേദി എന്നാണ് അർത്ഥം. ആശയങ്ങളും ചിന്തകളും ആളുകളുമായി പങ്കുവയ്ക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും ഒക്കെയുള്ള വേദി. ഫോറം, FORUM, ഫോറം. ലിറ്റററി അസോസിയേഷൻസ് ഇൻ സ്കൂൾസ് ആർ എൻ ഐഡിയൽ ഫോറം ഫോർ ചിൽഡ്രൻ ടു പോളിഷ് ദ ലിറ്റററി ടാലൻസ്. കുട്ടികളുടെ സാഹിത്യപരമായ കഴിവുകൾ മിനുക്കിയെടുക്കുന്നതിന് ഉത്തമ വേദിയാണ് വിദ്യാലയങ്ങളിലെ സാഹിത്യ സമാജങ്ങൾ. ലിറ്റററി അസോസിയേഷൻസ് ഇൻ സ്കൂൾസ് ആർ എൻ ഐഡിയൽ ഫോറം ഫോർ ചിൽഡ്രൻ ടു പോളിഷ് ദ ലിറ്റററി ടാലൻസ്. ദ വേർഡ് ഫോറം ഇസ് ഓൾസോ ഓഫ് ലാറ്റിൻ ഒറിജിൻ. ഫോറം എന്ന വാക്കും ലാറ്റിനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്.
1: English Matters, presented by Smita Manikoth.
2: Novel Time, Pattunool Puru, Rajana S. Harish.
3: പുസ്തകങ്ങൾ അടുക്കിയിരിക്കുന്ന മുറി നല്ല വലിപ്പമുള്ളതാണ്. ഏറ്റവും മുന്നിൽ ലൈബ്രറിയന്റെ മേശയും കസേരയും, മേശമേൽ പുസ്തക വിതരണ രജിസ്റ്റർ. വായനക്കാർ ഈയിടെ തിരിച്ചുകൊണ്ടുവന്ന 10-15 പുസ്തകങ്ങൾ അതിനടുത്തുണ്ട്. അതൊന്നും റാക്കുകളിലേക്ക് തിരികെ കയറാൻ നേരമായിട്ടില്ല. ചില ഭാഗ്യമുള്ള പുസ്തകങ്ങൾക്ക് അങ്ങോട്ട് കയറേണ്ടി വരാറുമില്ല. വായനക്കാർ അവയ്ക്കായി കാത്തിരിക്കും. മേശപ്പുറത്ത് നിന്ന് തന്നെ റാഞ്ചിക്കൊണ്ടുപോകും. ചിലതൊക്കെ ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞു വയ്ക്കാറുണ്ട്. വായന കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മാർക്ക് സാർ അവർക്ക് വേണ്ടി അത് മേശയ്ക്കുള്ളിലേക്ക് താഴ്ത്തി കരുതി വയ്ക്കും. ലൈബ്രറിയന്റെ സീറ്റ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. മേശപ്പുറത്ത് കിടന്ന പുസ്തകങ്ങൾ നോക്കാതെ സാംസ നിറഞ്ഞ റാക്കുകളും അലമാരികളും ഇരിക്കുന്നിടത്തേക്ക് നീങ്ങി. ലൈബ്രറിയൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കണം, അവിടം ഇരുട്ടായി കിടക്കുകയാണ്. ട്യൂബുകൾ തെളിഞ്ഞിട്ടില്ല. എന്നാലും മുറിയുടെ ഏറ്റവും പിന്നിലെ ജനൽ അടയ്ക്കാത്തതുകൊണ്ട് ചെറിയ പ്രകാശമുണ്ട്. റാക്കുകളുടെ മുകളിലെ തട്ടുകൾ സാംസയ്ക്ക് നന്നായി കൈ ഉയർത്തിയാലും എത്തില്ല. ചില അലമാരകൾ ചേർത്തടച്ച് പൂട്ടിയതാണ്. അതിനുള്ളിൽ എന്താണെന്ന് വ്യക്തവുമല്ല. തൊട്ടാൽ പൊടിഞ്ഞുപോകുന്ന വളരെ പഴക്കം ചെന്ന പുസ്തകങ്ങളാണെന്ന് സാംസ ഊഹിച്ചു. നിരന്തരം ആളുകൾ നോക്കുന്ന തട്ടുകളിൽ പരസ്പരം അധികം തൊടാതെ പുസ്തകങ്ങൾ ശ്വാസം വിട്ട് ഇരുന്നു. ചിലയിടത്താകട്ടെ അവ തിങ്ങി ഞെരുങ്ങിയിരുന്നു. ഏറ്റവും അറ്റത്തുള്ള റാക്കിൽ ഒരിക്കലും ആരും കൊണ്ടുപോകാത്ത പുസ്തകങ്ങളാണിരിക്കുന്നത്. സാംസ പലതവണ അവിടെ കൂടുതൽ സമയം ചെലവിട്ട് അത്തരം പുസ്തകങ്ങൾ വെറുതെ മറിച്ചു നോക്കിയിട്ടുണ്ട്. അധികം അറിയപ്പെടാത്ത മരിച്ചുപോയ മനുഷ്യരുടെ ആത്മകഥകളോ ജീവചരിത്രങ്ങളോ ആണ് മിക്കവാറും അതൊക്കെ. ചിലതിൻ്റെ പിന്നിലെ താളിൽ നോക്കിയാൽ ആരുമത് വായിച്ചിട്ടില്ലെന്ന് കാണാം. ചിലപ്പോൾ അതിൽ പറയുന്ന ആളുകൾ ഉണ്ടായിരുന്നവരായിരിക്കില്ലെന്ന് സാംസയ്ക്ക് തോന്നി. അവർ ജീവിച്ചിരുന്നിട്ടില്ല, മറ്റാരോ അവരെ സങ്കല്പിച്ച് എഴുതിയുണ്ടാക്കിയതാണ്. നോവലോ കഥയോ എഴുതുന്നത് പോലെ എഴുതിയുണ്ടാക്കിയതിന് വിശ്വാസ്യത തോന്നാൻ അവർ വേറെ പേരുകൾ ഇട്ടതായിരിക്കും. വായനക്കാർക്ക് ആ കള്ളത്തരം മനസ്സിലായിട്ടില്ല. അതാണ് കൽപ്പിത കഥ അല്ലെന്ന് കരുതി അവരതൊക്കെ വായനയ്ക്കെടുക്കാത്തത്. സാംസ മുറിയുടെ പിന്നിലെ ജനലിനരികിലെത്തി. ഒരു പുസ്തക റാക്ക് അതിനോടടുത്താണിരിക്കുന്നത്. കുട്ടികൾക്ക് മാത്രം തിങ്ങി ഞെരുങ്ങി അപ്പുറം കടക്കാം. ഇപ്പോൾ സാംസ ഇവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല, ലൈബ്രറിയന് പോലും. വാതിലിനടുത്തുനിന്ന് അകത്തേക്ക് നോക്കുന്നവർക്ക് അതിനുള്ളിൽ ഒരു ജീവിയുണ്ടെന്ന് മനസ്സിലാകില്ല. ഒരാൾ അവിടെ എത്തി മാർക്ക് സാറിനെ കാണാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നതിൻ്റെ ഒച്ച സാംസ കേട്ടു. അയാൾ ഉള്ളിലേക്ക് എത്തി നോക്കി കാണണം. കുറേയധികം കഥകളും അതിലെ മനുഷ്യരും മൃഗങ്ങളും അവിടെ നിറഞ്ഞിരിക്കുന്നത് അയാൾ കണ്ടു കാണണം. പക്ഷേ അയാൾ സാംസയെ കണ്ടില്ല. അതിൽ അവന് കൂടുതൽ സന്തോഷവും സുഖവും തോന്നി. ഇനി പുറത്തിറങ്ങാതിരുന്നാലോ എന്നും ആലോചിച്ചു. ഇങ്ങനെ ഒരു രഹസ്യ സ്ഥലത്തിരുന്ന് വേറെ ആരെയും കാണാതെ ജീവിച്ചാലോ? സാംസ പകുതി തുറന്ന ജനൽ വഴി പുറത്തെ ലോകത്തേക്ക് നോക്കി. വീടിൻ്റെ ഇറയത്തെ പലകയ

0: ച്ച മറയുടെ പഴുതിലൂടെയും അവൻ അങ്ങനെ നോക്കാറുണ്ട്. ലൈബ്രറിയുടെ പിന്നിൽ ഒരു നീണ്ട പറമ്പാണ്. പ്രത്യേകിച്ച് കൃഷിയൊന്നും ചെയ്യാതെ ചെറിയ മരങ്ങളും കാടുമായി കിടക്കുന്നു. സാംസയ്ക്ക് മാർക്ക് സാർ അവസാനം വായിക്കാൻ കൊടുത്തത് ഒരു ബംഗാളി പുസ്തകത്തിൻ്റെ പരിഭാഷയാണ്. അതവൻ മുഴുവനും വായിക്കാതെ തിരിച്ചു കൊടുത്തു. മുഴുവൻ വായിച്ചോ എന്ന് മാർക്ക് സാർ ചോദിച്ചപ്പോൾ സാംസ കള്ളം പറഞ്ഞു. അയാൾക്കത് മനസ്സിലായി കാണണം. 100 പേജെത്തിയപ്പോൾ സാംസയ്ക്ക് ആ പുസ്തകം മടുത്തു. വലിയ വലിയ സംഭവങ്ങളില്ല, കഥയാണെങ്കിൽ മുന്നോട്ട് നീങ്ങുന്നില്ല. അതിൽ സാംസയെക്കാളും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയുണ്ട്. അവൻ തൻ്റെ വീടിന് പിന്നിലെ പറമ്പിൽ നിന്ന് അത് വേറൊരു ലോകമാണെന്ന് ഭാവന ചെയ്യും. ഒരു ചെറിയ അമ്പും വില്ലും പിടിച്ച് വലിയ യുദ്ധങ്ങൾ അവിടെ ചെയ്യും. മഹാഭാരത യുദ്ധമൊക്കെ അവൻ്റെ പറമ്പിലാണ് നടന്നത്. ജനൽ വഴി നോക്കിയപ്പോൾ സാംസയ്ക്ക് ആ നോവലിലെ കുട്ടി കളിച്ച പറമ്പ് അതാണെന്ന് തോന്നി. അത് ഒന്നുകൂടി വായിക്കാനെടുക്കണമെന്നും തോന്നി.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.

0: പറഞ്ഞു. അയാൾക്കത് മനസ്സിലായി കാണണം. 100 പേജെത്തിയപ്പോൾ സാംസയ്ക്ക് ആ പുസ്തകം മടുത്തു. വലിയ വലിയ സംഭവങ്ങളില്ല, കഥയാണെങ്കിൽ മുന്നോട്ട് നീങ്ങുന്നില്ല. അതിൽ സാംസയേക്കാളും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയുണ്ട്. അവൻ തൻ്റെ വീടിന് പിന്നിലെ പറമ്പിൽ നിന്ന് അത് വേറൊരു ലോകമാണെന്ന് ഭാവന ചെയ്യും. ഒരു ചെറിയ അമ്പും വില്ലും പിടിച്ച് വലിയ യുദ്ധങ്ങൾ അവിടെ ചെയ്യും. മഹാഭാരത യുദ്ധമൊക്കെ അവൻ്റെ പറമ്പിലാണ് നടന്നത്. ജനൽ വഴി നോക്കിയപ്പോൾ സാംസയ്ക്ക് ആ നോവലിലെ കുട്ടി കളിച്ച പറമ്പ് അതാണെന്ന് തോന്നി. അത് ഒന്നുകൂടി വായിക്കാനെടുക്കണമെന്നും തോന്നി.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.

July 28 നടനും ഗായകനും നിർമ്മാതാവുമായ ദുൽഖർ സൽമാന്റെ ജന്മദിനം. മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ സ്വന്തമായൊരു അഭിനയ ശൈലിയിലൂടെ വ്യത്യസ്തമായ ഇടം നേടിയ നടനാണ് ദുൽഖർ സൽമാൻ. 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ദുൽഖറിന്റെ സിനിമ അരങ്ങേറ്റം. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാഴികക്കല്ലുകളിൽ ഒന്നാണ് 2015 പുറത്തിറങ്ങിയ ചാർലി. ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുന്ന ചാർലി എന്ന കഥാപാത്രത്തിന് ജീവൻ പകർന്ന ദുൽഖറിന് ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിനാണ് 2015 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. ചിത്രത്തിൽ ദുൽഖർ പാടിയ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗോപി സുന്ദർ സംഗീതം നൽകിയ ഈ ഗാനത്തിന് വരികളൊരുക്കിയത് റഫീഖ് അഹമ്മദ്.

0: ആനന്ദ ഭൈരവി എന്ന രാഗത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ജി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണിത്. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ചതുർശ്രുതി ദൈവതം, കൈശിക നിഷാദം, അതുപോലെ കാകളി നിഷാദം എന്നീ സ്വരസ്ഥാനങ്ങളൊക്കെ വരുന്ന ഒരു രാഗമാണ്.
1: സഗരിഗ മ പദ സ.
0: ഇത് നടഭൈരവി രാഗത്തിൻ്റെ ജന്യമായിട്ടും അല്ല ഹരഹരപ്രിയയുടെ ജന്യമായിട്ടും അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നടഭൈരവി രാഗത്തിൻ്റെ ജന്യമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഹരഹരപ്രിയയുടെ ജന്യമാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. കാരണം അവരോഹണം ഹരഹരപ്രിയയുടേത് തന്നെയാണ്. ഭാഷാംഗരാഗം എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ആനന്ദഭൈരവി. എന്ന് വരുന്നിടത്ത് അന്തരഗാന്ധാരം വരുന്നുണ്ട്. അതുപോലെ എന്ന് വരുന്നിടത്ത് ശുദ്ധദൈവതം വരുന്നുണ്ട്. എന്ന് വരുന്നിടത്ത് കാകളനിഷാദവും വരുന്നുണ്ട്. ഇത്തരം രാഗ സഞ്ചാരങ്ങൾ മുഴുവനായും ഉപയോഗപ്പെടുത്തി ദേവരാജൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ ഈ ഗാനം നമുക്ക് തുടർന്നും കേൾക്കാം.

0: ഇളയ നില ഇളയരാജയുടെ അതിശയലോകം.
1: ഒരു ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും 40-45 മിനിറ്റുകൾക്കുള്ളിൽ ചിട്ടപ്പെടുത്തി എന്ന റെക്കോർഡ് ഒരുപക്ഷെ ഇളയരാജ എന്ന സംഗീത സംവിധായകന് മാത്രം അവകാശപ്പെട്ടതാവാനാണ് സാധ്യത. 1992 പുറത്തിറങ്ങിയ ചെമ്പരത്തി എന്ന ചിത്രത്തിലെ 8 ഗാനങ്ങൾ റെക്കോർഡ് സമയത്തിനുള്ളിലാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. ചിത്രത്തിൽ KS ചിത്രയും മനോയും പാടിയ ഒരു ഗാനം. ഈ ഗാനത്തിൽ

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: കോഴിക്കോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ BSc ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിന് ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അഭിരുചി പരീക്ഷ നാളെ July 29 നടക്കും. നാഷണൽ കൌൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് +2 പാസ്സായവർക്കാണ് അപേക്ഷിക്കാനാവുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഫീസിളവ് ലഭിക്കും. ഫോൺ 0495-238-5861. മറ്റൊരു നമ്പർ 9037-09-8455. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് അംഗങ്ങളുടെ മക്കൾക്കുള്ള 2025-26 വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC വിജയിച്ച് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഗുലർ കോഴ്സിൽ ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അൺഓർഗനൈസ്ഡ് WSSB.org September 30 ഓൺലൈനായി അപേക്ഷിക്കാം. വിദ്യാർത്ഥി നിലവിൽ പഠിക്കുന്ന സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം നൽകണം. ഫോൺ 0495-237-8480.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ.

0: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭാത്, 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.

0: dollars at global box office, reports Financial Express. Well, the paper says Christopher Nolan's The Odyssey is well on course to become another global box office blockbuster. And with that, it's back to you, Abhishek.
1: Thank you, Nina. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi hails India's growing private space ecosystem, meets Skyroot Aerospace founders after Vikram-1 success. Bihar and Assam governments to withdraw cases against NEET protesters and release those jailed under various charges. NDA Parliamentary Party to hold its weekly Mangal Milans meeting in New Delhi today. Tourism Ministry signs MOU with Air India to promote India as preferred global tourism destination under Incredible India brand. India and China reaffirm importance of maintaining peace and tranquility along border. And India's para-athlete Sharmila Dhankar wins gold medal in the women's shot put event at the Commonwealth Games. And with that, we end the morning news. Have a nice day.
2: Akashavani Kozhikode.
3: Art Cafe. Kalayude Samskara Samanyaya Mudragal.
4: രാഷ്ട്രീയവും സിനിമയും മനുഷ്യരും കാലവും. തന്റെ ക്യാമറയിലൂടെ അവയെ പിന്തുടരുന്ന യുവ ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലം തന്റെ അനുഭവങ്ങൾ പങ്കുവച്ച പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ.
5: ഈ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ DOP കീഴിലാണോ വരുന്നത്?
6: അതെ, ഡയറക്ടറിന് ഒരു ഐഡിയ ഉണ്ടാവും ഏതൊക്കെ ചിത്രങ്ങളാണ് വരേണ്ടതെന്നും. അപ്പോൾ സ്വാഭാവികമായി DOP സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക് സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് സിനിമയിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എപ്പോഴും അവരാണ് ഫ്രെയിംസ് സെറ്റ് ചെയ്യുന്നത്. ഒരു കഥയ്ക്ക് കൃത്യമായിട്ടുള്ള ഫ്രെയിമിങ് DOP സംഭാവന തന്നെ. ലിജോ സാറിൻ്റെതായ ഒരു വ്യൂവിൽ പല ഫ്രെയിംസും ഉണ്ട് എങ്കിൽ പോലും എല്ലാ ചിത്രങ്ങളിലും DOP ആണ് മസ്റ്റ്. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എപ്പോഴും സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സിന് റൺ ചെയ്യാൻ കഴിയുക.
5: ഈ ലിജോയെ പോലെയുള്ള ഒരു സംവിധായകരുടെ കൂടെ പ്രവർത്തിക്കാനാവുക എന്നുള്ള വലിയൊരു അനുഭവമാണല്ലോ.
6: തീർച്ചയായും.
5: അത് എങ്ങനെയാണ് താങ്കൾക്ക് ആ ഒരു കരിയറിൽ ഗുണം ചെയ്തിട്ടുള്ളത്?
6: ലിജോ സാറിനൊപ്പം വർക്ക് ചെയ്തതിനു ശേഷം സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ നിന്നും എന്തുകൊണ്ടൊരു സിനിമ സംവിധാനത്തിലേക്ക് ചിന്തിച്ചുകൂടാ ആവുക എന്നുള്ളതല്ല, ചിന്തിച്ചുകൂടാ ആംഗിളുകൾ പഠിക്കാൻ കഴിഞ്ഞു. അതേക്കന്നെ വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെയും വളരെ വ്യത്യസ്തമായതാണ്. എപ്പോഴും ഭംഗിയുള്ള ചിത്രങ്ങളാണ്. ഭംഗി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാലഘട്ടത്തിലായിരിക്കത്തില്ലായിരിക്കും ആ ഒരു ചിത്രത്തെ നമ്മൾ കൂടുതൽ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഒരു 20 വർഷമോ അല്ലെങ്കിൽ 25 വർഷമോ കഴിഞ്ഞിട്ട് ആ ഒരു ചിത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലോട്ട് ഇങ്ങനെ ആക്കാൻ കാരണം എന്താണെന്ന് പോലും ഒരു റിസർച്ച് പോലും നടത്തേണ്ട ഒരു സാഹചര്യമുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായി അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പോലൊരു ഡയറക്ടർ ആവാൻ പറ്റിയില്ല എങ്കിൽ പോലും അതിൻ്റെ ഒരു പകുതിയെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുന്നു.
5: മറ്റേ സിനിമകളിലെ അനുഭവങ്ങൾ എന്തായിരുന്നു?
6: ഈ വലിബന്റെ ഒരു പ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് രാജസ്ഥാനാണ്. അത് നമ്മുടെ കേരളം പോലൊരു സ്ഥലമല്ല. എവിടെ ഫ്രെയിം വെച്ച് കഴിഞ്ഞാലും വളരെ വ്യത്യസ്തമായ ഫ്രെയിംസ് ആണ്. മറ്റു രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്ലോട്ട്സ് ആണ്. അപ്പോൾ അതിനും വ്യത്യസ്തമായ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായും അവിടെ നല്ല രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ദാവീദ് എന്ന് പറഞ്ഞ ചിത്രം എന്ന് പറയുമ്പോൾ സ്പോർട്സ് ആയിരുന്നു. മുന്നേ പറഞ്ഞ പോലെ മോമെന്റിന്റെ വാല്യൂ ഭയങ്കരമാണ്. ഓരോ സെക്കൻഡ്സിനും അനുസരിച്ചാണ് നമ്മൾ ക്ലിക്സ് വരുന്നത്. ഇപ്പം മുഹമ്മദ് അലിയെ പോലുള്ള ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ വളരെ വൈറലായിട്ടുള്ള പല ചിത്രങ്ങളുണ്ട്. അതുപോലത്തെ ചിത്രങ്ങൾ പകർത്തണമെന്ന് ചിന്തിച്ചിരുന്നു. അത്രയും പെർഫെക്ഷൻ ഒന്നും വന്നില്ല എങ്കിൽ പോലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നു.
5: ഈ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്.
6: അതെ.
5: അപ്പോൾ ആ രീതിയിൽ താങ്കൾ യാത്ര ചെയ്തുകൊണ്ട് ഫോട്ടോസ് പകർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ?
6: അതെ, ഞാൻ ഒരു 2023 കോവിഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഡൽഹിയിലേക്കൊരു യാത്ര നടത്തിയിരുന്നു. സൈക്കിളിലായിരുന്നു യാത്ര നടത്തിയത്. അവിടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ മനുഷ്യന്മാരുടെയൊക്കെ ഒപ്പം അവരുടെ കൾച്ചർ പഠിക്കാൻ വേണ്ടി ഒരു ശ്രമം കൂടിയാണ് അതിലൂടെ നടത്തിയിരുന്നത്. അപ്പം അതിലൂടെ ട്രാവൽ ഫോട്ടോഗ്രാഫി എന്നുള്ള സാധനത്തെ കുറച്ച് നമുക്ക് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു വൈബ് ലിസ്റ്റ് ആണല്ലോ ഈ ട്രാവൽ പോവുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഒരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഒരു യാത്ര ചെയ്തിരുന്നു ഡൽഹിയിലേക്ക്.
5: അതിൽ കിട്ടിയ ഏറ്റവും നല്ല അനുഭവങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോകൾ ഏതൊക്കെയായിരുന്നു? ഏത് സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു?
6: അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രാജസ്ഥാൻ തന്നെ ആയിരുന്നു. രാജസ്ഥാനും ഗുജറാത്തും. ഗുജറാത്തിലെ കൾച്ചർ വളരെ ഡിഫറെൻ്റാണ്. ഗുജറാത്തിലെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ പലതും പറഞ്ഞ് തമാശ രൂപേണ പറയാറുണ്ട്. പശുവിനെ വിഷയമാക്കിയിട്ടുള്ള പല കമൻസുകളിലും പല രീതിയിലും വരാറുണ്ട്. പക്ഷേ അവിടെ ഈ പശുവിന് അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര വാല്യൂ ആണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്

0: മാത്രമല്ല അത് വലിയ ഫെസ്റ്റിവലാണ്. ഞാൻ ഈ ആംഗിൾ പറയുന്നത് വെച്ചാൽ അവരുടെ ഫെസ്റ്റിവൽ ഭയങ്കരമാണ്. ഈ കാർഷിക സമയം കഴിഞ്ഞതിന് ശേഷം അതിനെ തുടർന്ന് വരുന്ന ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ അവരുടെ കുടുംബം പോലെ കാണുന്ന മൃഗങ്ങളെ കൂടുതൽ ഊട്ടി അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഔഷധങ്ങൾ കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നൽകിക്കൊണ്ടുള്ള അങ്ങനെയുള്ള വ്യത്യസ്തമായ സംഭവങ്ങളുണ്ട്. അങ്ങനൊരു സംഭവങ്ങളൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിരുന്നു. പ്രത്യേക ഒരു സ്ഥലത്ത് പേര് മറന്നു പോയിട്ടുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളകളാണ് അവിടെ ഈ ഉഴുത് മറിക്കുന്നത്. അപ്പം ഒരു ടേൺ കഴിയുമ്പോഴത്തേക്ക് കാളകൾ റെസ്റ്റിലേക്ക് പോകും. റെസ്റ്റിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൂട്ടമായി കെട്ടിയിട്ട് പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടിച്ചിട്ട് ഇത് ഇവരുടെ ഗ്രാമം മൊത്തം ഓടും. വളരെ വ്യത്യസ്തമായ ഒരു ആചാരമല്ല, ഒരു
1: ഫെസ്റ്റിവലാണ്.
0: ഗുജറാത്തിലാണ് ഫെസ്റ്റിവലായിട്ടാണ് ഇത് അവർ ആഘോഷിക്കുന്നത്. ഈ കാള ഓടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടവഴികളിലൂടെയും റോഡിലൂടെയും ഒക്കെ പറന്നോടുക ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഫിസിക്കലി നെക്സ്റ്റ് ടേമിലേക്ക് ഇവർ ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ കുറച്ച് ചിത്രങ്ങൾ പകർത്താൻ പറ്റി. അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ കാളപ്പോര് പോലെ അതെനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കാരണം ആക്റ്റീവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കുന്നു. ഫെസ്റ്റിവലിൽ അവർ അവിടെ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് ഈ പടക്കം പൊട്ടിക്കുന്നു, ഇത് ചിതറി ഓടുന്നു, അതിനൊപ്പം ജനങ്ങൾ ഓടുന്നു, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു. വളരെ കൗതുകമായിരുന്നു ആ ഒരു സംഭവം.
1: കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെ വ്യത്യസ്തമായ ഫ്രെയിമുകൾ നമ്മുടെ കൺമുന്നിൽ വരും അല്ലേ?
0: തീർച്ചയായും തീർച്ചയായും. അത് തേടി പോവുകയല്ല, നമ്മളെ തേടി വരുന്നു എന്ന് ചിലപ്പം നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടി വരും. കാരണം കേരളത്തിന് പുറത്തുള്ള എല്ലാ ടെറൈൻസും കൗതുകത്തോടു കൂടിയിട്ടാണ്. ഇപ്പം ഹിമാലയൻസിലേക്ക് പോയി കഴിഞ്ഞാലും വളരെ കൗതുകമാണ്. അത് കണക്ക് തന്നെ ഹരിയാന പോലുള്ള സ്ഥലം അല്ലെങ്കിൽ യു പി പോലുള്ള സ്ഥലമൊക്കെ എപ്പോഴും കാർഷികമായി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മൾ ഒരിക്കലും കാണാത്ത സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഭീകരമായ ഒരു കൗതുകത ഉണ്ടാവും എന്നുള്ളതാണ് സത്യം.
1: ഫോട്ടോഗ്രാഫി എല്ലാവരും തുടങ്ങുന്നത് മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ നിന്നാണ്.
0: അതെ,
1: താങ്കളുടെ തുടക്കവും അങ്ങനെ തന്നെയാണ്.
0: തീർച്ചയായും മൊബൈൽ ഫോട്ടോഗ്രാഫി, കാരണം ഡിജിറ്റൽ സംവിധാനം രാജ്യത്ത് കടന്നു വന്നത് എന്നെപ്പോലുള്ള ഒരാൾക്ക്, ഐ മീൻ ഞാൻ വളരെ ജൂനിയർ ആണെങ്കിൽ പോലും, വളരെ ഉപകാരപ്രദമായി എന്നുള്ളതാണ്. എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് മൊബൈലിലൂടെ, അല്ലെങ്കിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി ഡിജിറ്റൽ എന്നുള്ള സംവിധാനത്തിലൂടെ ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് നെക്സ്റ്റ് ലെവലിലേക്ക് ക്യാമറയിലേക്ക് മാറി, പിന്നെ പ്രൊഫഷണൽ ക്യാമറയിലേക്ക് മാറി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെൻഡഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ പകർത്താൻ പറ്റി, എൻ്റെ ഒരു പ്രൊഫഷൻ ഓപ്പണായി. അത് കണക്ക് തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ചുറ്റുമുള്ള ചെറുപ്പക്കാർക്കും ഒക്കെ ഇത്തരം നിലയിലേക്കൊക്കെ വളരാൻ കഴിയണം.
1: ഫോട്ടോഗ്രാഫി താങ്കൾ അക്കാഡമിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ?
0: അതെ, ഞാൻ കേരള മീഡിയ അക്കാഡമിയിൽ ഫോട്ടോ ജേർണലിസം ചെയ്തിരുന്ന ആളാണ്.
1: അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം നമുക്ക് ഇപ്പോൾ അത് പ്രൊഫഷനിലേക്ക് വരുമ്പോൾ അത് ഉപകാരപ്പെടുന്നുണ്ട്?
0: തീർച്ചയായും. എനിക്ക് എൻ്റെ ഒരു അസൈൻമെൻറ്റ്സ് പോലും വളരെ വ്യത്യസ്തമായ, എപ്പോഴും എൻ്റെ മൈൻഡിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യന്മാർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് എൻ്റെ ഒരു കൺസെപ്റ്റാണ്. അതിൻ്റെ ചിത്രങ്ങൾ ഞാൻ പകർത്തി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ അടുത്ത കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കർഷക സമരം. കർഷക സമരത്തിൽ ഏകദേശം എനിക്കൊരു അസൈൻമെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ന്യൂഡൽഹി ബേസ് ചെയ്തിട്ടൊരു മാഗസീനിൽ. അപ്പോൾ ഏകദേശം 54 ദിവസം അവിടെ താമസിച്ച് ചിത്രങ്ങൾ പകർത്തിയിരുന്നു. അന്ന് കേരളത്തിൽ ചിത്രങ്ങൾ വരുന്നത് വളരെ കുറവായിരുന്നു. അപ്പം മാതൃഭൂമിയൊക്കെ ക്ലബ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ചിത്രങ്ങൾ അവർ യൂസ് ചെയ്തിരുന്നു. അതൊരു എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു സമരം ആയിരുന്നല്ലോ. ഈ രാജ്യം കണ്ടതിൽ വ്യത്യസ്തമായ സമരം എന്നാ ഒരു കർഷകൻ്റെ ശബ്ദമായി മാറണം എന്നുള്ളൊരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു ഒരു അസൈൻമെൻറ്റ് എനിക്ക് വളരെ എൻ്റെ ലൈഫിൽ വ്യത്യസ്തതയാണ്.
1: ഇത് ഒരു പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തൊരു പ്രദർശനം താങ്കൾ എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ?
0: നിലവിൽ പ്രദർശനം നടത്തിയിരുന്നു എൻ്റെ നാട്ടിൽ. ഞാൻ ഒരു വലിയൊരു രീതിയിലല്ല നടത്തിയിരുന്നത്. ഈ കർഷക സമരത്തിൻ്റെ ഒരു സംഭവം അന്ന് നമ്മുടെ മീഡിയ അക്കാഡമി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്നെൻ്റെ ചിത്രങ്ങൾ അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിനുശേഷം എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒന്നും തന്നെ ഞാൻ നടത്തിയിട്ടില്ല. ഫ്യൂച്ചറിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു.
1: ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ എല്ലാം ഫോട്ടോസ് എടുക്കുമ്പോൾ, ഇന്ന് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ അതിനെ ഗുണകരമായിട്ട് വരും.
0: അതെ,
1: ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മുൻകാലങ്ങളിൽ എടുത്തിരുന്നതിനേക്കാൾ ഒരുപക്ഷെ ഇന്ന് അറിയപ്പെടാനും കൂടുതൽ ആളുകളിലേക്ക് എത്താനും സഹായിക്കുക സോഷ്യൽ മീഡിയ ആയിരിക്കും.
0: അതെ,
1: ആ രീതിയിൽ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളുടെ, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ട്രെൻഡായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു വശമാണല്ലോ എതിർകക്ഷിയിലുള്ള ആളുകൾ അതൊരു പക്ഷേ പരിഹസിക്കാനോ ട്രോളാനോ ഒക്കെ ഉപയോഗിക്കുന്നു.
0: തീർച്ചയായും.
1: ആ തരത്തിൽ താങ്കളുടെ ഏതെങ്കിലും ഫോട്ടോകൾ ഉപയോഗിച്ചിട്ടുണ്ടോ?
0: തീർച്ചയായും. എൻ്റെ കുറെ ചിത്രങ്ങൾ അങ്ങനെ പല വ്യത്യസ്തമായ രീതിയിലുള്ള, പൊളിറ്റിക്കലി തന്നെ ഒരു ചിത്രം എടുക്കുന്നു, നമ്മളെ കയ്യിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായും നെഗറ്റീവായും ബാധിക്കും. മുന്നേ പറഞ്ഞ വളരെ ട്രെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ചിത്രം ട്രോളായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം രണ്ട് രാഷ്ട്രീയ ചായ ആയതുകൊണ്ട്. അത് കണക്ക് തന്നെ മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് അത് ഒരുപാട് വേദനിപ്പിക്കുന്നൊരു ഒരു അനുഭവം എന്ന് പറയുന്നത് ശ്രീ കെ സി വേണുഗോപാലിൻ്റെ ഒരു ചിത്രം, ബെഞ്ചിൽ കിടന്നുറങ്ങുന്ന ഒരു ചിത്രം

0: പകർത്തിയിരുന്നു. അത് അദ്ദേഹത്തിനെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ക്രൂശിക്കുന്ന നിലയിലേക്ക് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ കാരണം ഒരു ചിത്രം പകർത്തിയത് അത് പുറത്തു പോവുകയും പിന്നെ അദ്ദേഹത്തിനെ അതിനെ ചൂഷണം ചെയ്യുക, മീൻസ് എനിവേ പ്രധാനമന്ത്രി ആയാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, പ്രതിപക്ഷ നേതാവായാലും ശരി, ആസ് എ ഫോട്ടോഗ്രാഫർ, ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ഒരു ചിത്രം പകർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് വശത്തിലേക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ, കാരണം അതിൻ്റെ ക്രിയേറ്റർ ഞാനാണ്.
1: അതെ,
0: കാരണം ഒരാളെ വേദനിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ചിത്രം പകർത്തുമ്പോൾ വേദനിപ്പിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് പലപ്പോഴായി വേദന ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഇന്നേവരെ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല ഈ വിഷയമൊന്നും. പക്ഷേ ചിത്രം ഇങ്ങനെ പലതവണയായിട്ട് പല പ്രശ്നങ്ങൾ വരുമ്പോൾ അത് വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവരും, അത് വീണ്ടും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും ആസ് എ ഫോട്ടോഗ്രാഫർ ഒരാളെയും വേദനിപ്പിക്കുന്ന ചിത്രങ്ങൾ പകർത്താതിരിക്കുക എന്നുള്ളതാണ് പുതിയ ജനറേഷനിലുള്ള കുട്ടികളോട് പറയാനുള്ളത്.
1: പിന്നെ മറ്റേതെങ്കിലും ഒരു ഫോട്ടോയെ എടുത്ത് പറയാനുണ്ടോ?
0: ലാൽ സാറിൻ്റെ വാലിബനിലുള്ള മിക്ക ചിത്രങ്ങളും വളരെ ട്രെൻഡ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ നമുക്ക് പെന്നെയും വെച്ചിട്ട് പുറത്തു വിടാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ മറ്റൊരു കാര്യം. പിന്നെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിൻ്റെ ചിത്രങ്ങൾ വളരെ ട്രെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. അത് വലിയ വലിയ പോസ്റ്റേഴ്സൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, ഫ്ലെക്സുകളായിരുന്നു.
1: എന്തായിരുന്നു ആ ചിത്രം?
0: ഞാനൊരു 4 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത സമയത്ത് പകർത്തിയ ചിത്രമാണ്. അത് ദ കിങ് എന്ന് പറയുന്ന മൂവിക്കകത്തുള്ള ഒരു സ്റ്റൈലുണ്ട്, അതായത് മമ്മൂക്ക, അതെ, മോഡി ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ അദ്ദേഹം പ്രസ്സിന് ബൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക തന്നെ അദ്ദേഹം ജസ്റ്റ് ഒന്ന് പിന്നിൽ നിന്ന് ആളെന്തോ പറഞ്ഞ സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് ജസ്റ്റ് ഒരു ആക്ഷൻ കാണിച്ചതാണ്, ഞാൻ സംസാരിച്ചോളാം, അങ്ങനെ എന്തോ ഒരു ആക്ഷൻ കാണിച്ച സമയത്ത് ഞാൻ പകർത്തിയ ചിത്രമാണ് അത്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രെൻഡായ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണത്. അപ്പോൾ അത് ഭീകരമായി ട്രെൻഡ് ചെയ്യപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചിത്രം അദ്ദേഹത്തിൻ്റെ തന്നെ വിരൽ ചൂണ്ടിയിരിക്കുന്ന ഒരു ചിത്രമുണ്ട്, അത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം, ഓപ്പോസിറ്റ് പാർട്ടിയിൽ അന്ന് ഭരണ കക്ഷിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിരുന്നു, പേടിച്ചു എന്ന് പറഞ്ഞേക്ക് എന്നുള്ള ആ ചിത്രം കേരളത്തിൽ ഭയങ്കര ട്രെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. ഒരു പക്ഷേ ആ ചിത്രമൊക്കെ അദ്ദേഹത്തിന് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുന്നു.
1: ഇതുപോലെ നേതാക്കന്മാരുടെയും പ്രധാന രാഷ്ട്രീയ സംഭവങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ ഇനിയും താങ്കൾക്ക് പകർത്താനാവട്ടെ.
0: താങ്ക്
1: യു. പൊളിറ്റിക്കൽ ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ കൂടുതൽ ശോഭിക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു.
0: താങ്ക് യു.
1: ഇതോടൊപ്പം ഫ്രീലാൻസർ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മറ്റേതെങ്കിലും അസൈൻമെന്റ്സ് ഉണ്ടോ?
0: ഫ്രീലാൻസ് ആയിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അസൈൻമെന്റ്സ് ഇപ്പം നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അസൈൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അത് വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ പകർത്തുക, വിഷ്വൽസ് ഒക്കെ ആയിട്ടാണ്. അതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു.
1: തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു.
2: കാലം കടന്നു പോകുമ്പോൾ പല സംഭവങ്ങളും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയേക്കാം. പക്ഷേ ചില ചിത്രങ്ങൾ അവയെ വീണ്ടും നമ്മുടെ മുന്നിലെത്തിക്കും. രാഷ്ട്രീയത്തിലെ നിർണായക നിമിഷങ്ങൾ, സിനിമയുടെ അണിയറയിലെ കാഴ്ചകൾ, മനുഷ്യരുടെ ഭാവങ്ങളും ചലനങ്ങളും, ഇങ്ങനെ വ്യത്യസ്ത ലോകങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഫോട്ടോഗ്രാഫർ റാഫി കൊല്ലവുമായി ഫഹദ്രാസ് നടത്തിയ അഭിമുഖമാണ് ആർട്ട് കഫേയിൽ കേട്ടത്.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ലളിതഗാനങ്ങൾ ആദ്യം കേൾക്കാം. കണിമലർ കാവുകൾ എന്ന് തുടങ്ങുന്ന ഗാനം ചെങ്ങന്നൂർ ശ്രീകുമാർ പാടിയത്. രചന PS നമ്പീശൻ. സംഗീതം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ.

ഇനി കേൾക്കാം. എസ് ശ്രീകല പാടിയ ഒരു ഗാനം, ചിന്തകൾ പാകിയ എന്ന് തുടങ്ങുന്നു. രചന കോന്നിയൂർ വിജയകുമാർ, സംഗീതം GS ശ്രീകൃഷ്ണൻ.

ഇനി കേൾക്കാം ആയിരം നക്ഷത്രപ്പൂ എന്ന് തുടങ്ങുന്ന ഗാനം കെ കെ നിഷാദ് പാടിയത്. രചന വേണു രാമനാട്ടുകര, സംഗീതം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ.

0: ലളിതഗാനങ്ങൾ സമാപിച്ചു.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: മലയാള ചലച്ചിത്രങ്ങളിൽ കൊച്ചു കൊച്ചു റോളുകളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒട്ടേറെ മികച്ച അഭിനേതാക്കൾ നമുക്കുണ്ട്. അവർ ചെയ്ത റോളുകൾ വളരെ ചെറുതാണെങ്കിൽ കൂടിയും എന്നും നമ്മുടെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കും. അത്തരം നിരവധി കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ മിഴിവുറ്റതാക്കിയ ശ്രീ രാജൻ പാടൂർ ആണ് ഇന്ന് കയ്യൊപ്പിൽ ശ്രോതാക്കളുമായി ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. നാടോടിക്കാറ്റ്, ആവനാഴി, ഉണ്ണികളെ ഒരു കഥ പറയാം, ശരപഞ്ചരം, അദ്വൈതം തുടങ്ങി 150 സിനിമകളിലും നിരവധി നാടകങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് രാജൻ പാടൂർ. നാടോടിക്കാറ്റിലെ പാൽക്കാരൻ, ആവനാഴിയിലെ കള്ളൻ കുട്ടൻ തുടങ്ങി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ ജീവൻ നൽകിയ രാജൻ പാടൂർ മനസ്സ് തുറക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹത്തോടൊപ്പം ആദിത്യൻ എസ് എസ്.
1: നിരവധി സിനിമകളിൽ ചെറുതും എന്നാൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്ത ഒരാളാണ് രാജേട്ടൻ. അതോടൊപ്പം തന്നെ 3000 നാടകങ്ങളിൽ അഭിനയിച്ച ഒരു പ്രതിഭ കൂടിയാണ്. അപ്പോൾ ഈയൊരു കലാമേഖലയിലേക്ക്, ആക്ടിങ്ങിലേക്ക് ഒക്കെ എത്തുന്നതിന് മുമ്പുള്ള ഒരു രാജേട്ടൻ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം എങ്ങനെയായിരുന്നു?
2: ഞാൻ താമസിച്ച വീട് അരയടുത്ത് പാലം, അതിൻ്റെ അടുത്ത് ആണ് താമസിച്ചത്. അന്ന് അവിടെ സെന്റിന് 5000 അന്നത്തെ കാലം. മറ്റേ മകൻ ആണ്, പക്ഷേ ഒരു മകനും കൂടി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല. കാരണം അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പേരിട്ടത് അവൻ്റെ പേരിലാണ്. മരിച്ചുപോയ അവൻ്റെ ഓർമ്മയ്ക്ക് അച്ഛനമ്മയും പറഞ്ഞ് രാജൻ തന്നെ ഇടണം. അച്ഛൻ ശരിക്ക് കോഴിക്കോടല്ല, ഗുരുവായൂരടുത്ത് ചാവക്കാട അച്ഛൻ്റെ വീടും നാടും ഒക്കെ. സോമില് കമ്പനി ഉണ്ടല്ലോ കല്ലായി, ആ കമ്പനിയിൽ പണിക്ക് വന്നിട്ട് ഇവിടെ സ്ഥിരമായതാ. അങ്ങനെ സ്ഥിരമായിട്ട് ആ സമയത്ത് അവിടെ ഒരു സ്ഥലം കണ്ട് ചെയ്തത്, അന്നത്തെ കാലഘട്ടത്തിൽ ആ വില മതി. അതിന് 5000 സെന്റിന് കൊടുത്തിട്ട് അത് വാങ്ങി ആ സ്ഥലത്ത് ഒരു ചെറിയ വീടുണ്ടാക്കി. അമ്മയെ കണ്ടിട്ടുള്ള ഓർമ്മ എന്ന് പറഞ്ഞാൽ, ശരിക്കും ഞാൻ 3 പഠിക്കുമ്പം അമ്മനെ കണ്ട ഓർമ്മ മാത്രമല്ല, അമ്മ എല്ലാ സമയത്തും എൻ്റെ കൈ പിടിച്ചിട്ട് ക്ഷേത്രത്തിലും മിക്കവാറും ദിവസം പോവും. 8 ആയപ്പോഴാണ് അമ്മ രോഗി വന്ന് മരണത്തിനടിയേറെ വെക്കുന്നത്. അമ്മനെ കണ്ട ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. 3 പഠിക്കുമ്പോൾ അമ്മക്ക് അസുഖമായി. അന്നത്തെ സ്കൂള് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിനടുത്തുള്ള, അതിൻ്റെ പേരും അത് തന്നെയാണ്, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര്. അത് മാവർ റോഡിലാണ്. ഞാൻ കളരി പോയിട്ടുണ്ട്, ഫുട്ബോളിന് പോയിട്ടുണ്ട്, അങ്ങനെ പല കളികൾക്കും എല്ലാത്തിനും കൂട്ടു നിന്നിട്ടുണ്ട് അച്ഛനൊക്കെ. അന്ന് ഒരു സമൂഹം എന്ന് പറയുന്നത് തന്നെ ഒരു വീടിൻ്റെ ആ ഭാഗത്ത് 5-8 വീടേ ഉണ്ടാവുള്ളൂ. അതിൽ വയൽ പ്രദേശം ഉണ്ടാവും, പാലുണ്ടാവും, അങ്ങനെയുള്ള പല രൂപങ്ങളും. അരയടുത്ത് പാലെന്ന് പറഞ്ഞ സാധനം അന്ന് അത് സ്റ്റെപ്പുകളാണ്. അതിൽ നടന്നു പോകാനല്ലാണ്ട് യാതൊരു വാഹനവും അതിന് മുകളിൽ കയറില്ല. ഹോസ്പിറ്റലിൽ പോകണം എന്ന് തോന്നുകയാണെങ്കിൽ കുതിരവട്ടം വഴിക്കുള്ള ആ റോഡിന് പോകണം. അന്ന് മെഡിക്കൽ കോളേജ് ഇല്ല, ബീച്ച് ഹോസ്പിറ്റലാണ്, പിന്നെയാണ് മെഡിക്കൽ കോളേജൊക്കെ വന്നത്. ആ ജീവിതം മറക്കാൻ പറ്റാത്തൊരു ജീവിതമാണ്. നാടകം കൊണ്ടും സിനിമ കൊണ്ടും ഒക്കെ കിട്ടുന്ന ആ ചെറിയ ചെറിയ അന്നത്തെ വരുമാനം കൊണ്ട് ഒരുവിധം വീടിങ്ങനെ നന്നാക്കി കൊണ്ടുവന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ അന്ന് ഏറ്റവും നല്ലൊരു ഫുട്ബോളറായിരുന്നു ഞാൻ. എനിക്ക് വേറൊരു സംഭവം കൂടി ഉള്ളതെന്താണെന്ന് വെച്ചാൽ, എല്ലാ മഴക്കാലത്തും ഇതേമാതിരി വെള്ളം പൊന്തും, റോട്ടിൽ മുഴുവൻ വെള്ളമായിരിക്കും. ആ ഒരു

0: വരെ അടുത്ത പാലം വരെ വെള്ളമായിരിക്കും. ആ വെള്ളം ഒഴിവാക്കിയിട്ട് സാധാരണക്കാരെന്നെ പ്രായമുള്ള ഒരു 10, 18, 16 വയസ്സുള്ള കുട്ടികളെ നമ്മളൊരു ടീമുണ്ട്. ആ ടീമിനെ കൂട്ടിയിട്ട് തോണിയെടുത്തിട്ട് എല്ലാവരും സ്കൂളിൽ കൊണ്ടാക്കും. ഞങ്ങൾ സ്കൂൾ കൊണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ടത് പോയിട്ട് അധികാരിനോട് പറയും. അപ്പോൾ അധികാരി പറയും, ആ റേഷൻ ഷോപ്പിൽ നിന്ന് ഞാൻ തരാൻ പറഞ്ഞു എന്ന് പറയും. എന്നിട്ട് ഞാൻ നാളെ പൈസ കൊടുക്കും, ഞാൻ എഴുതിത്തരാം. അതുകൊണ്ട് രാജന് എത്ര ഫാമിലി ഉണ്ട് ചില പറഞ്ഞിട്ട് വാങ്ങിക്കോളൂ എന്ന് പറയും. അതിൽ 5-8 വീട്ടുകാർക്ക് വെള്ളം കയറിയിട്ട് താമസിക്കാൻ പറ്റില്ല. ആ 5-8 വീട്ടുകാരെ ആ സ്കൂളിൽ ഉണ്ടാക്കും. അതൊക്കെ ഒരു പുണ്യം പോലെ കണക്കാക്കുന്ന ഒരു കാലഘട്ടമാണ്.
1: എങ്ങനെയാണ് നാടകത്തിലേക്ക് എത്തിച്ചേരുന്നത്?
0: തിരുവാതിര, ക്രിസ്മസ് എന്ന് പറയുന്നതിന് പൊറാട്ട് കെട്ടുക. ആ പൊറാട്ട് കെട്ടലിൽ ഓരോ കഥയും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ കലാപരമായിട്ടുള്ള സാധനം വന്ന് ശരിക്കും ആ ഒന്ന് എഴുതി കളിച്ചാലോ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ശരിക്കും ഒരു നാടകം പോലെ എഴുതി ഉണ്ടാക്കി അത് കളിക്കുകയെന്ന് പറഞ്ഞ് എരഞ്ഞിപ്പാലം പോയിട്ട് ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് നാടകം കളിച്ച് അവിടെ 1-2 സ്നേഹിതന്മാരുണ്ടായിരുന്നു അന്ന് കോടതിയിലുള്ള. അവർ പറഞ്ഞ് രാജന് അവിടെ നിന്ന് ഒരു നാടകം കളിച്ചിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം തിരുവാതിരക്ക്, ആ അതൊന്നും വിടുന്ന് കളിക്ക്. അങ്ങനെ അതിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ പിന്നെ അത് മുഴുവനായി.
1: അതിനുശേഷം പിന്നീട് സീരിയസ് ആയിട്ട് നാടകത്തെ കാണാൻ തുടങ്ങിയത് എപ്പോഴാണ്?
0: പപ്പേട്ടനായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം. കാരണം പപ്പേട്ടൻ അന്ന് മൂടുപടം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, ആ സിനിമക്ക് റോള് കിട്ടിയിട്ട് മൂപ്പർക്ക് പോയിരുന്നു. പോയപ്പോൾ അവിടെ ചെന്ന് എത്താൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വേണു എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കലാകാരൻ മൂപ്പർ പറഞ്ഞ്, അല്ല അത് ആ റോളൊന്ന് രാജന് കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആ അതെന്തേ, അല്ല അങ്ങനെ ആകുമ്പോൾ അവൻ്റെ ആ ചില മാതൃകകൾ ഉണ്ടെങ്കിൽ അതൊന്നുകൂടി ഉഷാറാക്കുകയാണ്.
1: കുതിരവട്ടം പപ്പുവായിട്ടുള്ള ഒരു ബന്ധം, നിങ്ങൾ ഒരുമിച്ച് നാടകങ്ങൾ ചെയ്ത ആൾക്കാരാണ്, അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ഒരുമിച്ചുള്ള വർക്കുകൾ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവം?
0: പരിചയമില്ല. 8-ാം ക്ലാസ്സിൽ മൂപ്പർ പഠിക്കുമ്പോൾ ഞാനും സെന്റ് ജോസഫിൽ 10 പഠിക്കുക അന്ന്. അപ്പം അവിടുന്ന് കാണും, രണ്ടു വർത്താൻ പറയും, ഫുട്ബോൾ കളിക്കും, കാര്യങ്ങളൊക്കെ പറയും. അപ്പം പാട്ടുപാടും. പിന്നെ ഞാൻ അന്ന് ഈ സാമൂഹിക പാഠമൊക്കെ ഈ ബുക്കിൽ എഴുതും ചില സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ. അത് മനസ്സിലാക്കിയിട്ട് ഒരു നമ്പൂതിരി മാഷ്ണ്ടായിരുന്നു. മൂപ്പർ പറഞ്ഞ് ഇവിടെ 25-ാം സിൽവർ സ്കൂളിൻ്റെ ഇത് കൊണ്ടാടുകയാണ്, അന്നത്തെ നാടകത്തിൽ രാജനൊന്ന് അഭിനയിക്കണം. അങ്ങനെ മൂപ്പർ അവിടെ ഇരുന്നിട്ട് എന്നോട് കാണിച്ചു തരും, ഇന്നെ വായിച്ച് നോക്ക്, അങ്ങനെ ചെയ്ത് തരും. അവിടുന്ന് സെന്റ് ജോസഫ് സ്കൂളിൽ നിന്ന് നാടകത്തിന് പ്രധാനമായിട്ട് ഒരു റോള് കിട്ടി, അത് അവിടെ കളിച്ച്. പിന്നെ മൂപ്പർ പറഞ്ഞ് അത് വേണ്ട, രാജാ കോമഡി റോളെടുത്താൽ മതി, അതല്ലേ. അപ്പോൾ എൻ്റെ പ്രധാന സുഹൃത്തുണ്ട് ഇവിടെ അശോകപുരം കൃഷ്ണകുളേനടുത്ത്, അത്യാവശ്യം എഴുതും. അപ്പം എന്നോട് ഞാൻ അത് ചെയ്യാമോ, അതാ നന്നാവുക കണക്ക്, കൂടെ ഏട്ടനോ അച്ഛനോ ആയിട്ട് ഞാനും നിൽക്കാം. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പോന്ന്. സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ നാടകത്തിൽ ഒരവസരം കിട്ടി, അവിടുന്ന് കൊണ്ടുപോകുന്നു. ഇപ്പം വാസുകേട്ടൻ്റെയൊക്കെ മരിക്കുന്നതിന് മുന്നേ പല ഭാഗത്തും നല്ല പേരെടുത്ത് നല്ല രൂപത്തിലായി. ഞാനൊക്കെ അഭിനയിക്കുന്നതിന് മുന്നേ അഭിനയം തുടങ്ങിയ ആളാണ്.
1: കോഴിക്കോട് തന്നെയുള്ള അടയാളപ്പെടുത്തി വെക്കേണ്ട വേറൊരു അഭിനേതാവാണ് ആക്ടർ കുഞ്ഞാവ. അദ്ദേഹവും താങ്കളുമായിട്ട് അടുത്ത ബന്ധമായിരുന്നല്ലോ, അപ്പം എന്തായിരുന്നു കുഞ്ഞാവയെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ?
0: കുഞ്ഞാവയ്ക്ക് ഒരു ഫേമസ് കഥാപാത്രം എന്താ വെച്ചാൽ സ്ത്രീകളുടെ ശബ്ദത്തിൽ അന്തസ്സായിട്ട്

0: സംസാരിക്കുന്നവ. അതെല്ലാം നടന്നവർക്ക് സാധിക്കില്ല. അത് കൂടാതെ പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി ഞാനും കുഞ്ഞാവയൊക്കെ ഒരുമിച്ച് നാടകം അഭിനയിച്ച് ഇറങ്ങിയ മാനാഞ്ചൻ അവിടെ ഇറങ്ങുക. കുഞ്ഞാവയ്ക്ക് ബോംബെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് പോകാൻ എളുപ്പമാണ്. അപ്പം ഞാൻ മാവൂർ റോഡിലാണ്. അപ്പോൾ പോകാൻ നേരത്ത് എന്ത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞാൽ അത് നോക്കൂല, അടുത്ത് പോക്കറ്റിലിടും. ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ട് പോന്നാൽ ആണ് അപ്പോഴേ അറിയുള്ളൂ. എന്നുവെച്ചാൽ തരാൻ പറ്റാത്തതിലും 10 രൂപ ജാസ്തി തന്നിട്ട് ഞാൻ പോട്ടെ തന്നിട്ട് പോവുകയ്യ. എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാളും 10 രൂപ അധികം തരും. പിന്നെ ഓണം വിഷുവിന് ഞാൻ അവിടെ എത്തണം കുഞ്ഞാവൻ്റെ വീട്ടിൽ. അതുപോലെ നമ്മളെ വീട്ടിൽ ഓണം വിഷുവിനും പറയണ്ട കുഞ്ഞാവടുത്ത്. അതാണ് ചില ബന്ധങ്ങളെ.
1: നടൻ എന്ന നിലയിൽ കുഞ്ഞാവ എന്ന് പറയുന്ന ഒരു നടനെ, ഒരു അഭിനേതാവ് എന്ന നിലയിൽ കുഞ്ഞാവയിലെ നടനെ എങ്ങനെയാണ് കാണുന്നത്?
0: ആരും കാണാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ചില വാചകങ്ങളും ചില ആക്ഷൻസൊക്കെ ഉണ്ട് കുഞ്ഞാവിൻ്റെ അടുത്ത്. ഞാൻ അങ്ങനത്തെ ഒരാളെ കണ്ടത് ആജി അബ്ദുൽ റഹ്മാൻ, പഴയ നടനാണ്. അതുപോലെ തന്നെ കുഞ്ഞാവയും അഭിനയിക്കാൻ കഥാപാത്രം പറഞ്ഞാൽ മതി, അത് ഉടനെ ഗ്രഹിച്ച് ഉടനായിട്ട് ചെയ്യും.
1: പിന്നീട് നാടകമൊരു മുഴുവൻ സമയ പരിപാടിയായി കാണാൻ തുടങ്ങിയ, നാടകപ്രവർത്തകനായി ജീവിക്കാൻ തുടങ്ങിയ ഒരു സമയം, അപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ, അപ്പോഴുള്ള ജീവിതം എങ്ങനെയായിരുന്നു?
0: ദേശഭൂഷണി അന്നത്തെ കാലത്തുള്ള ഒരു ക്ലബ്ബ്. ദേശഭൂഷണിൻ്റെ ഒരു സംഘാടകനാണ് എ പി ബാലകൃഷ്ണപിള്ള. ആ ആള് വിളിച്ചിട്ടാണ് നമ്മൾ വരുന്നത്. എന്തെങ്കിലും ഒരു കലാപരിപാടി അവിടെ വെച്ചൂടെ പപ്പു പറയും, രാജമ്പാടൂരിനോടും ചോദിക്കുക, അവൻ്റെ അടുത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കളിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം എന്നെ വിളിക്കും. എന്നെ വിളിച്ചാൽ എങ്ങനെയെങ്കിലും ഒരു രൂപം ഉണ്ടാക്കിയിട്ട് നമുക്ക് അതൊന്ന് അന്നത്തെ ദിവസം കളിച്ചൂടെ കളിക്കുക. അങ്ങനെ പിറ്റേന്ന് ആ സാധനം ഞങ്ങൾ ദേശഭൂഷണിൻ്റെ അവിടുത്തെ സിൽവർ ജൂബിലിക്ക് ആദ്യമായിട്ട് കളിക്കുന്നത്. കുതിരവട്ടം പപ്പു, ഞാൻ ഭാഷപ്പുള്ള അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ്. അന്നത്തെ കാലത്ത് മൂപ്പരതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഈ കലാപരിപാടിയോട് കൂടിയിട്ട് എടാ ഭയങ്കര ഉഷാറായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കുതിരവട്ടത്തുള്ള എല്ലാ ആൾക്കാർക്കും അത് ഭയങ്കര ബഹുമാനം. അവിടെ ഉള്ള അതിൻ്റെ ശേഷമാണ് അവിടെ ഇങ്ങനെ കലാപരമായി നടത്താൻ പറ്റും. അത് കുതിരവട്ടം പപ്പൂരിനും രാജമ്പാടൂരിനും ഒക്കെ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്നുള്ളത് അവർ തുറന്നു പറയും.
1: ഈ കുതിരവട്ടം പപ്പുവിൻ്റെ കൂടെ ഒന്നിച്ച് എത്ര നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്?
0: 1000-ന്റെ പുറത്ത് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പല സ്ഥലത്തായിട്ട്. അതിൽ കോഴിക്കോട് മാത്രമായിട്ട് അന്നത്തെ കാലത്തൊരു 700-800 അടുത്ത് നാടകം കളിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ടൗൺ ഹാളിൽ ഒരുപാട് നാടകം കളിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ. അതിൽ ഈ പുതുമൻ്റെ അല്ല, അതിലുള്ളതായ നമ്മൾ പഠിച്ച് വെച്ച സാധനങ്ങൾ ശരിക്കും ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ നന്നായി വന്ന് ഭയങ്കര ഓഡിയൻസ് ആയിരുന്നു അന്നത്തെ കാലത്ത്. ആ സമയത്ത് പിന്നെ ഞങ്ങളൊരു കണ്ടുപിടിച്ച് എന്താണെന്ന് വെച്ചാൽ ആരായാലും എന്തായാലും വേണ്ടിയില്ല ഗേറ്റിൽ 2 രൂപ അതിൻ്റെ ഒരു ടിക്കറ്റ് കൊടുക്കുക. എന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലവ് മൈക്കൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും, സ്റ്റേജിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ചിലവുണ്ടല്ലോ. അങ്ങനെ 1-2 രൂപ അത് വെച്ച്, അത് വെച്ചപ്പോൾ ഫുള്ളായിട്ട് ആളുണ്ട്, കാണാനും ആളുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു കാലഘട്ടം. സിനിമയൊക്കെ എടുത്ത് എൻട്രി എന്ന് പറഞ്ഞാൽ എ വിൻസെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ശരിക്കും കോഴിക്കോട്ടുകാരനാണ്. 3rd ഗേറ്റിനടുത്തൊരു ചിത്ര സ്റ്റുഡിയോ ഉണ്ട്, ആ സ്റ്റുഡിയോൻ്റെ ഓണറാണ്. അപ്പോൾ അദ്ദേഹം കല്യാണപ്പരിശി തന്നെ അന്നത്തെ ഒരു സിനിമ ഉണ്ട് തമിഴിൽ. ആ തമിഴിൽ സിനിമ സംവിധാനം ചെയ്യുക. സംവിധാനം ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു സാ

മലയാളം ഇപ്പോൾ കിട്ടുക, എന്താണ് കിട്ടുക, അങ്ങനെയൊരു സംഗതി തമിഴ് വേണമെന്നില്ല. എന്തായാലും ഒരു അങ്ങനത്തെ ഒരു കഥാപാത്രം ഇരിക്കണം. അത് ബാലൻകെ നായരോട് പറഞ്ഞു. ബാലൻകെ നായരോട് പറഞ്ഞു, ബാലൻകെ നായരാണ് അതിൽ ഇന്ത്യൻ ഒരാളുണ്ട്, നാടകം ചെയ്യുന്ന ആളാ. ആ എന്താ പേര്? രാജപാട് ഒന്ന് വിളിക്കുമോ? ആ വിളിക്കാതെ തന്നെ. അപ്പൊ കല്യാണപ്പരിശീ എന്ന് കേട്ട അന്നത്തെ ടോപ്പ് സിനിമയാ. ഞാൻ പറഞ്ഞ അതിന്റെ ഞാൻ എന്താ, എനിക്കെന്തോ റോളുണ്ടായി. അതായത് മൂപ്പര് പറഞ്ഞ്, അപ്പൊ റോള് നോക്കുമ്പോ തെങ്ങുമ്പ് കയറുന്ന റോളാ. അപ്പൊ ഞാൻ പറയാം, അത് എന്നെ കൊണ്ട് ശരിയാവില്ല, കേറാൻ അറിയില്ല എനിക്ക്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അത് വേണ്ട, ഒരു റോളുണ്ടാക്കാം, അത് ചെയ്തുകൂടെ, അത് ചെയ്യാം. അങ്ങനെ അതിൽ ആണ് ആദ്യമായിട്ട് സിനിമയിലേക്ക് ഒരു ചാൻസ് തരുന്നത്. വിൻസെന്റ് മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞ്, ബാലൻകീനോട് ഉഷാറായി നന്നായിട്ടുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ മൂപ്പരോണി, ആ ഡബ്ബിങ് ചെയ്തത് എന്ത് ഭംഗിയായിട്ടാ ചെയ്തത്. അപ്പൊ 10 മിനിറ്റ് ഡബ് ചെയ്ത് നിൽക്കുന്നത് 2 പ്രാവശ്യമായിട്ട് 2 എണ്ണം. അതെയോ? അതൊന്ന് വെക്ക്. ഇതായാലും അത് വെച്ചപ്പോ ഡബ്ബിങ് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയൊരു കാര്യം ചെയ്യാം, ഇനി അയാൾക്ക് വേണ്ട മാതിരി ഏതെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ നോക്കിയിട്ട് കൊടുക്കുക. നല്ല കലാകാരനാണ് നമുക്ക് മനസ്സിലായല്ലോ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജഗതി ജയൻമാടെ ഒരു കൂട്ടായ്മ വരുന്നത്. ആ കൂട്ടായ്മ വന്നപ്പോൾ ജഗതി പറഞ്ഞ്, രാജു നമുക്ക് ഒരു ഭക്ഷണം വെക്കുന്ന ഒരു രൂപത്തിലുള്ള കുറച്ച് സംഭവം പറയണം. അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിനുള്ള വാചകങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കായിരുന്നു. ഞാൻ പറഞ്ഞ് നോക്കാം, കുഴപ്പമില്ല. അപ്പോഴേക്കുമ്പോഴൊക്കെ മാനസികമായി ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് ചെയ്യുന്നതിനുള്ള ഒരു ഉറപ്പ് ശരിക്കും ചെയ്യുക എന്നുള്ള ഒരു ഇത് കിട്ടി. മറ്റേ ആദ്യമൊക്കെ പേടിയായിരുന്നല്ലോ, ഒന്ന് വരച്ചു പോയല്ലോ. ഇത് അതില്ലാത്തപ്പോൾ ജഗതിൻ്റെ ആ ശക്തിയും കൂടെ കിട്ടിയപ്പോൾ ഇതിനെപ്പറ്റി ഉള്ള ഒരു MT വാസ എന്ന കടവ് ആ പടം, അതിൽ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ജഗതി പറയും, അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേറൊരു രൂപത്തിലാക്കും. അപ്പോൾ അതൊന്ന് നോക്കുക എന്ന് പറഞ്ഞു. അപ്പം MT തന്നെയാ സംവിധാനം വന്നതിൻ്റെ ഉഷാറായിട്ട് തന്നെ. അപ്പോഴൊക്കെ നമുക്ക് പേടി പോയി, പേടി തീർന്ന്. ഇനി ഏത് ഒന്ന് വിളിച്ചാലും ചെയ്യാം എന്നുള്ള രൂപമായി. പിന്നെ നസീറിനുണ്ട്. പിന്നെ അവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉണ്ണിയുടെ കഥ പറയാം ഒക്കെ മലേൻ്റെ മുകളിൽ കുത്തനെ. അത് എടുത്തിട്ട് അവസാനം ബ്രേക്ക് അങ്ങോട്ട് പോയി വണ്ടീൻ്റെ. ബ്രേക്ക് പോയിട്ട് ഇപ്പം പോവില്ല, 8 ആളുണ്ട് ഇനി ഞങ്ങൾ. 8 ആളും കൂടെ കൊല്ലിയ ഭയങ്കര ഇറക്കള്ളേ. അതിൽ പോകുമെന്ന് തോന്നിയപ്പോൾ ഡ്രൈവർ അവിടെ തലേറ്റ് അവിടെ ഇരുന്ന്. അപ്പം ഡ്രൈവർ ഇനി അനങ്ങാൻ പറ്റില്ല തന്നെ. അപ്പോൾ ഇവനെന്താക്കിയെന്ന് വെച്ചാൽ, ഡ്രൈവർ ഈ മരത്തിൻ്റെ റൂട്ടിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു കൊമ്പുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് കയറ്റി. അതിൻ്റെ മുകളിൽ കയറ്റി വണ്ടി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അപ്പം പറഞ്ഞ്, ഒന്ന് മോഹൻലാലിനെ വിളിക്കുന്നതാണ്. അങ്ങനെ മോഹൻലാലിനെ വിളിച്ചു. മോഹൻലാൽ വിളിച്ചപ്പോൾ മോഹൻലാൽ അഭിനയിച്ചിട്ട് അവിടെ പോയി ഇരുന്നിട്ടുള്ളൂ. രാത്രി 10 മണിക്ക് ശേഷം വണ്ടി ഇങ്ങനെ അപകടത്തിൽ പെട്ടെന്ന് എൻ്റെ ഇവിടെ മോഹൻലാൽ പറന്നു വന്ന്. എന്തായി? അപ്പം മോഹൻലാൽ വന്ന വണ്ടിയിൽ കയറാൻ പറഞ്ഞു. 8 എണ്ണത്തിന് ആ വണ്ടി കയറ്റി. ആ വണ്ടി രാവിലെ എടുക്കാൻ പോകുക തന്നെ ഇതിന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഓരോ നിമിത്തം കിട്ടുന്ന അതോട് മോഹൻലാലായിട്ട് അതിൻ്റെ മുന്നേ അഭിനയിച്ചിട്ടുണ്ട് കുറേ പടങ്ങൾ. എങ്കിലും കുറേയും കൂടി നന്നായിട്ട് അടുത്ത് അഭിനയിക്കാൻ ഉള്ളൊരവസരം കിട്ടിയത് ആ പടം. അതേമാതിരി സിഗരറ്റും ബീഡിയും വലിക്കുമ്പോൾ മമ്മൂട്ടി എനിക്ക് ഏതെങ്കിലും ഒന്ന് വേണം, സിഗരറ്റും ബീഡിയും ഒന്ന് വേണം. അന്ന് എൻ്റെ അടുത്താണ് ഉണ്ടാവുക, നിരേശ് ബീഡി വലിക്കും ഞാൻ അന്ന്. അപ്പം എന്നോട് അറിയും കൊടുക്കാൻ ആ കാലഘട്ടം. അപ്പം അതിൻ്റെയൊക്കെ വലിയ ബന്ധങ്ങളും കിട്ടി. ഓരോ

0: കാരണങ്ങൾ ദൈവം തന്ന്, അല്ലെങ്കിൽ അവനഴിയൊന്നും ഉണ്ടാവില്ല. ആ ജയിലിലൊക്കെ പിന്നെ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് ഇറക്കുന്നതും പിടിക്കുന്നതും ഒക്കെ അതിന് ഇത് ബിരിയാണി തീറ്റിക്കുന്നത്.
1: ആവനാഴി എന്ന സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു എത്തപ്പെട്ടത്, വന്നു ചേർന്നത്? ഐ വി ശശി സാറുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരുന്നു? ഞാൻ കേട്ടിട്ടുണ്ട് അടുത്ത പരിചയമായിരുന്നു എന്നൊക്കെ.
0: ശശിയേട്ടൻ ഒരുവിധം പടത്തിലൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. രാജമാണോ എന്നാലേ ചെറിയ ഉള്ളൂ എന്നറിയാം. അതേമാതിരി ടി ദാമോദരൻ, ടി ദാമോദരൻ പറഞ്ഞാൽ നല്ല എഴുത്തുകാരനാണല്ലോ. ആരാ ഉദ്ദേശിക്കുന്നത്? നിങ്ങളാരും ഉദ്ദേശിച്ച്? ഞാൻ ഉദ്ദേശിച്ച രാജമ്പാടൂരിനെയാണ്. ആ എന്നാൽ രാജമ്പാടൂർ വരും, വിളിക്കാം. തന്നെ വിളിക്കാൻ വന്നപ്പോൾ ഞാൻ നാടകം അഭിനയിക്കുകയാണ്. അഭിനയിക്കുന്ന ആ ദിവസം മറ്റേ മഹാറാണിയിൽ എന്നോട് പറഞ്ഞു, അമർ മാഷ് വിളിക്കുന്നത് തന്നെ. അപ്പം മാസ്റ്റർ എന്നോട് പറഞ്ഞു, നാളെ ഒരു പരിപാടിക്ക് രണ്ട് സീൻ അഭിനയിക്കണം, എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എന്താ അഭിപ്രായം, ചെയ്യാം. എന്നാൽ നാളെ രാവിലെ ഒരു 10 മണിക്ക് വന്നാൽ മതി. അത് കറക്റ്റാണ്. അതേമാതിരി തന്നെ നമുക്ക് ഏറ്റവും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയാണ് ദാവറം മാഷ്. അതേസമയത്ത് നടുവട്ടത്ത് 3 മാസം നാടകങ്ങൾ ചെയ്യാൻ, നടുവട്ടം മൂപ്പറേ വീട് അന്ന്. അപ്പം ആ 3 മാസം നാടകം കാണാൻ വരും. എന്നിട്ട് പറയും, ഇന്നത്തെ നാടകം അഭിനയിക്കുന്നതാണ്, അത് കാണണം, പോകണം. ആ നാടകം 3 മാസം കണ്ടിട്ട് മാതിരി നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, അത് കുഴപ്പമില്ല. അതിന് ശേഷം മൂപ്പര് എന്ത് എഴുതിയാലും ഞമ്മിരിക്കും. അതിന് മൂപ്പർക്ക് ധൈര്യം കിട്ടി എന്ന് വന്ന് അത് ചെയ്യാൻ മൂപ്പർ ഉദ്ദേശത്തിന് നമുക്ക് പറ്റുള്ളൂ എന്നുള്ള രൂപം. നടന്മാർ പലതുണ്ട് അന്ന്, കുറെ നടന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്.
1: രാജേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നാടോടിക്കാട്ടിലെ ആ കറവക്കാരൻ്റെ വേഷമാണ്. അത് വളരെ ശ്രദ്ധേയമായൊരു വേഷമായിരുന്നു, മലയാളികൾ ഇന്ന് ഓർത്തിരിക്കുന്ന ഒരു വേഷം. ആ വേഷത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ വേഷം ചെയ്യുമ്പോഴുണ്ടായിരുന്ന അനുഭവങ്ങൾ, സത്യനിക്കാടിൻ്റെ കൂടെ, മോഹൻലാലിൻ്റെ കൂടെ, ശ്രീനിവാസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു?
0: നാടോടിക്കാട്ടിലെ കറവക്കാരൻ എന്ന് പറഞ്ഞാൽ അതിന് ആര വെക്കുന്ന മോഹൻലാൽ ചോദിച്ചു. ആര വെക്കുന്നു ചോദിച്ചപ്പോൾ സത്യനിക്കാട് പറഞ്ഞ്, അതിന് ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്, അയാളെ പറ്റുമെന്ന് നോക്കി അങ്ങോട്ടെ, ഞാൻ അങ്ങോട്ട് വരാൻ പറയാം. അങ്ങനെ ഞാൻ ചെന്ന് അപ്പം ലാലിനെ വിളിച്ച് സത്യനിക്കാട് പറഞ്ഞ്, ഇതാ ആ നിൽക്കുന്നതില്ലേ, ഇപ്പം പറ്റുമോ? അയ്യോ ചേട്ടൻ മതി, ചേട്ടൻ മതി. അങ്ങനെ അത് ചെയ്യുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞിട്ട്, മോനെ 10 കൊല്ലമായി നമ്മൾ ഈ കളി കളിച്ചിട്ട്, എന്നിട്ട് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്, വേണം വേണം വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞ്, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, ഈ വിളിച്ചിട്ടല്ല, എൻ്റെ മുന്നേ വേറൊരു പടം അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ മറ്റേ ഈസ്റ്റിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും, എൻ്റെ ഒരാളുണ്ട്, അയാളെന്ന് വിളിക്കുക, എന്നാൽ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത്. അപ്പം ചെന്നപ്പോൾ ഞാനാ, ആ എന്താ ശരി, ഇങ്ങനെ അത് നോക്കി നോക്കി ഭംഗിയായി. അത് മനസ്സിൽ വെച്ച് ശ്രീനിവാസനും സത്യനന്ദിക്കാടും നേരിട്ട് പറഞ്ഞ് അത് അയാൾ മതി. അത് ചെയ്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ശ്രീനിവാസനും സത്യനന്ദിക്കാടിനും. അത് കറന്നിട്ട് കറന്ന് പൈസ ചോദിക്കുന്നുണ്ടല്ലോ, പൈസ ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ വേറെ ആരോടും പറഞ്ഞു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സൈക്കിൾ എടുത്ത് പോവുകയാണല്ലോ.
1: അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ഇത്രയും നേരം ഞങ്ങളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിനും, ഒരുപാട് കൊല്ലത്തെ അഭിനയ ജീവിതത്തിൻ്റെ, സാംസ്കാരിക ജീവിതത്തിൻ്റെ, നാടക ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവെച്ചതിനും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. മറ്റൊരവസരത്തിൽ ഇനിയും സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. നന്ദി.
2: നാടോടിക്കാറ്റ്, ആവനാഴി, ഉണ്ണികളെ ഒരു കഥ പറയാം, ശരപഞ്ചരം, അദ്വൈതം തുടങ്ങി 150 സിനിമകളിലും നിരവധി നാടകങ്ങളിലും സീരിയലുകളിലും അഭിനയിച്ച ശ്രീ രാജൻ പാടൂർ ആയിരുന്നു ഇതുവരെ കയ്യൊപ്പിൽ ഓർമ്മകൾ പങ്കുവച്ചത്. അദ്ദേഹത്തോടൊപ്പം ആദിത്യൻ SS, നിർവഹണ സഹായം സിതാര.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം കേൾക്കാം ചിരിയോ ചിരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനം. സംഗീതം രവീന്ദ്രൻ, ഗാനരചന ബിച്ചു തിരുമല.

ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരി

0: പോലീസ്?
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: സുവർണ മലരുകൾ തുടരുന്നു. ഇനി കേൾക്കാം പി ഭാസ്കരൻ രചിച്ച്, KV മഹാദേവൻ സംഗീതം നൽകി, S ജാനകി പാടിയ ഗാനം. ചിത്രം കക്ക,

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഒ എൻ വി കുറുപ്പ് രചിച്ച് ജോൺസൺ സംഗീതം നൽകി വാണി ജയറാം പാടിയ ഗാനം. ചിത്രം കിലുകിലുക്കം.

സുവർണമലരുകളിൽ ഇനി കേൾക്കാം കുയിലിനെ തേടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. സംഗീതം ശ്യാം, എഴുതിയത് ചുനക്കര രാമൻകുട്ടി.

0: சரி சதப பத சத சரி சரி மாறி மாறி சதப.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധിക്കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
3: ഞാനൊന്ന് പറയട്ടെ എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയ ഗാനമാണ് ഇനി. മുല്ലനേഴിയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

0: ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28, വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ മെഡിക്കൽ കോളേജുകളിലെ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയ എസ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. ഇന്ന് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ദിനമായി നാം ആചരിക്കുകയാണല്ലോ. ഈ ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഒപ്പം തന്നെ ഈ വർഷത്തെ പ്രമേയത്തെക്കുറിച്ചും ഒന്ന് പറയാമോ?
3: ജൂലൈ 28, 2026, അത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ടാണ് ഈ ദിവസം ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ബറൂച്ച് സാമുവൽ ബ്ലംബർഗ് എന്ന് പറഞ്ഞ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ് ജൂലൈ 28. എന്തുകൊണ്ടാണ് ആ ദിവസം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് നോക്കാം. 1963 അദ്ദേഹം ഒരു പേഷ്യന്റിന്റെ ബ്ലഡ് സാമ്പിളിൽ ഒരു വൈറസിന്റെ അംശം കണ്ടുപിടിച്ചത്. അത് കുറച്ചു നാൾ എടുത്ത് അത് മനസ്സിലാക്കാൻ, അത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ വൈറസ് ആണ് എന്ന് മനസ്സിലാക്കാൻ സമയമെടുത്തു. അത് കഴിഞ്ഞ് 1969 അദ്ദേഹം തന്നെ അതിന് വാക്സിൻ കണ്ടുപിടിക്കുകയും ഇത്രയും പ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം എത്രയും പെട്ടെന്ന് ശാസ്ത്രലോകം അത് വിലയിരുത്തുകയും 1976 തന്നെ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടും ഉചിതമായ ദിവസമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ലോകത്തിലെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ദിനമായി എല്ലാവരും ആചരിക്കുന്നത്. ഇന്ത്യയിൽ നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ് വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പരിപാടി ജൂലൈ 28, 2018 നമ്മൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വർഷത്തെ പ്രമേയം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ലെറ്റസ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നാണ്. അതായത് ഘട്ടം ഘട്ടമായി ലളിതമായി വിശകലനം ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ നമ്മുടെ വരുതിയിൽ നിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോ അവയർനെസ് പ്രിവെൻഷൻ ടെസ്റ്റിംഗ് ട്രീറ്റ്മെന്റ്, ബോധവൽക്കരണം, പ്രതിരോധം, പരിശോധന, ചികിത്സ, ഇതെല്ലാം നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾ ഈ വർഷം മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാവുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുകയും നോക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
2: മാഡം, ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പകർച്ച രീതികളെ കുറിച്ച് ഒന്ന് പറയൂ.
3: പൊതുവെ 5 തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, A, B, C, D, E. അതില് AE ഒരു തരത്തിലുള്ള സ്വഭാവക്കാരും BCD കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്വഭാവക്കാരുമാണ്. AE ജലത്തിൽ കൂടി പകരുന്നു, അത് കൂടുതൽ മൈൽഡ് ആയിട്ടുള്ള അസുഖം ആണ് ഉണ്ടാക്കുന്നത്. രോഗബാധിതന്റെ മലകണികകൾ വഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് ജലം, ഭക്ഷണം എന്നിവ വഴി എത്തുന്നത്. വ്യക്തി ശുചിത്വമാണ് പരമപ്രധാനം. ലോകത്തെ എല്ലാ സ്ഥലത്തെ ഫുഡും ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ, പാനിപൂരി, ബേൽപൂരി, അങ്ങനത്തെ ഒരുപാട് സാധനം എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഇപ്പോൾ കൂടി വരുന്നത്. പണ്ട് ഈ കേരളത്തിൽ കാണുന്ന ഒരു അസുഖം അല്ല, ഇപ്പോഴും ഈ തീർത്തുമില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴുകിയോ എന്നറിയാൻ യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് സാലഡ്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുരക്ഷിതം. ഇതുവഴി ടേപ്പ് വേം, ഹൈഡാറ്റഡ് സിസ്റ്റ് എന്നുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇനി BCD എന്ന് പറയുന്ന വൈറസ് രക്തത്തിൽ കൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള നീഡിൽ, ബ്ലഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇവയിൽ കൂടിയാണ് പകരുന്നത്. BCD വൈറസ് അകത്ത് കടന്നാൽ 6 മാസത്തിലധികം കാലം അകത്ത് നിൽക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവ വരാനും സാധ്യതയുണ്ട്.
2: മാഡം, ഒരു വ്യക്തിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
3: അതായത് സിംപ്റ്റംസ്, അപ്പൊ പ്രോഡ്രോം എന്ന് പറയും. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ലക്ഷണങ്ങൾ, 2-3 ദിവസം ചെറിയ ഒരു പനി, ചെറിയ ക്ഷീണം, ശരീരവേദന, മൈൽഡായിട്ടുള്ള ജോയിന്റ് പെയിൻ, വിശപ്പില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ചെറിയ ഓക്കാനം, കുറച്ച് ഛർദ്ദില്, അപ്പൊ എപ്പോഴും കിടക്കുന്നു 2-3 ദിവസം. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള

0: ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പം യു അതിൽ ഈ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മഞ്ഞ കണ്ടു തുടങ്ങും. അപ്പോഴാണ് ആളിന് മനസ്സിലാകുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണ് മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളർ കൂടുതൽ തോന്നും, അപ്പം നോക്കുമ്പോഴാണ്. പക്ഷേ മഞ്ഞ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള പ്രോഡ്രോമിലെ എല്ലാ സിംറ്റംസും മാറി ആളിന് നല്ല വിശപ്പ് വരും, ക്ഷീണം മാറും, മഞ്ഞപ്പിത്തം ഉള്ള മാത്രമേ കാണൂ, വിശപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ മഞ്ഞ പക്ഷേ പിന്നെ കുറച്ചൊന്ന് കൂടി മൂന്നാല് ദിവസം കഴിയുമ്പോൾ തന്നെ കുറയും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് സിവിയറായിട്ട് വരുന്നത്. സിവിയറായിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡ്രോം ചിലർക്ക് കാണില്ല, നേരെ മഞ്ഞപ്പിത്തമായിരിക്കും. മഞ്ഞപ്പിത്തം തുടങ്ങിയാലും ഓക്കാനവും ഛർദിലും മാറുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഹോസ്പിറ്റലിൽ പോകണം, അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോ പോയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ തന്നെ ബെറ്റർ ആവാൻ സാധ്യത കുറവാണ്, അതിന് നല്ല സപ്പോർട്ടും ചികിത്സയൊക്കെ ആവശ്യമുണ്ട്. നോർമൽ ലിവറിലാണ് ഇത് വരുന്നെങ്കിൽ ബെറ്ററായി തന്നെ ശരിയാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായ അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ട്, അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറസ് ഓൾറെഡി ബിയോ സിയോ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ആളിന് അമിത വണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില മരുന്നുകൾ ചില ആൾക്കാർ വെറുതെ വെളുക്കാനായിട്ട് മരുന്ന് കഴിക്കും, ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനായിട്ട് മരുന്ന്, സ്റ്റീറോയിഡ് എന്തെങ്കിലുമൊക്കെ വേറെ തരം മരുന്നുകൾ എന്ത് കഴിച്ചാലും അത് ലിവറിലാണ് ആദ്യം പോകുന്നത്, അത് അകത്ത് കിടന്ന് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അങ്ങനത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ കൂടിയ രീതി വരുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കുട്ടികളും മഞ്ഞപ്പിത്തം വന്ന് കൂടാറുണ്ട്. അത് വൈൽഡ് ടൈപ്പ് ഓഫ് വൈറസ് എന്ന് പറയും, വളരെ ചുരുക്കം ഈ വൈറസിന്റെ വൈൽഡ് ടൈപ്പ് എന്ന്. അത് വന്നാലും ലിവർ ഫെയിലിയറിലേക്ക് പോകാം.
1: മാഡം, ഈ രോഗത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയൂ.
0: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കരൾ ചുരുങ്ങാം, പിന്നെ അത് ഇതുപോലെ ഹെപ്പറ്റോ റീനൽ എന്ന് പറയും, അടുത്തുള്ള കിഡ്നിയും ബാധിക്കാം, പിന്നെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും ബ്രെയിനെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ ക്യാൻസർ ഉണ്ടാവാം, ഞരമ്പില് ബ്ലോക്ക് ഉണ്ടാവാം, വയറിൽ വെള്ളം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. വൈറസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലധികം കിടക്കുന്നു, ശരീരത്തിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് ക്രോണിക് എന്ന് പറയും. എയ്ക്കും ഇക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ആണ് ക്രോണിക് ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയി എന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, സിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുണ്ടോ ഇല്ലയോ. സാധാരണഗതിയിൽ സി വളരെ മൈൽഡായിട്ടാണ്, ചെറിയ മഞ്ഞപ്പിത്തം കാണും, അറിയത്തില്ല. ബി അങ്ങനെയല്ല, നല്ല രീതിയിൽ മഞ്ഞപ്പിത്തത്തിൽ വരും. ചുരുക്കം ചിലത് സൈലന്റ് ആയിട്ടും വരും, അറിയാതെ കിടക്കും. അപ്പൊ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ 95% ക്ലിയർ ആവും, 6 മാസം കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സി ആണെങ്കിൽ 5% മാത്രമേ ക്ലിയർ ആവും, 95% ആൾക്കാർക്കും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സങ്കീർണതകൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്, അത് വെറുതെ അല്ലേ തിരിക്കും. നമ്മൾ ടെസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കയ്യോ കാലോ മുറിഞ്ഞു, അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി, ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി സി എച്ച് ഐ വി ഇത് മൂന്നും നോക്കിയാലേ തിയേറ്ററിൽ അത് ചെയ്യൂ, അപ്പോഴാണ് കണ്ടുപിടിച്ചത് ശരി, അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയല്ല, അറിയാതെ അകത്ത് കിടക്കുന്ന പൂച്ച പാല് കുടിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് അകത്ത് കിടന്ന് കരള് പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി മദ്യപാനികളെ പോലെയുള്ള സിറോസിസ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് അധികം ചികിത്സ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് മുമ്പ് ആദ്യമേ തന്നെ വന്ന് അതിന്റെ ടെസ്റ്റുകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന്റെ പരിശോധനാ രീതികൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് പേര് ഈ ഗൾഫിലൊക്കെ പോകുന്ന മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, അവർ ഗൾഫിൽ പോകാറുമുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ എസ് ടി ഒ ടി എസ് ടി പി ടി അല്ലെങ്കിൽ ബിൽറുബിൻ കൂടിയിരിക്കുക, അപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് ബി സി എന്തുകൊണ്ടാണ് ഈ ലിവർ ഫംഗ്ഷൻ കൂടിയെന്ന് നോക്കി അപ്പം അറിയുന്നു ഹെപ്പറ്റൈറ്റിസ് ബി സി. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ ചെറിയ ഫാറ്റി ലിവർ ഉണ്ട്, ഇല്ലെങ്കിൽ സിറോസിസിന്റെ തുടക്കമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറിൽ ഒരു ചെറിയ ഒരു ലീഷൻ കാണുന്നു, അപ്പോഴൊക്കെ നോക്കുമ്പോൾ ഇത് സി ഒക്കെ പോകും. പിന്നെ AFP എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി സി വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ പോയി കാണുകയും റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അത്യന്താപേക്ഷിതമാണ്.
1: മാഡം, ഈ രോഗം പിടിപെടാതിരിക്കുവാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് AE എന്നുള്ളത് ജലത്തിൽ കൂടെ വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടത്. AE ക്ക് വാക്സിൻ ഉണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് A

0: മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നതാണ്, പക്ഷേ ഇപ്പം വരുന്നുണ്ട്. വൈൽഡ് വൈറസിൻ്റെ ഇത് വാക്സിൻ എടുക്കുന്ന എന്തുകൊണ്ടും പ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവർക്ക് പല കുട്ടികളും പഠിക്കാൻ പുറത്തോട്ട് പോകുമ്പോഴാണ്, അവർ ഈ പാനിപ്പൂരി കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട്. ട്രെയിനിലിരുന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് വളരെ അസുഖം കൂടിയൊക്കെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മുടെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട്, നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് എ, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് ഈ മൂന്ന് വാക്സിൻ നിങ്ങൾ നിർബന്ധമായി എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം എയുടെ അതാണ്. പിന്നെ ഇ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അസുഖമായിട്ട് കാണാറില്ല, പക്ഷേ ഇതുപോലെ കേരളത്തിന് പുറത്ത് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, ഇയുടെ വാക്സിൻ ഉണ്ട്, ചൈനീസ് വാക്സിനാണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ഈ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കുന്നത് പ്രഗ്നന്റ് വിമനാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ആ കുട്ടിയുടെ ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ പ്രഗ്നൻസി വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ നമ്മൾ എല്ലാവരും 2011 മുമ്പ് ജനിച്ച എല്ലാവരും HBSAG എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്സിൻ 3 ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് 1 മാസം, സെക്കൻഡ് ഡോസ് 1 മാസം, പിന്നെ തേർഡ് ഡോസ് 6 മാസം കഴിഞ്ഞ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഇഫക്റ്റ്? നമ്മളെല്ലാവരും വീട്ടിലൊരു കുട വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. ബിക്കോസ് ആ വൈറസിന് കരൾ ചുരുങ്ങാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനും വരെ സാധ്യത ഉള്ള വൈറസാണ്. വൈറസ് അല്ല ആ വാക്സിനുള്ളത്, പാർട്ടിക്കിൾ വാക്സിൻ എന്ന് പറയും. വൈറസിൻ്റെ ഒരു കോട്ട് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫെക്ഷൻ വരില്ല. പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള വാക്സിനാണ്. അത് നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുകയും എടുക്കുകയും വേണം. അത് നമ്മൾ ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് ഇപ്പം പല സ്ഥലത്തും കൂടി വരികയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനം, ഏത് കാര്യവും വരാതിരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും അത് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് ബിയുടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി, നമ്മൾ ഇന്ത്യ മീസോ എൻഡമിക് കൺട്രി എന്നാണ് പറയുന്നത്. അതായത് 4 മുതൽ 8% ആൾക്കാരെ 100 പേരെ ടെസ്റ്റ് ചെയ്താൽ 4 മുതൽ 8 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും. പലർക്കും അറിയാതെ കിടക്കുന്ന, അവർ പിന്നെ സിറോസ് ആയിട്ടോ രക്തം ഛർദ്ദിച്ചിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വയറിൽ വെള്ളം കെട്ടിയോ ഒക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ കാര്യമില്ല എന്നല്ല, വളരെ കുറച്ചേ ആ സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും ഹോൾ കൺട്രി വാക്സിനേറ്റ്. തൈവാനിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൾക്കാരിൽ 40% ലിവർ ക്യാൻസർ വെച്ച് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോൾ കൺട്രി വാക്സിനേറ്റ് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഇപ്പം അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വാക്സിൻ. അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. സിക്ക് വാക്സിൻ ഇല്ല. HIV പോലൊരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി, അത് മാറിക്കൊണ്ടേയിരിക്കും വൈറസ്, അതിന് വാക്സിൻ ഇല്ല. എക്ക് വാക്സിൻ ഉണ്ട്, ഇക്ക് വാക്സിൻ ഉണ്ട്, ബിക്ക് വാക്സിൻ ഉണ്ട്. ഇതെല്ലാം എടുക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തെ ചെറുക്കുവാനായി സർക്കാർ തലത്തിൽ നൽകി വരുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ചികിത്സ ആവശ്യമായി വരുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ അതിന്റെ മരുന്ന് കഴിക്കേണ്ടതാണ്. അത് വൈറസിനെ സപ്രസ് ചെയ്ത് വെക്കുന്ന മരുന്നാണ്. അത് തുടർച്ചയായി കഴിക്കേണ്ടതാണ്. അത് മാസം 1500 രൂപയുടെ മരുന്ന് ഗവൺമെന്റ് ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. PCR ടെസ്റ്റ് 2500 രൂപയുടെ ടെസ്റ്റും ഫ്രീ ആണ്. 6 മാസത്തേക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയുടേത് 3 മാസം മുതൽ 6 മാസം വരെയാണ് അതിൻ്റെ ചികിത്സ. അത് 1 മാസം ഏകദേശം 10 മുതൽ 15,000 രൂപ വരെയുള്ള മെഡിസിൻസ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ടെസ്റ്റ് 3000 രൂപയുടെ ടെസ്റ്റ്, PCR ഫ്രീ, അല്ലാതെയുള്ള ടെസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി NVHCP മാത്രമായിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാനും അതിൻ്റെ പേഷ്യൻസിൻ്റെ എൻട്രി രജിസ്റ്റർ ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇതിനുവേണ്ടി മാത്രം ഒരു പിയർ സപ്പോർട്ടറെയും ഗവൺമെൻറ് നിയോഗിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻസിലാണ് ഗവൺമെൻറ് അതിനുവേണ്ടി ചികിത്സ ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ട എല്ലാ സഹായവും ചികിത്സയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നു.

പറയുന്നത് അൻഷ കരീം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പരിഗണിക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലുമടക്കം കർശന ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്കൈറൂട്ട് എയ്റോസ്പേസിലെ പവൻ ചന്ദന, നാഗഭരത് ധാക്ക എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. വിക്രം വണ്ണിന്റെ വിജയം ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയിൽ ഇടം പിടിച്ചതായി പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഇരുവരുടെയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും ശുഭാപ്തി വിശ്വാസവും രാജ്യത്തെ സ്വകാര്യ ബഹിരാകാശ മേഖലയുടെ സജീവമായ ചൈതന്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് ടീമിന് മോദി എല്ലാവിധ ആശംസകളും നേർന്നു. രാജ്യത്തിന്റെ ജനാധിപത്യപരവും വികസനപരവുമായ യാത്രയിൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ആത്മനിർഭർ പഞ്ചായത്ത് പ്രോഗ്രാം, സമത് പഞ്ചായത്ത് പോർട്ടൽ എന്നിവ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസിത് ഭാരത് 2047 ലക്ഷ്യമാക്കി സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെട്ടതും സാങ്കേതികമായി പ്രാപ്തവുമായ സ്വയം പര്യാപ്ത പഞ്ചായത്തുകൾ കെട്ടിപ്പടുക്കുന്നതിന്റെ പ്രധാന ചുവടുവയ്പ്പാണ് പദ്ധതികളെന്ന് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയും സുസ്ഥിര വരുമാന സ്രോതസ്സുകളിലൂടെയും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഗ്രാമീണ ഭരണവും വികസനവും കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും കോടതി പരിഗണിക്കുന്നുണ്ട്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ബെയ്ജിംഗിൽ ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി ഹുവ ചുന്യിങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധങ്ങളുടെ സമഗ്രമായ വശങ്ങൾ ഇരുവരും അവലോകനം ചെയ്തു. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ഉദ്യോഗസ്ഥർ അംഗീകരിച്ചതായി ചൈനയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൂടിക്കാഴ്ചയിൽ ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം ദൊരൈസ്വാമിയും പങ്കെടുത്തു. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ ഭോപ്പാലിൽ സംഘടിപ്പിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധി സംഘങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ബ്രിക്സ് രാജ്യങ്ങളിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഉച്ചകോടിയുടെ ഭാഗമായി എത്തുന്ന പ്രതിനിധികൾ ഭോപ്പാലിലെ ട്രൈബൽ മ്യൂസിയം, സ്റ്റേറ്റ് മ്യൂസിയം, വൻ വിഹാർ, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ് സംഗ്രഹാലയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. ചരിത്ര പ്രസിദ്ധമായ സാഞ്ചി സ്തൂപ സന്ദർശനവും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കളിപ്പാട്ട മേഖലയെ പിന്തുണയ്ക്കാൻ കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വ്യവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന വകുപ്പ് സംഘടിപ്പിച്ച കളിപ്പാട്ട മേഖലയിലെ പങ്കാളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായത്തിന്റെ വളർച്ച വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിന്റെ പുരോഗതിയുടെ തെളിവാണെന്ന് മന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ അർദ്ധരാത്രിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവയ്പ് നടന്നെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ UDF ഗവൺമെന്റിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. KM അഭിജിത് MLA ഓഫീസ് കോഴിക്കോട് നാദാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 10 വർഷത്തെ ഭരണക്കെടുതികൾ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. ധവളപത്രം ഗവൺമെന്റ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു. കാലിയായ ഖജനാവാണ് സംസ്ഥാനത്തിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതി മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ ഇന്ന് മന്ത്രി M.ലിജു വിതരണം ചെയ്യും. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്യുക. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ നിലനിൽപ്പിനും ഭാവി തലമുറയുടെ നന്മയ്ക്കും
പ്രകൃതി സംരക്ഷണത്തിന്റെയും സുസ്ഥിര ജീവിത രീതികളുടെയും പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ദിനത്തിൽ ഹരിതാഭവും ആരോഗ്യകരവും സുസ്ഥിരവുമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഒത്തുചേർന്ന് പ്രവർത്തിക്കും.

പ്രവർത്തിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു. പ്രകൃതി സംരക്ഷണം എന്നത് വന്യജീവികളെ സംരക്ഷിക്കുന്നത് മാത്രമല്ല, മറിച്ച് വരും തലമുറകൾക്കായി വനങ്ങൾ, നദികൾ, ശുദ്ധവായു, പ്രകൃതി വിഭവങ്ങൾ എന്നിവ സംരക്ഷിക്കുക കൂടിയാണെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. താമരശ്ശേരി ചുരം മാലിന്യമുക്തമാക്കുന്നതിന് സംഘടിപ്പിക്കുന്ന അഴകോടി ചുരം 2026 ശുചീകരണ യജ്ഞം തുടങ്ങി. ചിപ്പിലിത്തോടിൽ സി കെ കാസിം എംഎൽഎ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും പുതുപ്പാടി താമരശ്ശേരി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് BMCകളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം. ചുരത്തിന്റെ പ്രകൃതി സൌന്ദര്യവും ജൈവ വൈവിധ്യവും നിലനിർത്തുന്നതിനും മാലിന്യം തള്ളൽ തടയുന്നതിനും ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകറാണ് സ്വർണം നേടിയത്. ഇതോടെ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 10 ഉയർന്നു. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോ വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോ വിഭാഗത്തിൽ ബിന്ദ്യാറാണി ദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരി വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാച്ച്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പലേരി അന്തരിച്ചു. അർബുദരോഗത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു 61-കാരനായ അദ്ദേഹത്തിന്റെ മരണം. സംസ്കാരം നാളെ രാവിലെ 11 വടകരയിലെ വീട്ടുവളപ്പിൽ നടത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ സംസ്ഥാനത്തിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെയും 6 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടത്തും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, മെമ്പർമാരായ TK വാസു, സേതുനാരായണൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. ഇടുക്കി കുമ്മളി ചോറ്റുപാറയ്ക്ക് സമീപം ജനവാസ മേഖലയിൽ കരടിയിറങ്ങി. ഇന്നലെ അർദ്ധരാത്രി മുത്തയ്യൻ കോളനിയിൽ എത്തിയ കരടി വളർത്തുനായെ ആക്രമിക്കാൻ ശ്രമിച്ചു. കരടിയെ കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ ആതിരപ്പള്ളിയിൽ പുലി കൂട്ടിൽ കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയാണ് പുലി കുടുങ്ങിയത്. ഇയാളുടെ വീട്ടിലെ 50 കോഴികളെ പുലി ആക്രമിച്ചിരുന്നു. ഇതിന് പിന്നാലെ 2 മുൻപാണ് വനം വകുപ്പ് കൂട് സ്ഥാപിച്ചത്. കണ്ണൂർ ജില്ലയിലെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് KSRTC ഗ്രാമവണ്ടി സർവീസ് തുടങ്ങി. മന്ത്രി എൻ ഷംസുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുടുംബാരോഗ്യ കേന്ദ്രം, ഹോമിയോ ഡിസ്പെൻസറി, ആയുർവേദ ഡിസ്പെൻസറി എന്നീ കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ് ഗ്രാമവന്ദിയുടെ സർവീസ്. ഇടുക്കി തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായി. എറണാകുളം കറുകുറ്റി സ്വദേശി MP ജോസാണ് 75,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കസ്റ്റഡിയിലായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും രോഗനിർണയ പരിശോധനയും വാക്സിനും വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നൊബേൽ സമ്മാന ജേതാവ് ഡോക്ടർ ബറൂച്ച് ബ്ലൂംബർഗിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കാണ് July 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് മുൻ അംഗം എ അജികുമാർ എന്നിവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. കോടതിയിൽ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചു. തെളിവുകൾ ശേഖരിക്കാനും കൂടുതൽ ചോദ്യം ചെയ്യാനുമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ഇരുവരുടെയും റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ പ്രഭാത പ്രക്ഷേപണം സുപ്രഭാതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:41. 438.6 മീറ്ററിലെ ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പരിപാടി ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.

0: 10,000
1: രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്.
0: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.
2: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 hour സെയിലിൽ ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 o'clock വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ
1: ഇന്നും നാളെയും. കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: നമുക്ക് ടി വി എടുക്കാൻ ഇപ്പോൾ രാത്രി 12 വരെ സമയം കിട്ടും.
1: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിൽ തുടങ്ങി.
0: 43, 55, 65 ഇഞ്ച് ടിവികളിൽ 4,500 രൂപ വരെ ക്യാഷ് ബാക്ക്
1: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
0: മൈ ജി നോൺ സ്റ്റോപ്പ് 48 hours സെയിലിൽ ഉറപ്പ് ക്യാഷ് ബാക്ക് വൗച്ചർ.
1: 10,000 രൂപ മുതൽ 100,000 മുകളിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്കൊപ്പം 22,500 രൂപ വരെ ക്യാഷ് ബാക്ക്
0: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
1: ഷോപ്പ് ചെയ്യാം രാത്രി 12 വരെ.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8 സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഉച്ചയ്ക്ക് രണ്ടുവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടിയെ ചൊല്ലിയായിരുന്നു പ്രതിപക്ഷ ബഹളം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: രാവിലെ 11 ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ 23rd കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ താരങ്ങളെയും കാനഡയിൽ വേൾഡ് ജൂനിയർ സ്കോഷ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച അനഹത് സിംഗിനെയും സ്പീക്കർ ഓം ബിർള അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചതോടെ വിദ്യാർത്ഥികൾക്കെതിരെ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിത്തുടങ്ങി. സഭ സുഗമമായി പ്രവർത്തിക്കണമെന്നും ചർച്ചകൾ നടത്തണമെന്നും പൊതുപരീക്ഷകൾ ഭേദഗതി ബില്ലിൽ ചർച്ച ചെയ്യണമെന്നും

0: സ്പീക്കർ പറഞ്ഞു. ബില്ലിന്മേൽ ചർച്ച ആരംഭിക്കുന്നതിനായി സമവായമുണ്ടാക്കാൻ അംഗങ്ങളോട് ഓം ബിർള അഭ്യർത്ഥിച്ചു. വിഷയം എത്ര പ്രധാനപ്പെട്ടതാണെങ്കിലും ചോദ്യോത്തരവേളയിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റ് ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമുള്ള വേദിയാണെന്നും രാജ്യത്തിന് ക്രിയാത്മകമായ സന്ദേശം ഇവിടെ നിന്ന് ലഭിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ഇതേ വിഷയത്തിൽ രാജ്യസഭയും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സഭയിൽ ശൂന്യവേള ആരംഭിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായെന്നാരോപിക്കപ്പെടുന്ന പോലീസ് നടപടിക്കെതിരെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. ബഹളം തുടർന്നപ്പോൾ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു.
1: പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പരിഗണിച്ചേക്കും. ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലുമടക്കം കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. എൻഡിഎയുടെ പ്രതിവാര തന്ത്രരൂപീകരണ യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. തൃണമൂലിൽ നിന്ന് പിരിഞ്ഞുണ്ടായ പുതിയ പാർട്ടി നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. ഹബ് ആൻഡ് സ്പോക്ക് മാതൃക 2030 4 ലക്ഷം തൊഴിലവസരങ്ങളും $30 ബില്യൺ മൂല്യത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുമെന്ന് കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു പറഞ്ഞു. പഞ്ചാബിലെ അമൃത്സറിൽ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതൊരു വ്യോമയാന സംരംഭം മാത്രമല്ലെന്നും രാജ്യത്തിന് വലിയൊരു സാമ്പത്തിക അവസരം കൂടിയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വടക്കേ അമേരിക്ക, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ 27 ആഗോള കേന്ദ്രങ്ങളുമായി പഞ്ചാബിനെ ബന്ധിപ്പിക്കുന്നതാണ് എയർ ഇന്ത്യയുടെ ഈസി കണക്ട് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക. ഡൽഹിയിൽ അർദ്ധരാത്രിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെപ്പ് നടന്നെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് വാർത്ത വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ UDF ഗവൺമെന്റിന് സമയവും കഠിനാധ്വാനവും വേണ്ടിവരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കെ.എം. അഭിജിത്ത് MLA ഓഫീസ് കോഴിക്കോട് നാദാപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. വയനാടിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും കൂടുതൽ വന്യമൃഗങ്ങൾ ഉണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് നീക്കം ചെയ്യുമെന്നും വന്യമൃഗശല്യം തടയാൻ വിപുലമായ പദ്ധതികൾ ആലോചിക്കുമെന്നും മന്ത്രി കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ കർമ്മ പദ്ധതി മയങ്ങില്ല കേരളത്തിന്റെ ഭാഗമായ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ തിരുവനന്തപുരം എക്സൈസ് കമ്മീഷണറേറ്റിൽ മന്ത്രി M.Liju വിതരണം ചെയ്തു. 14 ജില്ലകളിലെയും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർമാർക്കാണ് 4 പ്രത്യേകതരം കിറ്റുകൾ വിതരണം ചെയ്തത്. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് പ്രകൃതി സംരക്ഷണ ദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ നിലനിൽപ്പിനും ഭാവി തലമുറയുടെ നന്മയ്ക്കും പ്രകൃതി സംരക്ഷണത്തിന്റെയും സുസ്ഥിര ജീവിത രീതികളുടെയും പ്രാധാന്യം ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ദിനാചരണ ലക്ഷ്യം. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് രോഗത്തിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൌൺ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും രോഗനിർണയ പരിശോധനയും വാക്സിനും വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത നോബേൽ സമ്മാന ജേതാവ് ഡോക്ടർ ബറൂച്ച് ബ്ലൂംബർഗിന്റെ ജന്മദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് July 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വെള്ളിയാഴ്ച വരെ വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി അന്തരിച്ചു. അർബുദ രോഗത്തെ തുടർന്ന് കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാവിലെയായിരുന്നു 66-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഭൌതികദേഹം ഉച്ചകഴിഞ്ഞ് 3 കോഴിക്കോട് ടൌൺഹാളിലും വൈകിട്ട് വടകര ടൌൺഹാളിലും രാത്രി UL CCS ആസ്ഥാനത്തും പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ രാവിലെ 11 വടകര നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടത്തും. ഒരു സഹകരണ പ്രസ്ഥാനത്തെ അന്തർദേശീയ തലത്തിലേക്കുയർത്തി അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത വ്യക്തിയാണ് രമേശൻ പാലേരി. റോബർട്ട് ഓവർ പുരസ്കാരം, എം ഭാസ്കരൻ മെമ്മോറിയൽ സഹകരണ പ്രതിഭാ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ

0: അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് റോഡുകളുടെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് തുടങ്ങിയ പ്രയാണം, NH 66 ദേശീയപാത, കാസർഗോഡ് റീച്ച് നിർമ്മാണം, സൈബർ പാർക്ക്, ഇരിങ്ങൽ സർഗാലയ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ദേശീയരംഗത്ത് പ്രശസ്തമായി. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്ത്. ഇന്നലെ വനിതകളുടെ ഷോട്ട്പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻഗർ സ്വർണം നേടി. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോ വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോ വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. 58 കിലോ വിഭാഗത്തിൽ ബിന്ദ്യ റാണിദേവി വെങ്കലവും സ്വന്തമാക്കി. പുരുഷന്മാരുടെ ഹൈജമ്പിൽ സർവേഷ് അനിൽ കുഷാരെ വെള്ളി നേടി. ബോക്സിംഗിൽ സച്ചിൻ സിവാച്ച്, അങ്കുഷ് പങ്കൽ, സാക്ഷി ചൌധരി എന്നിവർ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയതും ഇന്ത്യയ്ക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഉറപ്പിക്കുന്നു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനെ മയക്കുവെടിവിച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവ രീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ വനംവകുപ്പ് നോർത്തേൺ സർക്കിൾ ചീഫ് കൺസർവേറ്റർ BN അജ്ജൻകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധരടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്.
0: ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം A. അജികുമാറിനെയും ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. SIT കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. ഇരുവരെയും ഇന്ന് കൊല്ലത്ത് ചോദ്യം ചെയ്യും. CJP സമരം നടക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണിദാസിനെതിരെ കേസെടുത്തു. കോഴിക്കോട് സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് നടപടി. താമരശ്ശേരി ചുരം മാലിന്യമുക്തമാക്കുന്നതിന് സംഘടിപ്പിക്കുന്ന അഴകോടെ ചുരം 2026 ശുചീകരണ യജ്ഞം തുടങ്ങി. ചിപ്പിലിത്തോട്ടിൽ CK കാസിം MLA ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും പുതുപ്പാടി താമരശ്ശേരി കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് BMC കളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണം. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടത്തും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, മെമ്പർമാരായ TK വാസു, സേതു നാരായണൻ എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകും. തൃശൂർ അതിരപ്പള്ളിയിൽ പുലി കൂട്ടിൽ കുടുങ്ങി. ചക്കാലക്കൽ ജോയിയുടെ വീട്ടിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയാണ് പുലി കുടുങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വയനാടിന് പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8-ാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: പഴയ ലാപ്ടോപ്പ് ഇനി മാറ്റിക്കൊള്ളൂ.
1: മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ. ലാപ്ടോപ്പുകൾക്ക് സ്പെഷ്യൽ പ്രൈസ്. സ്റ്റഡി, ഓഫീസ്, ഗെയിമിംഗ് എല്ലാത്തിനും കിടിലൻ ഓഫറുകൾ.
0: രാത്രി 12 മണി വരെ ഷോപ്പ് ചെയ്യാം. പ്രിന്ററിലും സ്പെഷ്യൽ ഓഫർ.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: നമ്മുടെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ നടക്കല്ലേ.
1: പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾക്കൊപ്പം ഫ്രീ എയർ ഫ്രയർ അല്ലെങ്കിൽ 2500 ക്യാഷ് ബാക്ക്.
2: സ്റ്റെബിലൈസർ, ഫ്രീ ഇൻസ്റ്റാളേഷൻ, ഗ്രീൻ എക്സ്ചേഞ്ച്, 000 ഓഫർ.
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
2: നമ്മുടെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ മൈജി നോൺ സ്റ്റോപ്പ് 48 അവർ സെയിൽ തുടങ്ങി.
1: ബ്രാൻഡഡ് സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ സ്പെഷ്യൽ പ്രൈസിൽ SBS റെഫ്രിജറേറ്ററിനൊപ്പം 14,000 രൂപയുടെ ഗിഫ്റ്റ്.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച് ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമുൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്കുണ്ടായ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ 2 മണി മുതൽ നടക്കും. അർത്ഥവത്തായ ചർച്ചകൾക്ക് എല്ലാ അംഗങ്ങളും തയ്യാറാകണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
2: ऐसा सभी लोगों ने सहमति व्यक्त की है. समय सरकार और प्रतिपक्ष बैठकर समय तय कर लेगा और मेरा आपसे आग्रह है कितना भी गतिरोध हो कितना भी बड़ा मुद्दा हो लेकिन प्रश्नकाल में गतिरोध नहीं होना चाहिए. पूरे देश के अंदर एक सकारात्मक दिशा जाए कि संसद में चर्चा होती है.
1: ഗ്ലാസ്ഗോവിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടിയ താരങ്ങൾക്ക് ലോക്

0: ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയും സമാന രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ നടപടികൾ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. NDA പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങി മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ MPമാരും യോഗത്തിൽ പങ്കെടുത്തു. സ്കൈറോട്ട് എയ്റോസ്പേസിന്റെ സ്ഥാപകരായ പവൻ ചന്ദന, നാഗഭാരത് ഡാക്ക എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിക്രം 1 വിജയവും ഭാവി പദ്ധതികളും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകളും നിയമ നടപടികളും പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ, അസം സർക്കാരുകൾ. ഈ മാസം 26 വൈകുന്നേരം 6 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ FIR പരാതികളും പിൻവലിക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ബീഹാർ ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. അറസ്റ്റിലായവരെ ഉടനടി മോചിപ്പിക്കുമെന്നും ഇവർക്കെതിരെ ഭാവിയിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ലെന്നും സർക്കാർ ഉറപ്പ് നൽകി. പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ അടിയന്തരമായി പിൻവലിക്കുമെന്നും വിഷയം പൂർണ്ണമായും അവസാനിപ്പിച്ചതായും അസം സർക്കാരും വ്യക്തമാക്കി. ഹബ് ആൻഡ് സ്പോക്ക് വ്യോമയാന മാതൃക വഴി 2030 രാജ്യത്ത് 400,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. $30 ബില്യൺ അധിക സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നും പഞ്ചാബിലെ അമൃത്സർ വിമാനത്താവളത്തിലെ ഹബ് ആൻഡ് സ്പോക്ക് വിമാന സർവീസ് ഉദ്ഘാടന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കുതിപ്പേകാൻ പദ്ധതി സഹായിക്കുമെന്നും അമൃത്സറിൽ നിന്നുള്ള യാത്രക്കാർക്ക് 20 വിദേശ നഗരങ്ങളിലേക്ക് ഹബ് ആൻഡ് സ്പോക്ക് സർവീസിലൂടെ കണക്ടിവിറ്റി ലഭ്യമാകുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
1: അഗർ മുജേ പൂച്ചേ കി ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ കാ സബ്സേ അധിക ലാഭ് ഭാരത് കെ കിസ് ഷെഹർ കോ ഹോനെ വാലാ ഹൈ തോ മേ ബിനാ സോചേ കഹ സക്താ ഹൂ കി വോ ഹൈ അമൃത്സർ. ആജ് ഭാരത് കാ ഏവിയേഷൻ സെക്ടർ ദുനിയാ കാ തീസരാ സബ്സേ ബഡാ ഡൊമസ്റ്റിക് ഏവിയേഷൻ മാർക്കറ്റ് ബൻ ചുക്കാ ഹൈ. 2014 മേ അഗർ ദേഖേംഗേ ദേശ് മേ കേവൽ 74 എയർപോർട്ട്സ് തേ, ആജ് 167 എയർപോർട്ട്സ് ഹൈ. ഔർ മോഡിഫൈഡ് ഉഡാൻ കെ മാധ്യമ സേ ആനേ വാലേ 10 വർഷോ മേ 100 നയോ എയർപോർട്ട് ഔർ 200 നയേ ഹെലിപോർട്ട് ബൻകർ തയ്യാർ ഹോംഗേ ഹമാരേ ഭാരത് മേ.
0: കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനും 2032 ആഗോള കളിപ്പാട്ട വിപണിയിൽ ഇന്ത്യയുടെ വിഹിതം 5% കർമ്മസമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ കളിപ്പാട്ട വ്യവസായത്തെ ആഗോള മൂല്യ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിൽ കർമ്മസമിതി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെട്ടു വരുന്നതായി റിപ്പോർട്ടുകൾ. 631 ഗ്രാമങ്ങളിൽ നിന്നായി 4.45 ലക്ഷം പേരെയാണ് പ്രളയം ബാധിച്ചത്. പ്രളയക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ട ശിവനഗർ ജില്ലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദാരിക, ദിഖോവ് നദികളിൽ വെള്ളം താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ഉൾഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബോട്ടുകളിലൂടെ അവശ്യവസ്തുക്കൾ ഈ മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമം തുടരുകയാണ്. പ്രളയക്കെടുതികൾ സംബന്ധിച്ച് അസമിലെ MPമാരുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിതർക്ക് എല്ലാ സഹായവും ഉറപ്പു നൽകി. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഉത്തരകാശി, ഡെറാഡൂൺ, രുദ്രപ്രയാഗ്, ചമോലി, നൈനിറ്റാൾ തുടങ്ങിയ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. വ്യാപകമായ ഗതാഗത തടസ്സവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളിലൊന്നായ കരളിന്റെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കരൾ രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും June 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിലെ സാമ്പത്തികവും സാമൂഹികവുമായ വെല്ലുവിളികൾ പരിഹരിക്കുകയാണ് ഇക്കുറി ദിനാചരണത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് വനംവകുപ്പ് നടപടികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇതു സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: മയക്കുവെടിവെക്കുന്നതിന് മുന്നോടിയായി ആനയുടെ ആരോഗ്യനിലയും നിലവിലെ സ്വഭാവരീതികളും സൂക്ഷ്മമായി വിലയിരുത്തുന്ന പ്രവൃത്തിയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി RRT വെറ്റിനറി ഡോക്ടർ ഇല്യാസ് റാവുത്തരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കാട്ടാനയെ നേരിട്ട് നിരീക്ഷിച്ചു വരികയാണ്. ആനയെ സുരക്ഷിതമായി മയക്കുവെടിവെക്കുന്നതിനായി പ്രത്യേക അഡ്വൈസറി കമ്മിറ്റിക്ക് രൂപം നൽകാൻ തീരുമാനമെടുത്തിരുന്നു. മയക്കുവെടിവെക്കുന്നതിനും തുടർ നടപടികൾക്കുമായി നിയോഗിക്കേണ്ട വിദഗ്ധ

0: ഇതിലടങ്ങുന്ന ഫീൽഡ് ഓപ്പറേറ്റിംഗ് ടീമിനെയും തീരുമാനിച്ചിട്ടുണ്ട്.
1: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന ഇന്ത്യ. 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളാണ് ഇന്ത്യ ഇതുവരെ നേടിയത്. വനിതകളുടെ ഷോട്ട് പുട്ട് F57 ഫൈനലിൽ ഇന്ത്യയുടെ ഷർമിള ധൻഗർ സ്വർണം നേടി. ഇതേ ഇനത്തിൽ ശിൽപ കെ ശൈല വെങ്കലവും നേടിയിട്ടുണ്ട്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 79 കിലോഗ്രാം വിഭാഗത്തിൽ വല്ലൂരി അജയ് ബാബുവും വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തിൽ ജ്ഞാനേശ്വരി യാദവും വെള്ളി നേടി. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ ലോവ്ലിന ബോർഗോഹൈൻ മെഡൽ ഉറപ്പാക്കിയിട്ടുണ്ട്. കോമൺവെൽത്ത് മെഡൽ നേട്ടങ്ങളിൽ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ അഭിനന്ദിച്ചു. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അർദ്ധരാത്രി വെടിയുതിർത്തുവെന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിൽ 20 മരണം. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. സമാധാനപരമായി പ്രതിഷേധിച്ച സമരക്കാർക്ക് നേരെ പാക് സുരക്ഷാസേന ആയുധങ്ങളടക്കം പ്രയോഗിച്ചതായും വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്നും ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള അടുത്ത ഘട്ട ചർച്ചകൾ അടുത്ത മാസം 4 മുതൽ 6 വരെ റോമിൽ നടക്കുമെന്ന് US വിദേശകാര്യവകുപ്പ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേലിൽ നിന്നും ലബനനിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രിക്സ് സാംസ്കാരിക സമ്മേളനം അടുത്ത മാസം 5 മുതൽ 8 വരെ മധ്യപ്രദേശിൽ സംഘടിപ്പിക്കും. ഭോപ്പാലിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള സാംസ്കാരിക മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴ ശക്തമാകാൻ സാധ്യത. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരും. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 65 പോയിന്റ് ഉയർന്ന് 76,895-ലും നിഫ്റ്റി 13 പോയിന്റ് നേട്ടത്തിൽ 24,008-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,240 രൂപ താഴ്ന്ന് 1,05,720 രൂപയും ഗ്രാമിന് 13,215 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് ചർച്ച ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാൻ തീരുമാനിച്ച ബീഹാർ അസം സർക്കാരുകൾ. അസമിൽ പ്രളയം നേരിട്ട വിവിധ ജില്ലകളിൽ സാഹചര്യം മെച്ചപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കരൾ സംരക്ഷണത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: സംസ്ഥാനത്തെ പാർലമെന്റ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ദുരിതബാധിതരെ സഹായിക്കുന്നതിന് കേന്ദ്രം അസം ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി MPമാരെ അറിയിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ താരങ്ങളെയും കാനഡയിൽ വേൾഡ് ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച അനഹത് സിംഗിനെയും ലോക്സഭ അഭിനന്ദിച്ചു. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർളയാണ് താരങ്ങൾക്ക് അഭിനന്ദനം അറിയിച്ചത്. വയനാട്ടിൽ പുതിയ 4 RRT യൂണിറ്റുകൾ അനുവദിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വയനാട്ടിലെ വന്യമൃഗശല്യം തടയാൻ വിപുലമായ പദ്ധതികൾ ആലോചിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UCCS ചെയർമാൻ രമേശൻ പാലേരിയുടെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. കേരളം കണ്ട പ്രമുഖ സഹകാരികളിൽ മുൻനിരക്കാരനെയാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തിലൂടെ നഷ്ടമായതെന്ന് പിണറായി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ റിമാൻഡിലായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം A അജികുമാറിനെയും ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. SIT കസ്റ്റഡിയിൽ അപേക്ഷ പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടത്. മുഖ്യമന്ത്രി VD സതീശന്റെ പേരിൽ നടത്തിയ വ്യാജ ധനസഹായ വാഗ്ദാനത്തിൽ കുടുങ്ങി പറവൂർ വടക്കേക്കര സ്വദേശിക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ തീപിടുത്തം. വെള്ളിമാടുക്കുന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണച്ചു. ഗ്ലാസ്കോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണമടക്കം 10 മെഡലുകളോടെ ഇന്ത്യ 8th. ഇന്നലെ വനിതകളുടെ ഷോട്ട് പുട്ട് F57 ഫൈനലിൽ ഷർമിള ധൻകർ സ്വർണം നേടി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിപാടി ശ്രദ്ധിച്ചവർക്കറിയാം, ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയും തൊട്ട് മുമ്പത്തെ ആഴ്ചയൊക്കെ വിളിച്ച ചിലരെക്കെങ്കിലും വീണ്ടും കിട്ടിയിട്ടുണ്ട്. ദയവായി അങ്ങനെ കിട്ടിയവർ ഒന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അപേക്ഷ. കാരണം വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരെ നമുക്ക് പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ട്. ഇനി അബദ്ധവശാൽ ആർക്കെങ്കിലും തത്സമയ പരിപാടിയിൽ കിട്ടിപ്പോയാൽ അതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പരിഭവമില്ല, നമുക്ക് ആർക്കും അതിലൊരു വിഷമമുണ്ടായിട്ടല്ല, മറ്റുള്ളവരുടെ ഒരു അവസരത്തെ ഓർത്ത് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. ആരോടും പ്രത്യേകിച്ച് സ്നേഹക്കുറവുണ്ടായിട്ടല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വാട്സപ്പ് നമ്പർ അറിയാലോ, 9400244440, 9400224440 ഇതാണ് വാട്സപ്പ് നമ്പർ. ഇതിലേക്കൊരു ഹായിട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിൽ വിധു പ്രതാപും സുജാതയും പാടിയ ഗാനത്തോടെ നമുക്ക് തുടങ്ങാം.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ആ, എന്താണ് വേണോട്ടാ, എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: ഉഷാറായിട്ട്
0: പോന്നോ?
1: പോന്നു.
0: അതെ, എവിടെയാ? നമ്മൾ കോഴിക്കോട് തന്നെയാണ്.

0: കോഴിക്കോട് ഫറൂഖ്.
1: ഫറൂഖോ, ആ ഹാ, കുറച്ച് കാലമായി കാത്തിരിക്കുന്നു എന്നറിയാം.
0: അതെ സർ.
1: എന്തൊക്കെയാ വേറെ? വീട്ടിൽ തന്നെ?
0: അതെ, വീട്ടിലാണ്.
1: റിട്ടയർ ചെയ്ത ആളാണോ?
0: അതെ സർ.
1: എവിടെയായിരുന്നു ജോലി? സെക്യൂരിറ്റി, സെക്യൂരിറ്റി ജോലിയിലായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ കുറച്ച് കാലം ഉണ്ടായി അല്ലേ? അപ്പോൾ വീട്ടിലിങ്ങനെ വിശ്രമ ജീവിതത്തിലാണ്. ആരൊക്കെ വീട്ടിൽ? വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നമ്മളെ സപ്പോർട്ട്? അപ്പം എന്തായാലും പാട്ടിനോട് ഒരു താല്പര്യമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പ്രിയ നമ്മുടെ ഗാനോത്സവത്തിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? വീട്ടിലാർക്കെങ്കിലും പാട്ട്, മക്കളാരെങ്കിലും പാടുമായിരുന്നോ? ആണോ? അച്ഛൻ്റെ സംഗീത താല്പര്യമാണോ മോൾക്ക് കിട്ടിയ, അതോ വൈഫിൻ്റെയോ?
0: എന്തായാലും
1: എന്താ കേട്ടില്ല, എന്തായാലും പാടും എന്നാണ് കാര്യം. ഓക്കെ, എന്നാൽ നമുക്ക് ഞങ്ങളെ സ്നേഹാന്വേഷണ മക്കളോടൊക്കെ പറയൂ
0: കേട്ടോ.
1: നമുക്ക് രക്തത്തിലെ സുഖം ഒരു അതല്ലേ വേണ്ടല്ലേ? നമുക്ക് ഒരു സാധാരണ നമ്മൾ അത്ര കോമൺ ആയിട്ട് കേൾക്കാത്തൊരു പാട്ടാണ് അല്ലേ?
0: എപ്പോഴും
1: പാട്ടുകളാണോ കൂടുതൽ
0: ഇഷ്ടം?
1: ഈ പാട്ട് കേൾക്കുന്നതിലുള്ള അസഹ്യതയാണ് അവിടുന്ന്, അതോ പാട്ട് കേൾക്കാൻ വൈകുന്നു? എന്തോ ഒരു ശബ്ദം കേൾക്കണ്ടല്ലോ, ആരോ എന്ന് അവിടുന്ന് ബഹളം വെക്കണ്ടല്ലോ. ഇങ്ങനെ ആരവിടെ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഓക്കെ, എന്താ അതിന്റെ പേരെന്താ? ലിയോ ആണല്ലേ. അപ്പൊ ലിയോന് വേണ്ടി കൂടി നമുക്ക് ഈ പാട്ടങ്ങ് കേൾപ്പിക്കാം. ആർ കെ ദാമോദരന്റെ രചന, ജോൺസന്റെ സംഗീതം അല്ലേ, യേശുദാസ് രക്തം എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക്സ്.
1: റൈറ്റ് റൈറ്റ്.

0: ഹലോ, നമസ്കാരം. ഹലോ ഹലോ, തര ഉഷാരാജനാണോ?
1: ഹലോ.
0: ഉഷാരാജനല്ലേ?
1: ഉഷാരാജനാണ്.
0: എവിടെയാണ് സ്ഥലം?
1: ഇത് നന്മണ്ട, ബാലുശ്ശേരി, മണ്ണാമ്പഴം എന്നറിയോ.
0: ആ ഹാ ഹാ എന്തൊക്കെയാ വിശേഷം?
1: നല്ല വിശേഷം.
0: കിട്ടുമോ കിട്ടില്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അല്ലേ, മെസ്സേജ് അയക്കുമ്പോൾ.
1: അയക്കുമ്പോൾ കിട്ടുമെന്ന് സംശയം തന്നെയായിരുന്നു. രാവിലെ റേഡിയം തുറന്നു നോക്കൂ.
0: ആണോ? ആ ഹാ
1: വന്ദേ മാതരം.
0: അതെ, വന്ദേ മാതരം മുതൽ കേൾക്കും.
1: കേൾക്കും, പക്ഷെ അതിന്റെ രീതിയൊക്കെ മാറിപ്പോയില്ലേ ഇപ്പോ.
0: ആ അതെ, അത് പുതിയ വന്ദേ മാതരല്ലേ നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ മുഴുവൻ ഇതാണ്, മുഴുവനായിട്ടുള്ള വന്ദേ മാതരാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മൾ മാർച്ച് മുതൽ.
1: സുഖം തന്നെയായിരുന്നു.
0: അതെ അതെ, ഓക്കെ. ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്.
1: ടൈലറിംഗ് ഉണ്ട്, പിന്നെ തൊഴിലുറപ്പിന് പോകും.
0: അപ്പൊ അങ്ങനെയുള്ള ചെറിയ പരിപാടികൾ കഴിഞ്ഞാൽ ബാക്കി സമയത്തൊക്കെ വീട്ടിലുണ്ട്, റേഡിയോ കൂട്ടുണ്ട്.
1: രാവിലെ തുറന്നിട്ടുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും കുറച്ചു കാലമായിട്ട് നമുക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹം ഇന്നിപ്പോ ഈ ഒരു സംസാരത്തിലൂടെ.
1: ആദ്യമൊക്കെ വിളിച്ചാലൊന്നും കിട്ടല്ല ആദ്യം.
0: അതെ,
1: ഇപ്പൊ ഞാൻ വാട്സപ്പ് വെറുതെ സന്തോഷം
0: ഞങ്ങൾക്കും. അതെ, പക്ഷേ പോലുള്ള ഇതുപോലെ റേഡിയോനോട് ഇത്രയും ഹൃദയബന്ധമുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതിലുള്ള ആഹ്ലാദമുണ്ട്.
1: റേഡിയോ ആയിട്ട് ഭയങ്കര.
0: അതെ അല്ലേ, വീട്ടിലെ ചെറിയ
1: റേഡിയോ അടുക്കളയിൽ തന്നെ ഉണ്ടാവും.
0: അതെ, ഇതിൽ പലരും പറയുന്ന ഒരു അനുഭവം സാക്ഷ്യമാണത്. റേഡിയോ അവർ കയ്യിൽ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് പലരും കൊണ്ടു നടക്കുന്നത്.
1: എല്ലാ പരിപാടിയും, പാട്ടും പിന്നെ എല്ലാ പരിപാടിയും.
0: ഓക്കെ, എന്തായാലും സന്തോഷം. ഇപ്പൊ ഭക്ഷണത്തിന് ആരെങ്കിലും ഉണ്ടോ വീട്ടിലെ?
1: ഭർത്താവും പിന്നെ മോന്റെ ഭാര്യയുണ്ട്.
0: ആ, അവരൊക്കെ ഉണ്ട്. എല്ലാം കാര്യങ്ങളൊക്കെ ആയോ? വൈകുന്നേരത്തെ ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ആയോ? എന്താ മോളുടെ പേരെന്താ? മരുമോളുടെ പേരെന്താ?
1: മരുമോളുടെ പേര് സൂര്യ.
0: സൂര്യ. ആ, അപ്പൊ സൂര്യയും മറ്റേ ഹസ്ബൻഡിന്റെ പേരോ ഭർത്താവിന്റെ പേരോ?
1: രാജൻ.
0: അപ്പൊ അവരൊക്കെ ഉണ്ട്. അവരോടൊക്കെ സൂര്യയോടും രാജേട്ടനോടൊക്കെ ഞങ്ങളുടെ സ്നേഹാന്വേഷണം പറയൂ.
1: ആയിക്കോട്ടെ.
0: മോന്റെ പേരോ? സജിൻ. സജിൻ വരുമ്പോഴും അന്വേഷിച്ചായി പറയൂ. ഇപ്പൊ വന്നു നോക്കുമ്പോ അധികം ആൾക്കാരില്ലാത്ത ദിവസമായി പോയി. സാറില്ല, പാട്ട് ഏതാ പറഞ്ഞത്?
1: ഹൃദയം.
0: ആ, ഹൃദയം ദേവാലയം തെരുവ് ഗീതത്തിൽ അല്ലേ?
1: പെട്ടെന്ന് സിനിമയുടെ പേര് മറന്നേ.
0: കൊടുക്കാം കേട്ടോ, പാട്ട് കൊടുക്കാം. അപ്പൊ ശരി, ഓക്കെ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പങ്കെടുക്കാനായി വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടാൽ മതി. 9400224440 ഇതാണ് നമ്പർ. 9400224440 നമ്പറിലേക്ക് ഹായ് ഇട്ടാൽ മതി, തിരിച്ചു വിളിക്കാം. ഹലോ.
1: ഹലോ,
0: പുൽപ്പറമ്പിൽ രാജേന്ദ്രൻ.
1: രാജേന്ദ്രൻ പുൽപ്പറമ്പിൽ. യെസ്.
0: ഓ, സന്തോഷം. വെള്ളിമാടുന്ന്.
1: വെള്ളിമാടുന്ന്.
0: എന്തൊക്കെയാണ് പുൽപ്പറമ്പിൽ വിശേഷങ്ങൾ?
1: സുഖം തന്നെ. ഞങ്ങള് ഒരു ഇന്നിപ്പോ ഒഴിവ് കിട്ടിയപ്പോ ഹായ് ഇട്ട് നോക്കിയതാ.
0: അതെ,
1: ഒരു പാട്ട് കേൾക്കാം. ആകാശവാണി നമ്മള് പണ്ട് മുതൽക്കേ ചെറുപ്പം മുതൽക്കേ ആഗ്രഹിച്ച ഒരു മാധ്യമമായിരുന്നല്ലോ.
0: തീർച്ചയായും തീർച്ചയായും.
1: ചെറുപ്പം മുതൽക്കേ റേഡിയോ മാത്രല്ല നമുക്കുണ്ടായിരുന്നു. റേഡിയോ സ്വന്തമാക്കുക, കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തൃപ്തിയുള്ള ഒരു കാര്യമായിരുന്നു.
0: അതെ അതെ.
1: പിന്നെ ഞങ്ങള് സ്ഥിരം റേഡിയോ കേൾക്കുന്ന ആളുകളായി. ഞങ്ങളെ സ്ഥാപനത്തിലും റേഡിയോ ഉണ്ട്, വെച്ചുകൊണ്ടിരിക്കും.
0: എന്താ എവിടെ അവിടെ വെള്ളിമാടും തന്നെയാണോ ജോലി?
1: ഹോട്ടൽ അശോകയാണ്.
0: വളരെ വളരെ വളരെ മുമ്പ് തന്നെയുള്ള ഒരു സ്ഥാപനല്ലേ.
1: അതെ, 1962 മുതലുള്ളതാണ്. ഞങ്ങൾ അന്നേ റേഡിയോ വെക്കുന്നുണ്ട്. സ്ഥിരം ഞങ്ങൾ വലിയ റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും റേഡിയോ ഉണ്ട്. അപ്പൊ ഊണ് കഴിക്കാൻ വരുന്ന ഞങ്ങൾ ഹോട്ടലിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വെള്ളിമാടിൽ ഊണ് കഴിക്കാൻ വരുന്നത്. അപ്പൊ ഊണ് കഴിക്കാൻ വരുന്ന ആളുകൾ പറയും ഞങ്ങൾക്ക് ഈ പാട്ടും കൂടെ കേട്ടും കൊണ്ട് ഊണ് കഴിക്കാൻ ഒരു സുഖമാണ്. അപ്പൊ നല്ല പാട്ടുകൾ കേൾക്കാലോ.
0: അതെ അതെ. അപ്പൊ എന്തായാലും നമ്മളെ റേഡിയോ കച്ചവടത്തിനെ വേറെ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്.
1: ഉണ്ട്.
0: അല്ല രാജേന്ദ്രൻ.

0: വേറൊരു കാര്യം, നമ്മള് മുമ്പൊരിക്ക ഒരു തത്സമയ പരിപാടിയിൽ ഒരു 10-15 കൊല്ലം മുമ്പ് ഒരിക്കൽ പങ്കെടുത്തില്ലേ ഇതുപോലെ? ഒരു അവിടെ ഒരു നമ്മുടെ റിയൽ എഫ് എമ്മിന്റെ ഒരു പരിപാടിയിൽ 11 മണിക്കുള്ള ഒരു തത്സമയ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു, എനിക്ക് ഓർമ്മയുണ്ട്. അതാ ഞാൻ ആ പരിപാടി നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ആ ഹോട്ടലിന്റെ പേര് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്. അത് താങ്കളെ ഇത് കൂടാതെ നമ്മള് നടക്കാവിൽ ഗീതാഭവൻ എന്നിട്ട് ആ ഹോട്ടലിൽ ഇപ്പൊ ഇല്ല. ഗീതാഭവൻ അങ്ങനെ 2-3 ഇതുപോലെ സ്ഥിരമായി പാട്ടുകൾ കേൾക്കുന്ന ഹോട്ടലുകളെ വെച്ചുകൊണ്ട് ഒരു തത്സമയ പരിപാടി നമ്മളന്ന് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തതിൽ ഒരു ഓർമ്മയിൽ ഉണ്ട് ഈ സ്ഥലം. അതാ ഞാൻ പറയാൻ കാരണം. എന്തായാലും സന്തോഷം. അപ്പൊ തിരക്കുള്ളൊരു സമയമാണ്. ഓ കൊടുക്കൂ കൊടുക്കൂ കൊടുക്കൂ.
1: ഹലോ സർ.
0: ആ ഹലോ, നമസ്കാരം.
1: ഒരുപാട് സന്തോഷം, കുറേ കാലം കാത്തിരിക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം സാറിന്റെ ശബ്ദം കേൾക്കാനാണ് കൂടുതൽ.
0: അയ്യോ, എന്തായാലും സന്തോഷം. റേഡിയോ ഇങ്ങനെ
1: രാവിലെ തന്നെ റേഡിയോ തുറന്നിരിക്കുന്ന ഒരാളാണ് ഞാനും ഭർത്താവ് മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ. ഒരു മോളാണ്, കല്യാണം കഴിഞ്ഞ് അവള് ബാംഗ്ലൂർ സെറ്റിലാണ്. അപ്പൊ റേഡിയാണ് എന്റെ കൂട്ടുകാരൻ.
0: സന്തോഷം. പേരെങ്ങനെയായിരുന്നു?
1: എന്റെ പേര് ശാന്ത.
0: ശാന്ത, രാജേന്ദ്രേട്ട് എങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു? ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചു നേരം പറഞ്ഞിരിക്കുന്നു.
1: അവിടെ ഹോട്ടലില് റേഡിയോ അവര് രാവിലെ
0: വയ്ക്കും വയ്ക്കും.
1: ഞാൻ വീട്ടിലും തുറന്നു വെക്കും.
0: എന്തായാലും സന്തോഷം. ഞങ്ങക്ക് ഒരു റേഡിയോ കുടുംബത്തെ ഒരിക്കൽ കൂടി പരിചയപ്പെടാനും സംസാരിക്കാനൊക്കെ പറ്റിയല്ലോ. മകളോട് പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ കേട്ടോ വിളിക്കുമ്പോ.
1: മോളുടെ പേര് ശില്പ, മരുമകളുടെ പേര് ചന്ദൻ, പേരക്കുട്ടിയുടെ പേര്
0: സ്നേഹാന്വേഷണം. പാട്ട് ആവശ്യപ്പെട്ടത് മേഘമൽഹാറിലെ ഒരു നറുപുഷ്പമായി, അതല്ലേ വേണ്ടേ? കൊടുക്കാം കേട്ടോ.
1: ഓ
0: വെൽക്കം വെൽക്കം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. പങ്കെടുക്കാനായി വാട്സപ്പിൽ ഒരു ഹൈട്ടാൽ മതി. 9400224440. ഇതാണ് നമ്മുടെ നമ്പർ. കുറേ പേരുടെ മെസ്സേജ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. എന്നാലും പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവർ ഒരു മെസ്സേജ് ഇടൂ. കഴിയുന്നത്ര പേരെ ഞങ്ങൾ തിരിച്ചു വിളിക്കാം. ഹലോ സുഹറ, നമസ്കാരം. കുറ്റിക്കാട്ടൂര്. ആ, എന്തൊക്കെയാണ് സുഹറയും ഇതുപോലെ കുറെ കാലമായി കാത്തിരിക്കുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നു. കിച്ചനിലെ റേഡിയോയിലെ പാട്ടും സുഹറയുടെ പാട്ടും കൂടി ആകുമ്പോ കിച്ചൻ നല്ല ഒരു ഒരു ഗാനമേള സദസ്സായി മാറുമോ?
1: പാട്ട് റേഡിയോയിൽ വെക്കുമ്പോ ഞാനും പാടും.
0: അതാരൊക്കെ കേൾക്കാനുള്ളത് പാത്രങ്ങൾ കൂടാതെ?
1: പാത്രങ്ങളൊക്കെ തന്നെ ഉള്ളൂ, പിന്നെ അയൽവാസികളൊക്കെ കേൾക്കും.
0: നമ്മള് പാട്ട് ഉച്ചത്തിലാകുമ്പോ അയൽപക്കത്തുന്ന ആൾക്കാർ വേലിക്കലേക്ക് എത്തും. നമുക്ക് ഇത്രയും ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ നമ്മുടെ കുടുംബശ്രീ അല്ലെങ്കിൽ അയൽപ്പക്ക വേദി അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ സുഹറ പാടാറില്ലേ?
1: ഇത്രയും നല്ല പാടും.
0: അതെ, അപ്പൊ അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ട് പാടിക്കൂടാ? നമ്മളെ അയൽപ്പക്കത്ത് എന്തായാലും സുഹറത്താത്തയുടെ പാട്ട് അയൽപ്പക്കാർക്ക് അറിയാം. അപ്പൊ പിന്നെ അതൊരു വേദിയിൽ പാടിയാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് തൊട്ടപ്പുറത്ത് വീട്ടുകാർക്ക് കൂടി
1: കേട്ടൂടെ?
0: അവരെയൊക്കെ ഒരു അതില് പാട് നന്നായി പാടുന്നു എന്നുള്ള ഉറപ്പുള്ളതല്ലേ അവര് പ്രോത്സാഹിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് കേട്ടാ മതി എന്ന് വിചാരിക്കൂലേ?
1: പഴയ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ റഫീസാമിന്റെ പാട്ട് ഭയങ്കര
0: ഇഷ്ടമാണ്.
1: അതെ, ഭയങ്കര
0: ഇഷ്ടമാണ്. പിന്നെ അടുത്ത റെസിഡൻസിൽ അപ്പൊ ഒരു പാട്ട് എല്ലാരും നമ്മളെ കുറ്റിക്കോട്ടുകാർ പ്രതീക്ഷിക്കും. എന്താ നിങ്ങളുടെ റെസിഡൻസിന്റെ പേര്?
1: ഗ്രീൻലാൻഡ് കൂട്ടായ്മ.
0: ആ, അതിന്റെ അടുത്ത വാർഷികത്തിൽ അത് പ്രതീക്ഷിക്കാം. സുഹൃത്താത്തയുടെ പാട്ട് അല്ലേ? ഉണ്ടാവട്ടെ. ആ, അപ്പൊ പിന്നെ ഉറപ്പായിട്ടും പറ്റിയ ഞങ്ങൾ അതിലെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ന് കേൾക്കേണ്ട പാട്ട് ഏതാ? മരം സിനിമയിലെ പാട്ട് അല്ലേ? ആണോ? ആ, അതെ. അവരിവിടെ നാട്ടിലുണ്ടോ അതോ ദൂരെയാണോ?
1: കൊറിയയില്
0: എന്ത് ജോലി ചെയ്യുന്നേ?
1: സാംസങ്ങിന്റെ ഷോറൂമില് വർക്ക് ചെയ്യാം.
0: അതെയോ?
1: മെയിൻ കമ്പനിയില്.
0: അതെ അല്ലേ?
1: പോയിട്ടുള്ളൂ, രണ്ടു
0: വർഷം വന്നിരുന്നോ?
1: ഇല്ല, വന്നില്ല, വരണം പറയുന്നുണ്ട്.
0: ആ, വടക്കേ വീഡിയോ കോളില് കൊറിയൻ വിശേഷങ്ങളൊക്കെ അറിയും നിങ്ങള്? കൊറിയക്ക് വരണം എന്ന് പറയുന്നില്ലേ? എനിവേ, സന്തോഷം കേട്ടോ. എല്ലാരോടും, മക്കളോടും, മക്കളോട് എല്ലാരോടും ഞങ്ങളുടെ സ്നേഹാന്വേഷണം അദ്ദേഹത്തോടും, ഹസ്ബൻഡ് വരുമ്പോ അദ്ദേഹത്തോടും പറയൂ കേട്ടോ.
1: അപ്പൊ
0: ഇത് യൂസഫ് അലി ദേവരാജൻ ടീമിന്റെ പാട്ടാണ്. സുശീലയും പി മാധുരിയും പാടിയത് അല്ലേ? മരത്തില്.

0: ഹലോ, നമസ്കാരം. ഹലോ,
1: ഹലോ.
0: ആ ഇതാരാ? ഷീജയാണോ?
1: ആ ഷീജയാണ്.
0: ആ എവിടെയാ?
1: എന്റെ
0: ആ പറയൂ.
1: നാദാപുരാണ് വീട്.
0: ആ ഹാ,
1: തൂണേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: ഓ, തൂണേരി ബ്ലോക്ക് എന്നൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ.
1: എന്റെ സ്വന്തം വീട് കല്ലായിയാണ്.
0: ആ അതെയോ? അപ്പൊ അങ്ങോട്ട് പോയതാണ് അല്ലേ?
1: അല്ല, ഞാൻ നാദാപുരത്ത് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്.
0: ആ അതെല്ലാം ചോദിച്ചാൽ കല്ലായി അങ്ങോട്ട് വിവാഹശേഷം പോയതാണോ?
1: വിവാഹം കഴിച്ച് ഇങ്ങോട്ട് വന്നതാണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങള് കല്ലായി പുഴയുടെ കാര്യമാണ് ഇപ്പൊ പാടിക്കൊണ്ടിരുന്നത്.
1: ഞാൻ കേട്ടു, ഞാൻ എപ്പോഴും റേഡിയോ വെക്കും, കേൾക്കും. എനിക്ക് പണ്ടേ ഇഷ്ടാണ്. പണ്ട് കാലേ ബാലലോകെല്ലാം അവതരിപ്പിക്കാൻ വരാറുണ്ട്.
0: അതെയോ?
1: ഗണപതിയിലാണ് ഞാൻ പഠിച്ചത്.
0: ശരി, അപ്പൊ റേഡിയോ
1: ബാലലോകെല്ലാം അവതരിപ്പിക്കാറുണ്ട്. പിന്നെ എന്റെ ഭർത്താവ് പിന്നെ നാടകോത്സവങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന ഒരാളായിരുന്നു.
0: എന്താ അദ്ദേഹത്തിന്റെ പേര്?
1: ശ്രീധരൻ എന്നാ പേര്.
0: ആ മുഴുവൻ പേര്?
1: ശ്രീധരൻ തൂണേരി.
0: ഓക്കെ ഓക്കെ. ആർട്ടിസ്റ്റ് ആണ്. അതെ,
1: നമ്മള് പിന്നെ നാടകോത്സവങ്ങളിലെ ഉണ്ടാവില്ലേ?
0: അതെ അതെ.
1: ആ സമയത്തെല്ലാം
0: വരാറുണ്ട്. നാടകത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു അല്ലേ?
1: നാടകത്തിൽ പങ്കെടുക്കാറുണ്ട്.
0: അദ്ദേഹം കേട്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടുണ്ട്. മുഴുവൻ പേര് ചോദിച്ചു, വേറെയും പേരിലുള്ള ആളെല്ലാം ഉണ്ട്.
1: പിന്നെ കൊറേ പിന്നെ എൻ എൻ പിള്ള സാറ് ഉണ്ടായിരുന്നു.
0: ആ പ്രൊഫഷണൽ ആക്ടർ തന്നെയായിരുന്നു അല്ലേ?
1: അതെ
0: അല്ലേ. അപ്പം ഇതുപോലെ ഒരു നമ്മുടെ ഇപ്പത്തെ ഭാഷയിൽ നൊസ്റ്റു അടിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ.
1: അതെ, പണ്ടേ ഇഷ്ടമാണ്. കാരണം പണ്ട് നമുക്ക് റേഡിയോ മാത്രം.

0: അല്ലേ ഉള്ളൂ. പണ്ട് നമുക്ക് പണ്ടെല്ലാം കാൻകാവിനെ കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു ആ കാലഘട്ടത്തിലെല്ലാം. ആ ശബ്ദമെല്ലാം നമ്മൾ അതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു
1: പോലും. അതെ
0: അതെ, നമ്മളിപ്പോ ഫിലിം സ്റ്റാർസിനെല്ലാം കാണാൻ നിൽക്കുന്നത്
1: തീർച്ചയായും അന്ന് അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു, റേഡിയോ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്.
0: അതെ അതെ,
1: ഫിലിം സ്റ്റാർ. അതെ, അതിനു മുമ്പുള്ള അദ്ദേഹം
0: ഒരു ആ കാലഘട്ടം ഭയങ്കരമാണ്. ഇപ്പോഴല്ലേ നമുക്ക് ടി വി എല്ലാം വന്നെ. എന്നാലും പാട്ട് പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. പഴയ പാട്ടുകളോട് എനിക്ക് ഏറ്റവും
1: താല്പര്യം അല്ലേ. ഓക്കെ,
0: പഴയ പാട്ടുകൾ.
1: നമ്മളെ പഴയ ബാലലോകൻ ടീമിനൊക്കെ ഇപ്പൊ കാണാറുണ്ടോ? പഴയ കുട്ടികൾ കൂട്ടുകാരെയൊക്കെ സ്കൂളിലെ
0: ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് അല്ലേ ഉണ്ട്.
1: അപ്പൊ ഇടയ്ക്ക് അതിന്റെ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാവും അല്ലേ?
0: ആ ഇടയ്ക്കെല്ലാം ഞങ്ങൾ കാണാറുണ്ട്.
1: ഇപ്പൊ ഇവിടെ കല്ലായി വീട്ടിൽ ആരാളെ?
0: വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അനിയത്തിയും ഉണ്ട്. ഞങ്ങൾക്കൊരു അജിത്ത് മാഷ് ഉണ്ടായിരുന്നു. അജിത്ത് മാഷ ഞങ്ങളെ പിന്നെ സ്കൂളിലെല്ലാം
1: ഈ പ്രോഗ്രാം ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും പഴയ ഓർമ്മകളിലൂടെ പോവാനൊരു നിമിത്തമായി നമ്മുടെ ഒരു സംഭാഷണം.
0: ഒരുപാട് നന്ദിയുണ്ട്.
1: അതെ, നമ്മള് ഇങ്ങനെ റാൻഡമായി എടുക്കുമ്പോ നറുക്ക് ആർക്ക് വീഴുന്നോ അവർക്ക് അവരുമായി സംസാരിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഒരു പോളിസി.
0: ഓക്കെ,
1: അപ്പൊ ശ്രീധരേട്ടൻ വിളിക്കുമ്പോ ഞങ്ങളെ സ്നേഹാന്വേഷം പറയൂ കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഇപ്രാവശ്യം റേഡിയോ നാടകോത്സവം ഉണ്ടായിരുന്നു, നല്ല പരിപാടി, നാടകങ്ങൾ ഒന്ന് രണ്ടെണ്ണം കോഴിക്കോടിന്ന് രണ്ട് നാടകം ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തോട് പറയൂ. യൂട്യൂബിൽ, ആകാശവാണിയുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് കോഴിക്കോട് നിലയത്തിന്റെ, അതിൽ നമ്മുടെ റേഡിയോ നാടകോത്സവത്തിൽ കൊടുത്ത രണ്ട് നാടകങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കേൾക്കണമെങ്കിൽ അതിനുള്ള അവസരം ഉണ്ട്, ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട പാട്ട് ഏതോ ജന്മ കൽപ്പനയിൽ അല്ലേ? വാണിജ്യറാമിന്റെ ഓക്കെ കൊടുക്കാം, പാളങ്ങൽ സിനിമയിലെ പാട്ടാട്ടോ.
0: അതെ അതെ,
1: അപ്പൊ താങ്ക് യു.
0: ഓക്കെ സർ,
1: ഓക്കെ ബൈ.

0: ഹലോ, നമസ്കാരം ദീപിക.
1: ഹലോ, നമസ്കാരം.
0: ദീപിക പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് അപ്രതീക്ഷിതമായി കോള് വന്നത്.
1: അതെ, റേഡിയോ അല്ല,
0: ആ
1: എനിക്ക് ഫോണിൽ ഞാൻ റേഡിയോ എടുത്തതാണ്.
0: ആ ഹാ നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് അല്ലേ?
1: ആകാശവാണി
0: എന്നിട്ട് ഫോണിൽ തന്നെയാണോ കേട്ടോണ്ടിരിക്കുന്നത്?
1: ഫോണിൽ കേട്ടോണ്ട്, ഭക്ഷണം കഴിച്ചോണ്ട് കേട്ടോണ്ടിരിക്കുന്നു.
0: ഓക്കെ ഓക്കെ. ദീപികയുടെ സ്ഥലം എവിടെയാ?
1: ഞാൻ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ.
0: കാടാമ്പുഴ എന്നാണ്.
1: കല്യാണം കഴിച്ച സ്ഥലമാണ് കാടാമ്പുഴ. നമ്മുടെ വീട് അവിടെ തന്നെ കുറ്റിപ്പുറം.
0: കുറ്റിപ്പുറാണ്.
1: പണ്ടൊക്കെ ഞാൻ കേട്ടിരുന്നു, ഹലോ ജോയാലിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ചേച്ചി ബാലേട്ടൻ, അതിലേക്ക് കത്തൊക്കെ അയച്ചിരുന്നു. ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു.
0: അതല്ലേ,
1: പിന്നെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ പിന്നെ അങ്ങനെ കുട്ടികളൊക്കെ ആയപ്പോ തിരക്കിലേക്ക് പറ്റുമ്പോ
0: ആ റേഡിയോ കേൾക്കുന്നത് ആ ഒരു ശീലത്തിന് മാറി വീണ്ടും ഇപ്പൊ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് നമ്മുടെ പഴയ താല്പര്യങ്ങളൊക്കെ.
1: മോൾക്ക് 4 വയസ്സായി, അവള് LKG പോകുന്നുണ്ട്.
0: എന്താ മോളുടെ പേര്?
1: മോളുടെ പേര് പാർവണ.
0: പാർവണ. അവിടെ അടുത്ത് തന്നെയാണോ?
1: അവള് ഇല്ലാത്തപ്പോ ഭയങ്കര സൈലന്റ് ആണ്. സൈലന്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് റേഡിയോന് ഒപ്പം വെക്കും.
0: ഒരാളേ ഉള്ളോ?
1: ആ, ഒരു മോളേ ഉള്ളൂ.
0: ഓക്കെ. അപ്പൊ ദീപിക ജോലിക്ക്
1: പഠിക്കുന്നുണ്ട്.
0: ദീപിക പഠിക്കുന്നുണ്ടോ?
1: ഞാനല്ല,
0: അപ്പൊ ചെറിയ കുട്ടിയാണ്, നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ പാട്ടില്?
1: ആൾക്ക് 3 വയസ്സ് കഴിഞ്ഞപ്പോ ഞങ്ങള്
0: താല്പര്യം മനസ്സിലാക്കി ചേർത്തു അല്ലേ?
1: പാട്ട് നേരത്തെ ചേർത്തു.
0: മോൾക്ക് ഏതൊക്കെയാ, ഏത് ടൈപ്പ് പാട്ടിനോടാ ഇഷ്ടം അവൾക്ക്? അങ്ങനെ പ്രത്യേക പ്രിയം കാണിക്കുന്നത് പഴയ പാട്ടാണോ? മോളുടെ ഫേവറേറ്റ് സോങ് ഏതാ മോളെ എപ്പോഴും പാടുന്നേ?
1: അവിടെ ടീച്ചർ പഠിപ്പിച്ചൊരു പാട്ടുണ്ട്, ആലിപ്പഴം പെറുക്കാൻ.
0: ആ, നമ്മുടെ എന്റെ മാമാട്ട് കുട്ടിയമ്മയിലെ പാട്ടല്ലേ?
1: ടീച്ചർ പഠിപ്പിച്ചാ. എല്ലാ പാട്ടും ഇഷ്ടമാണ്, നാടൻ പാട്ട് രീതിക്ക് വരണതും. കൊറേ തവണ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോ
0: അപ്പൊ അതിനൊരു നല്ല വാസന ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ ചെറുപ്പത്തിലെ തിരിച്ചറിയുകയും അതിനുള്ള പരിശീലനത്തിന് കൊണ്ടാക്കുകയൊക്കെ ചെയ്ത്.
1: രണ്ടുപേർക്കും
0: ഇഷ്ടാ,
1: ഞങ്ങൾക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല.
0: ഹസ്ബൻഡിനും പാട്ടിൽ താല്പര്യം ഉണ്ട് അല്ലേ?
1: പാട്ട് ഇഷ്ടമാണ്. പാട്ടൊക്കെ
0: എന്താ, അദ്ദേഹത്തിന്റെ പേരെന്താ?
1: എന്റെ പേര് രോഹിത്.
0: ആ,
1: മോളുടെ പേര് പാർവണ.
0: ഓക്കെ. ഇവിടെ അടുത്ത് രോഹിത് ജോലിക്ക് പോയതായിരിക്കും അല്ലേ? ദീപിക ജോലിയുടെ കാര്യം ഒന്നും ആലോചിച്ചിട്ടില്ലേ? ആ, ഒന്ന് മുതിരട്ടെ അല്ലേ. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം ചെറിയ പ്രായമാകുമ്പോ ഒരാൾ കൂടെ ഉള്ളത് നല്ലതല്ലേ?
1: പിന്നെ വീട്ടിലെ അമ്മ ഉണ്ട്, ഏട്ടന്റെ അമ്മ. ഞങ്ങളാണ് ഇപ്പൊ.
0: ഓക്കെ.
1: പിന്നെ ഞാൻ സ്കൂളിൽ വരണം, പിന്നെ ഏട്ടനൊക്കെ ജോലി
0: വരണം. ഓക്കെ. അപ്പൊ അവരോടൊക്കെ അമ്മ, അമ്മയുടെ പേരെന്താ? അമ്മ അവിടെ ഉണ്ടല്ലോ, അമ്മയോട് ഞങ്ങളെ പ്രത്യേക അന്വേഷണം പറയൂ കേട്ടോ.
1: അമ്മക്ക് ഇഷ്ടമൊക്കെ തന്നെ പാട്ടൊക്കെ കേൾക്കണം, അതിൽ പഴയ പാട്ടൊക്കെ ഉണ്ടാവല്ലോ.
0: ആ, അതെ അതെ.
1: അമ്മയുടെ പേര് ശോഭന.
0: ശോഭന. അപ്പൊ അമ്മ വരുമ്പോ പറയൂ കേട്ടോ, അച്ഛനും അമ്മയും, അച്ഛനോടും അതുപോലെ രോഹിതം ഒക്കെ വരുമ്പോഴും പറയൂ. അവളോട് പ്രത്യേകം ഞങ്ങളെ സ്നേഹാന്വേഷണം അറിയിക്കൂ, നല്ലൊരു പാട്ടുകാരിയായി വളരട്ടെ. ഓക്കെ. അപ്പൊ തൊട്ടാൽ പൂക്കും പൂവേ എന്നുള്ള പാട്ടല്ലേ ഉദ്ദേശിച്ചേ? മോസൻ കാറ്റ് സിനിമയിലെ പാട്ട് ശ്വേത പാടിയത്. ഓക്കെ, കൊടുക്കാട്ടോ. ഓക്കെ ദീപിക, ബൈ ബൈ.

0: ഹലോ, നമസ്കാരം പ്രേമലത. കുറച്ചായല്ലോ, അങ്ങോട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ?
1: വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ആ, മെസ്സേജ് അയച്ചാൽ മതിയായിരുന്നു. ഹായ് എന്ന് പറഞ്ഞിട്ട് അയക്കാൻ പറ്റില്ലേ? ഓക്കെ, എന്തൊക്കെയാ വിശേഷം? വടകര വടകരയാ?
1: ആ, വടകര.
0: ആ, അവിടെ അടുത്ത് തന്നെയാണോ? ടൗണിൽ തന്നെയാണോ അതോ ദൂരെയാണോ?
1: കുറച്ചുള്ളോട്ട് വില്യാപ്പള്ളി എന്ന്
0: പറയും. വില്യാപ്പള്ളി. ആ ഹാ ഹാ നമ്മുടെ പഴയ യുവ ഖാദറിൻ്റെ ഒക്കെ കുറേ കൃതികളിലൊക്കെ വരുന്ന ഭാഗങ്ങളാണ് ആ പ്രദേശങ്ങളൊക്കെ അല്ലേ? വായനാ താല്പര്യമൊക്കെ ഉണ്ടോ? വേറെ എന്തൊക്കെയാ വിശേഷം? വീട്ടിൽ തന്നെ? കാലാവസ്ഥ അങ്ങനെ ഉണ്ട് ആ ഭാഗത്തേക്കൊക്കെ? ആ, നമ്മുടെ സാധാരണ മഴക്കോട് കുറവാണ് അല്ലേ ഇന്ന്? അത് വീട്ടിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ അതോ വീട്ടിൽ തന്നെയാണോ? വീട്ടിലെ ജോലി തന്നെ അത്യാവശ്യമുണ്ട്. പിന്നെ ഇനി പുറത്തേക്ക് പോകണ്ടല്ലോ. ഓക്കെ, ഈ കോഴിക്കോട് നിലയം നമുക്ക് അവിടെ റേഡിയോയിൽ തന്നെയല്ലേ കേൾക്കുന്നത്? അതോ ആപ്പ് ഇത് ഫോണിലല്ലോ അല്ലേ? റേഡിയോ തന്നെ. റിയൽ എഫ് എം അപ്പം കുറെ നേരം കേൾക്കാറുണ്ടോ ഒരു ദിവസം? പാട്ടിനോടുള്ള പ്രിയം. ആവശ്യപ്പെട്ട പാട്ട് ഇത് ഞങ്ങളുടെ കഥയിലെ സ്വർണ്ണമുകിലെ ജാനകിയമ്മ പാടിയ ജാനകി പാടിയ പാട്ടല്ലേ? അതെ, പി ഭാസ്കരൻ ജോൺസൺ ടീം ഒരുക്കിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേട്ടാലോ എന്നാലേ? ഉച്ചത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ വീട്ടിലെ പണികളൊക്കെ ഒരു ഭാഗമാക്കിയോ?
1: ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നത്.
0: ആ, ഓക്കെ. ആ, എന്നാ ഇനിയിപ്പോ ഇത് പാട്ട് കേട്ടിട്ടാവാം. ഏതായാലും ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ? ഒരു 4 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാവാം. ഓക്കെ, സന്തോഷം കേട്ടോ.
1: ഓക്കെ,
0: ആ, വെൽക്കം.

0: ഹലോ, നമസ്കാരം ചന്ദ്രേട്ടോ.
1: സാർ
0: എന്തുണ്ട്, കുറേ കാത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവസാനമാണെങ്കിലും ഒന്ന് മിണ്ടാൻ കുറച്ച് സമയം കിട്ടിയെന്ന് വിചാരിക്കാം.
1: കൊറേയായി. അതോ ഞാൻ എത്ര ഇതുകൊണ്ട് കിട്ടിയത്? 2024 കിട്ടിയ സാറേ.
0: അതെയോ, അപ്പോൾ അത്രയും കൊല്ലായി. എവിടെ സ്ഥലം, എവിടെയായിരുന്നു
1: സ്ഥലം? മുണ്ടക്കല്.
0: മുണ്ടക്കൽ? ആ ഹാ,
1: പെരുവേൽ പഞ്ചായത്തില്.
0: ആ മനസ്സിലായി. അന്ന് എനിക്ക് പറഞ്ഞിരുന്നു അല്ലേ, നമ്മളൊരിക്കൽ കുറേ മുമ്പ് സംസാരിച്ച ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ
1: 24 സംസാരിച്ച.
0: അതെ അതെ അതെ.
1: ഞാനും അടങ്ങനെ ഇരിക്കുക. അപ്പൊ കുട്ടികളുടെ
0: അര വീട്ടിലല്ലേ കുട്ടികളായിട്ട്? ആരല്ലേ പേരക്കുട്ടികളാ?
1: മരക്കളാണ്ടാള്.
0: അതെയോ? ആ ഹാ,
1: ഭാര്യ.
0: ആ മനസ്സിലായി. അപ്പൊ അവരെ
1: രണ്ടാം കുട്ടികളാണ്.
0: അവരെ മരുമക്കൾ ഉണ്ട്, ഭാര്യമാരുണ്ട് അവിടെ അല്ലേ. ഓക്കെ.
1: ആ ഭാര്യമാരാണ്.
0: ഓ,
1: ജോലി ഒന്നായില്ല. എങ്ങനെ BSc പോവുകയാണ്. പഠിത്തമൊക്കെ ഉണ്ട്, പണിയൊന്നും കിട്ടിയില്ല.
0: ആ, കോച്ചിങ് ശ്രമിച്ചോണ്ടിരിക്കുന്നു അല്ലേ.
1: ആ, മക്കളെന്താണ് ജോലിക്ക് പോകുന്നുണ്ട്.
0: ആ ഹാ, എന്തായാലും മറ്റവര് കൂടി
1: ശ്രമിക്കും.
0: നമുക്ക് കുറച്ചു നേരം സംസാരിക്കാനൊരു അവസരം ആയിരുന്നു വിചാരിക്കാം. ആ മതി, ആയിക്കോട്ടെ. അപ്പൊ അമ്മ അല്ലാതൊരു ദൈവം ഉണ്ടോ? അതല്ലേ വേണ്ടേ. സംഭവാമി യുഗയുഗ ആ സിനിമയിൽ. അതെയാ? ഓ ഹോ ഹോ ഹോ. ഓ, അപ്പൊ അമ്മയുടെ ഞങ്ങൾ പ്രത്യേക സ്നേഹാന്വേഷണം അമ്മയോട് പറയണേ.
1: അമ്മയുടെ പേര് മീനാക്ഷി അമ്മ.
0: ഓക്കെ, മീനാക്ഷി അമ്മയോട് പ്രത്യേക

ഗാനോത്സവം വീണ്ടും നാളെ 1-2 മുതൽ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം വിനിത, സാങ്കേതിക സഹായം മഹേശ്വർ റെഡ്ഡി.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഇനി മിഡ് ഡേ ന്യൂസ്.

0: northern states, including Delhi, in parts of northeast India, Bihar, Chhattisgarh, Karnataka, Konkan, Goa, Gujarat, West Bengal, and Vidarbh, heavy rainfall conditions will continue over the next 2 days. Delhi and adjoining NCR witnessed heavy rainfall today. According to the weather agency, another spell of light rain is expected at many parts of the national capital towards evening. In Himachal Pradesh, Met Center Shimla has identified the next 4 days as highly sensitive. The Meteorological Center has also issued a flash flood warning for the next 24 hours for the districts of Chamba, Kangra, Kullu, Mandi, Shimla, Sirmaur and Solan. A report.
1: The Meteorological Center Shimla has issued an orange alert for heavy to very heavy rainfall today in 5 districts, Chamba, Kangra, Mandi, Shimla and Sirmaur. A yellow alert for heavy rainfall has also been issued for Una, Bilaspur, Hamirpur, Solan and Kullu districts. In view of the forecast of heavy rainfall, all educational institutions in the Paunta Sahab subdivision of Sirmaur district have been ordered to remain closed today. According to the State Emergency Operations Center, 108 roads across the state remain blocked due to landslides and heavy rain. Ritesh Kapoor, Akashwani News, Shimla.
0: Meanwhile, in Uttarakhand, the Char Dham Yatra routes have been blocked at several locations due to landslides. Keeping the safety of pilgrims in mind, the Char Dham Yatra has been suspended till tomorrow. Continuous rainfall has caused the water level of major rivers in the state to rise. The state government is closely monitoring the situation and disaster response and rescue teams have been kept on alert in vulnerable areas. And now before we end the bulletin, the headlines once again. Supreme Court directs the release of student protesters below 18 years and those having no criminal record. Both houses of parliament adjourned soon after assembling amid ruckus. Lok Sabha scheduled to take up anti-paper leak amendment bill today. Air India launches Easy Connect hub and spoke model at Amritsar Airport, connecting Punjab with 27 global destinations. 16 Maoists, including 6 top commanders, surrender before security forces in Jharkhand. Government introduces system of registering E0 FIRs in cybercrime cases across 18 states and union territories. 7.1 magnitude earthquake hits southern Japan, tsunami warning issued. And with that, we end the midday news.
2: Akashvani.
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
2: മൂന്നാം ഭാഗം.
3: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
4: അച്ഛാ അച്ഛാ, എനിക്ക് അച്ഛാ കഞ്ഞി കുടിക്കാം.
5: ഞാൻ കുടിച്ചോളാം മോളെ.
4: നേരെ ഒരോടായില്ലേ?
5: എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല മോളെ.
4: ആഹാ, അച്ഛൻ പറഞ്ഞ പോരല്ലോ.
5: മോള് കഞ്ഞി കുടിച്ചോ?
4: അച്ഛൻ കുടിക്കാതെയോ?
5: ചന്ദ്രൻ കുടിച്ചോ?
4: ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞു.
5: അതെന്താ?
4: ആ, ചേട്ടൻ പുറത്തു പോയപ്പോ കാപ്പി കുടിച്ചിരിക്കും. അച്ഛൻ എണീറ്റേ
5: വരാ മോളെ.
4: അച്ഛൻ ഇങ്ങനെ ഒരിടത്ത് തന്നെ ആണ്ടുപോണ്ടിരിക്കുന്നത് കൊണ്ടാ വിശപ്പില്ലാത്തത്. അച്ഛനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി സഞ്ചരിച്ചുകൂടെ? എപ്പോഴും മുനിയെ പോലെ ഇതിനകത്ത് കഴിയേണ്ട കാര്യം.
5: സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ?
4: സുഖമില്ലെന്ന് ആര് പറഞ്ഞു? ഇനി വല്ല സുഖക്കേടും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ അടയിരിപ്പാണ്.
5: സുഖക്കേടില്ലാത്തത് കൊണ്ടാണോ നിന്റെ അമ്മ എന്നെ കൊണ്ട് ഈ കഷായമൊക്കെ കുടിപ്പിക്കുന്നത്?
4: ഇങ്ങനെ മറ്റുള്ളവരെ കഷായം കുടിപ്പിക്കുന്ന ആളാണെങ്കിലോ? എത്ര കടുത്ത ദീനമായാലും ഒരൊറ്റ മരുന്ന് കഴിക്കില്ല, അതാ രസം. കാശ് ചെലവായി പോകുന്നതായിരിക്കും പേടി. അച്ഛനോ എനിക്കോ ചേട്ടനോ ജലദോഷം വന്നാ മതി, തുടങ്ങും അമ്മയുടെ ചികിത്സ. കഷായമായി അരിഷ്ടമായി ബഹളത്തോട് ബഹളം.
5: അതിരിക്കട്ടെ, നീ ഇന്നാൾ എന്നോട് പന്തയം കിട്ടിയ കാര്യം എന്തായി?
4: ഓ, അമ്മ കുളിക്കുകയും മുണ്ടുമാറുകയും ചെയ്യുന്ന കാര്യം. ഞാൻ തോറ്റച്ചാ തോറ്റു. ഉച്ചയാകട്ടെ എന്ന് പറയും കാലത്ത്, ഉച്ചയ്ക്ക് പറയും വൈകട്ടാകട്ടെ എന്ന്, പിന്നെ അത് രാത്രി എന്നേ ആകും. ഇനി ഒരു പണിയുള്ള അച്ഛാ, അത് പറ്റും.
5: ഓ.

0: ഏതാണ് ആ ബ്രഹ്മാസ്ത്രം?
1: ചേട്ടൻ മുമ്പൊരിക്കൽ പരീക്ഷിച്ച് ജയിച്ചതാണ്. ചേട്ടൻ ഒരു ദിവസം പറഞ്ഞു അമ്മ നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിൽ ചേട്ടനും കഴിക്കില്ലെന്ന്. അമ്മ എത്ര വിളിച്ചിട്ടും ചേട്ടൻ ഒന്നും കഴിക്കാതെ ഒരേ ഇരിപ്പ്. അമ്മ പേസ് വെച്ചു പോയി. പിന്നെ അമ്മയും മോനും ഒന്നിച്ചിരുന്ന് അങ്ങുണ്ടു. ആ പണി തന്നെ ഞാനും പയറ്റും.
0: എന്നാ ചിലപ്പോ പറ്റിയേക്കും.
1: നമ്മളിങ്ങനെ അമ്മയെ പറ്റി ഓരോ നേരം പോക്ക് പറയുന്നു. പക്ഷേ എന്ത് കഷ്ടമാണെച്ച അമ്മയുടെ കാര്യം. ഓ, എണ്ണിച്ചുട്ട് അപ്പം പോലെ കിട്ടുന്ന പെൻഷൻ കൊണ്ട് ഒരു വീട് സന്ധിച്ചു പോണ്ടേ? ചേട്ടന്റെ ശമ്പളം ചേട്ടന് കഴിഞ്ഞുകൂടാനല്ലേ ഉള്ളൂ. എന്നാലോ എന്തിലെങ്കിലും ഒരു കുറവുണ്ടോ? ഓ, ഉള്ളത് വെച്ച് പരിപാലിക്കാൻ എന്തൊരു വൈഭവം. അച്ഛൻ ഇതൊക്കെ എങ്ങനെ അറിയും? പെൻഷൻ വാങ്ങിച്ച് അമ്മയുടെ കൈ കൊടുത്താ പിന്നെ ഒന്നും ശ്രദ്ധിക്കാത്ത പുള്ളിയല്ലേ.
0: അമ്മയുടെ കൂടെ കൂടി മോളും അങ്ങ് വലിയ കാര്യസ്ഥയായി പോയല്ലോ.
1: നേര് പറയലച്ച, പഠിച്ചോണ്ടിരുന്ന കാലത്ത് ഇതിന്റെ ഊടും മക്കടിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ നിന്ന് തുടങ്ങിയത് പിന്നെയല്ലേ അമ്മ ചുമക്കുന്ന ചുമട് എന്തൊന്നും പിടികിട്ടുള്ളൂ. ഹോ, അവിടെന്നും ഇവിടെന്നും കടം കൊണ്ടും മറിച്ചും തിരിച്ചും. ഹോ, എന്ത് പെടാപ്പെടാണ് ആ പാവ അനുഭവിക്കുന്നത്.
0: പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ നിന്റെ അടുത്ത്.
1: ചോദിക്കുന്നതൊക്കെ പിന്നെ, കഞ്ഞുടിക്കാൻ വാ അച്ഛ.
0: വരാമെന്ന് പറഞ്ഞില്ലേ മോളെ. ആ പിന്നെ എന്ത് ചോദിച്ചാലും ഉള്ളിൽ തോന്നുന്നതേ ഉത്തരം പറയാവൂ, ഒന്നും ഒളിക്കാതെ.
1: ഞാൻ അച്ഛനോട് എന്ത് ഒളിച്ചു വെക്കാൻ?
0: ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു, കടുത്ത തെറ്റ്, പൊറുക്കാൻ വയ്യാത്ത അപരാധം.
1: ഇതെന്ത് പാട്? അച്ഛൻ എന്നോട് തെറ്റ് ചെയ്തെന്നോ?
0: ചെയ്തെന്ന് വെക്കേ.
1: ഓ, അങ്ങനെ.
0: ഞാൻ നേരം പോക്ക് പറയുകയല്ല മോളെ.
1: അല്ലെങ്കിൽ പിന്നെ?
0: കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ സങ്കല്പിക്ക. എന്നിട്ട് അതിനുശേഷം ഞാൻ ഇതുവരെ നിനക്ക് ഗുണമല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല.
1: അതെ, എന്തായാലും കേട്ടുകളയാം, സങ്കല്പമല്ലേ.
0: ഞാൻ ചെയ്ത അപരാധം വളരെ വർഷം കഴിഞ്ഞേ നീ മനസ്സിലാക്കുന്നുള്ളൂ.
1: ഏ, അപരാധം ചെയ്തെന്നു?
0: നീ ശ്രദ്ധിച്ച് കേൾക്ക്, അതും ഇതും പറയാതെ.
1: കേട്ടു.
0: അങ്ങനെ മനസ്സിലാക്കുമ്പോ നീ അപരാധത്തിനോ വില കൽപ്പിക്കുക, അതോ ഞാൻ ചെയ്ത നന്മയ്ക്കോ?
1: അത് ഓരോന്നിന്റെ കൂടുതൽ കുറവ് പോലെ ഇരിക്കും. ചിലപ്പോൾ തെറ്റ് വളരെ വലുതും നന്മ നന്നേ ചെറുതായിക്കൂടെ.
0: തെറ്റ് എത്ര വലുതായാലും ഉണ്ടായ ഗുണവും അത്ര വലുതാണെങ്കിൽ തെറ്റ് മറക്കാൻ കഴിയില്ലേ മോളെ നിനക്ക്?
1: അപരാധത്തിലല്ലേ അച്ഛ സാധാരണ മനുഷ്യരുടെ കണ്ണു തറയ്ക്കുന്നത്.
0: തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ മോളെ? അപ്പോ തെറ്റ് മറക്കാനല്ലേ എളുപ്പം? നീ ഒന്നോർക്കണം, സ്നേഹമൊന്നുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റ് ചുമലിൽ കയറ്റി അന്യരെ രക്ഷിക്കാൻ മടിക്കാത്തവരുമുണ്ട് കുഞ്ഞെ ഈ ലോകത്ത്.
1: അച്ഛ ഇതൊക്കെ എന്തിനാലോചിക്കുന്നു? ആരെങ്കിലും തെറ്റ് ചെയ്യട്ടെ, ആരെങ്കിലും ഗുണം അനുഭവിക്കട്ടെ, നമുക്കെന്ത്?
0: നീയാണെങ്കിൽ തെറ്റ് മറക്കുകയല്ലേ മോളെ?
1: മനുഷ്യരെ പോലെയല്ലേ അച്ഛാ ഞാനും. ആട്ടെ, ഇത് ഏതവന്റെ കാര്യം?
0: തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ് മോളെ, നിങ്ങളോടാണ് ചെയ്തത്. നീ പൊറുക്കുകയില്ലേ മോളെ ഈ അച്ഛന്റെ തെറ്റ്?
1: അയ്യോ, എന്താച്ച ഇത്ര നേരവും പറഞ്ഞത്? ഇല്ലച്ച, ഞാൻ എന്തോ ധരിച്ചു പോയി. ഞാൻ അച്ഛന്റെ എന്ത് തെറ്റും പൊറുക്കും, എന്തും ഏതും.
0: ഇല്ല മോളെ, ആരും പൊറുക്കുകയില്ല. നീ ആദ്യം പറഞ്ഞതാ ശരി, സത്യം, സാക്ഷാൽ സത്യം.
2: എന്നെ കൊണ്ട് ഇനി ആർക്കും ഉണ്ടാവൂല ശല്യം. ഇത്ര നാളും ശല്യപ്പെടുത്തിയത് അങ്ങ് ക്ഷമിച്ചേക്കണം മനസ്സുണ്ടെങ്കിൽ.
3: ഇത് എത്രാമത്തെ തവണയാടാ നിന്റെ ഈ പൂച്ചറാളം? വല്ല വിലയുണ്ടോ നിന്റെ ഈ പറച്ചിലിന്?
2: മേലാൽ ഞാൻ ഇത് പറഞ്ഞു കേക്കേണ്ടി വരില്ല.
3: ഓഹോ, അപ്പൊ ഇനി എന്താണാവോ ഭാവം? എടാ, നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, വീട്ടിലിരിക്കുന്നവർക്ക് പേരുദോഷം വരുത്തി വെക്കാനല്ലാതെ.
2: ഓ, പേരുദോഷത്തിന്റെ കുത്തകയ്ക്ക് എനിക്ക്. ഒന്ന് ഇറങ്ങി അന്വേഷിച്ചാൽ അറിയാം അതിന് ഉത്തരവാദികളാരെന്ന്.
3: പിന്നെ നിന്നെ പോലെ കണ്ടം കാണിയായിട്ട് തെണ്ടിത്തിരികയല്ലേ മറ്റുള്ളവരുടെ ജോലി.
2: എങ്ങും ഇറങ്ങാതെ മാന്യത ചമഞ്ഞ് വീട്ടിനകത്ത് കയറി ഇരുന്നോണ്ടാ മതി. നാട്ടുകാർ കൈകൊട്ടിച്ചിരിക്കുന്നത് കേക്കണ്ടല്ലോ, തൊലി ഉരിയുന്നത് കേക്കുന്നവന്റെ അല്ലേ.
3: എടാ, വല്ലവരും ഇല്ലാത്തതും പൊല്ലാത്തതും കൃത്രിച്ചുണ്ടാക്കി ചെലച്ചോണ്ടിരുന്ന ഇവിടെ ആർക്ക് എന്ത് നഷ്ടമാ?
2: കണ്ടതും കേട്ടതും ഒന്നും മിണ്ടിപ്പോകുന്നവർക്കാ പഴി. അഭിമാനം കെട്ട് ജീവിക്കാൻ ഏഹ് യാതൊരു കൂസലുമില്ല.
3: ഈ പറയും.

0: എന്ന നിനക്ക് എന്ത് അഭിമാനമാടാ? അഭിമാനിക്കാൻ എന്തോ ഉണ്ട് നിനക്ക്? ഞാനൊന്ന് ചോദിക്കട്ടെ, നിന്റെ കൂടെ പഠിച്ചിരുന്ന ആ കൊച്ചുങ്ങളെല്ലാം ഇന്ന് എവിടം വരെ എത്തി? നീയോ കള്ളക്കാള വഴവടിക്കും പോലെ കുറെ കൊല്ലം പള്ളിക്കുടത്തിൽ കറങ്ങി തിരിഞ്ഞ് കെട്ട് ഒരു പുറത്ത് ചാടി.
1: കണ്ടവർക്ക് വച്ചുവിളമ്പി കൊടുത്ത് ഇവിടത്തെ വേലക്കാരിയായി കഴിയുന്ന അമ്മയുടെ അഭിമാനത്തെക്കാൾ ഭേദം തന്നെ.
0: അതേടാ, ഞാൻ വേലക്കാരി തന്നെയാ, സമ്മതിച്ചു. വേല ചെയ്ത് ഞാൻ ജീവിക്കൂ. നീയോ?
1: ഞാൻ നോക്കട്ടെ വേല ചെയ്ത് ജീവിക്കാമൊന്നും. പക്ഷേ ഞാൻ വേലക്ക് പോയാലേ വേലക്കാരൻ തന്നെ ആയിരിക്കും. ഭാര്യ എന്നൊരു മേൽവിലാസം നെറ്റിയിൽ എഴുതി പറ്റിച്ച് വീട്ടുപണി ചെയ്ത് നറുക്കിക്കുന്ന അമ്മയെ പോലെ രണ്ടും കെട്ടവനാവൂല.
0: എടാ, നീ ഇത് വെറുമാക്ക് പറയുന്നതല്ലെങ്കിൽ ആ ചന്ദ്രന് ജോലി ഉണ്ടാക്കി കൊടുത്തതുപോലെ ആ പിള്ളച്ചേട്ടൻ നിനക്ക് എന്തെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു തരും.
1: പിന്നെ എന്റെ പട്ടിക്ക് വേണം അങ്ങേരുണ്ടാക്കുന്ന ജോലി. അങ്ങേരെ അമ്മയും ചേർത്ത് ആളുകൾ അതും ഇതും പൂച്ചം പൂച്ചം പറയുന്നത് പോരാഞ്ഞിട്ടാണ് ഇനി അങ്ങേരുടെ ഒരു ഉദ്യോഗം.
0: ചിടകടാ, ഒരു കാലത്തും ഗുണം പിടിക്കാത്ത വർത്താനം പറയാതെ.
1: നിങ്ങൾക്കൊക്കെ അങ്ങേര് വലിയവനാണെങ്കിൽ തലയിലെടുത്ത് വെച്ചോണം. കണ്ടാലുടനെ കഷ്ടം, നീ ഇങ്ങനെ നശിച്ചവനായി പോയല്ലോ എന്നൊരു മട്ടും ഭാവവും. ചേട്ടനെ കണ്ടുപഠിക്ക്, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൂന്ന് ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്ന് എന്നെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടൊരു ഗുണദോഷവും കലി വരും അത് കേൾക്കുമ്പോ. അത്തരക്കാരുടെ സഹായം പറ്റും പോലെ ഒരു ഗതികേടുണ്ടോ? മനസ്സുമുട്ടുണ്ടോ? ആ എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.
0: നിർത്തണ മഹാഭാവി, നിനക്ക് എന്തെങ്കിലും ഒരു ഗതി കിട്ടണമെങ്കിൽ ഓടിച്ചെന്നാ കാലിൽ വീണ് മാപ്പിരക്ക്. എടാ എടാ, നിനക്കറിയാവോ ഈ വീട് തലകുത്തി വീടാൻ പോയ കാലത്ത് അത് താങ്ങി ഉറപ്പിച്ച് നിർത്തിയത് ആരാണെന്ന്?
1: ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഞാൻ എന്തിനറിയുന്നു? ഇന്നീ വീട് നേരെ നിൽക്കുന്നു പോലും. ഇതൊരു വീടാണെന്ന് തന്നെ തോന്നിട്ട് വേണ്ടേ വീഴാൻ പോയതും ഊന്നു കൊടുത്ത നോക്കെ തിരക്കാൻ?
0: വീട്ടിൽ കഴിയുന്നവനല്ലേ വീടെന്താണെന്നറിയോ? നിന്റെ വീടും നാട്ടുവഴിയും ചന്തപ്പറമ്പും ഒക്കെ അല്ലേ?
1: ഞാൻ എപ്പോഴും വീട്ടിൽ കുത്തിയിരിക്കാത്തതാണ് നിങ്ങളുടെ കണ്ണിൽ വലിയൊരു കുറ്റം. എങ്ങനെ ഇരിക്കണം ഈ നരകത്തിൽ ഒരു അര നാഴിക തികച്ച്? സാക്ഷാൽ മക്കളും ഇമിറ്റേഷൻ മക്കളുമുള്ള വീടല്ലേ ഇത്? ഈ മുൾക്കുഴിയിന്ന് തലയും വലിച്ചോണ്ടും പുറത്തുചാടിയാലോ? തെണ്ടി എന്നും വായി നോക്കി എന്നുമുള്ള മാറാ പേരും. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ.
0: അപ്പൊ അതാണ് നിനക്ക് സഹിക്കാൻ വയ്യാത്തത് അല്ലേ? ഇവിടെ വേറെ രണ്ട് കുഞ്ഞുങ്ങളുള്ളത് ശരിയാണ്ടാ? നീ എങ്ങനെ പെറ്റമ്മയില്ലാത്ത ആ കുഞ്ഞുങ്ങളെ പോലെയാകും? അത് മനസ്സിലാക്കണമെങ്കിലേ അല്പമെങ്കിലും തിരിച്ചറിവ് വേണ്ടേ? ദേ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ചാടിത്തുള്ളിയ, ഇവിടെ ആർക്കും ഒരു ഛേദവും ഇല്ലെന്നോർത്തു.
1: അതിലെനിക്ക് സംശയമേ ഇല്ലമ്മേ, സ്നേഹമുള്ളവർക്കല്ലേ ഛേദവും വേദനയും തോന്നു. ഞാൻ അനുഭവിച്ചറിഞ്ഞതല്ലേ?
0: ആ അറിഞ്ഞതങ്ങ് മനസ്സിൽ ഇരുന്നാ മതി.
1: മനസ്സിൽ കൊള്ളാതെ വന്ന എന്നെ അമ്മ ഒരു നിമിഷം ലാളിച്ചിട്ടുണ്ടോ? സാക്ഷാൽ മക്കൾക്കും അച്ഛനും ചോറ്, എനിക്ക് കഞ്ഞി, വേലക്കാരിത്തള്ളക്ക് ചീനിപ്പുഴുക്കും വെള്ളവും, ഇതല്ലേ ഇവിടത്തെ പതിവ്? ഒരു നല്ല തുണി അച്ഛനും അമ്മയോ വാങ്ങിച്ചു തന്ന് ഞാൻ ഉടുത്തിട്ടുണ്ടോ? ഞാൻ പഠിച്ചില്ല പോലും. എങ്ങനെ പഠിക്കണം? ഈ പക്ഷാഭേദം കണ്ടുകൊണ്ട് നീറുന്ന മനസ്സ് നേരെ നിന്നിട്ട് വേണ്ടേ പഠിക്കാൻ?
0: എടാ, ഞാൻ അവരുടെ അമ്മയായിട്ടാ ഈ വീട്ടിൽ കാലുകുത്തിയത്. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചത് അവരാ. അവര് കഴിഞ്ഞേ ഉള്ളു എനിക്ക് എന്തും ഈ ജന്മത്ത്, അതുപോലെ തന്നെ അച്ഛനും.
1: ഇങ്ങനെ കോരിക്കുളിച്ച് പറയുന്ന ചില പിള്ളേകളില്ലേ, അവർക്കൊണ്ടോ അമ്മ ഈ വിചാരം? എങ്ങാണ്ടുന്നോ ഒരുത്തി അവർ കിഞ്ചറ തുള്ളാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. പിന്നെ അവരുടെ അച്ഛൻ നാലാളിന്റെ മുന്നിൽ വെച്ച് പലകയിലിരുന്ന് മിന്നുകെട്ടി അന്തസ്സായി വിവാഹം കഴിച്ചുണ്ടായ പൊന്നുമക്കളെ പരിചരിക്കാൻ ഒരു പെണ്ണും പിള്ളയെ മേലാച്ചയ്ക്ക് കൊണ്ടുവന്നാക്കിയിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടോ ഈ പേട്ട് തലയിൽ കയറുന്നു? ആ മനുഷ്യന് അല്പമെങ്കിലും സ്നേഹം അമ്മയോട് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ നൊന്തുപെറ്റ മോനെ ഇത്ര അലക്ഷ്യമായി കരുതുമോ?
0: ഓ, ഞാനതങ്ങ് സഹിച്ചു. പിന്നെ ഞാൻ വന്നതും നിന്നതും മറ്റാർക്കും അതിലൊരു കാര്യവുമില്ല. രണ്ടു പേർക്ക് മാത്രം അറിയാതെ സത്യം, പിന്നെ ഈശ്വരനും.
1: പറഞ്ഞാൽ അറിയാത്തത് അറിഞ്ഞോളും അനുഭവിക്കുമ്പോ. അന്നൊരുത്തരും കാണൂല ഈ കണ്ണിന്ന് ചാടുന്ന ചോര തുടയ്ക്കാൻ. വെള്ളത്തിലെ താമര പോലെയും അമ്മ വളർത്തുന്ന മക്കളുണ്ടല്ലോ, ആ കൂടിയ പഠിത്തക്കാരനും ആ ചീവോതി പെങ്ങളും. അവരുടെ പുറംപൂച്ചിലും ചക്കരവാക്കിലും അമ്മ മയങ്ങി മാഞ്ഞുപോയി. നാളെ അവർ അമ്മയെ ആ തന്തയുടെ മുന്നിലിട്ട് തട്ടി ഉരുട്ടി ചവിട്ടി തേക്കുന്നത് കണ്ടേ ഈ തലയ്ക്ക് വെളിവുണ്ടാവും.
0: അതിനാണ് വിധിയെങ്കിൽ വിധിച്ചതല്ല ഇന്നു വരെ അനുഭവിച്ചില്ലേ? അതുപോലെ തന്നെ നാളെ.
1: വിധിയും മതിയും ഉണ്ട് അമ്മയെ മനുഷ്യന്. കഷ്ടം, അമ്മയ്ക്ക് ഇതുവരെ അമ്മയുടെ ചോരയിൽ ജനിച്ച മകനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ.
0: വിവരം കേട്ടവനെ, ഈ കൊക്കിൽ ജീവനുള്ളതുവരെ ഞാൻ അവരുടെ അമ്മയാ, അവരെന്റെ മക്കളും. ദേ ഈ കാര്യം പറഞ്ഞ് നീ എന്നെ മേലിൽ ഗുണദോഷിച്ചു പോകരുത്.
1: എന്നാൽ ഇങ്ങനെ ഒരുത്തിനെ പെറ്റടിച്ചെന്നേ കരുതണ്ട.
0: ഓ,
2: ഒന്ന് നിൽക്ക്.
1: എന്ത് വേണം?
2: ഞാൻ നിന്നെ പലപ്പോഴും പലതും ഉപദേശിച്ചിട്ടുണ്ട്.
1: ഒരാൾ മാത്രമല്ലല്ലോ ഇവിടെ പഞ്ഞമില്ലാത്തത് ഉപദേശത്തിനല്ലേ? എന്നിട്ടെന്തായി? ഒരു ചുക്കുമില്ല.

0: ഞാൻ ചെയ്തതേ തെറ്റ്, നീ അത് ക്ഷമിക്കണം.
1: ക്ഷമിക്കാൻ എന്തോന്ന്, സ്വന്തം തകരാറ് മറച്ച് യോഗ്യത പാവിക്കാൻ ഉപദേശപ്പണിയുമായിട്ട് ചിലർ ഇറങ്ങും. ആ കേശവപിള്ള മാമനില്ലേ, എന്തെന്ത് ഉപദേശമാണ് കാണുമ്പോ, ആരെയും ഗുണപ്പെടുത്തിയേ അടങ്ങും. പക്ഷേ പുള്ളിയുടെ അനുഭവമോ, ഉപദേശം കേട്ട് സഹി കെട്ട് കൂടെ പുറത്ത പമ്പറന്നോര് കളഞ്ഞേച്ചങ്ങ് പോയി. അങ്ങേരുടെ അടുത്ത ശിഷ്യനല്ലേ, കുറെ ഉപദേശിച്ചു പോകും.
0: ഏ, നിന്നെ ഗുണദോഷിക്കാൻ എനിക്ക് യാതൊരു അർഹതയുമില്ല.
1: എന്താ കളിയാക്കുകയാണോ? പിന്നെ ഒന്നു പറഞ്ഞേക്കാം, ഏത് ഗുണദോഷവും തമാശയായി കരുതി ഞാൻ കേട്ടെന്നിരിക്കും. പക്ഷേ കളിയാക്കിയാലുണ്ടല്ലോ, എന്റെ വിധമങ്ങ് മാറും.
0: കളിയാക്കലോ? നിന്നെയോ? നീ വിശ്വസിക്കരാഘവ, ഞാൻ മനസ്സിലുള്ളത് അതേപടി പറയുകയാണ്. നീയാണ് എന്നെ ഉപദേശിക്കാൻ അർഹൻ. ഞാൻ ചെയ്യരുതാത്ത ചെയ്തു, നീ അത് പുറക്ക്.
1: എന്താ ഭ്രാന്തുണ്ടോ തലയ്ക്ക്? അതോ എന്നെ കൂടി പിടിച്ചങ്ങ് ഉപദേശിയാക്കി കളയാമെന്നാണോ? അയ്യോ വേണ്ട വേണ്ട, വിട്ടേരെ. ഞാൻ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെട്ടോട്ടെ.
0: നീ എവിടെ പോകുന്നു?
1: അതിപ്പോഴേ അറിയണ്ട. പിന്നെ പിരിയുമ്പും ഒന്ന് പറഞ്ഞോട്ടെ, ഈ സ്ത്രീ വെറുമൊരു ജഡം മാത്രമാവുമ്പോ വിവരമൊന്ന് പത്രത്തിൽ പരസ്യം ചെയ്തേക്കണം. അപ്പൊ ഞാൻ എത്തിക്കോളാം. അതെങ്കിലേക്ക് വേണം.
0: ജഡമോ?
2: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
3: മൂന്നാം ഭാഗം
2: സമാപിക്കുന്നു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ നാടകത്തിന്റെ നാലാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

0: The Real FM 103.6
1: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹരിഹരൻ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

ഹരിഹരൻ ആലപിച്ച ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. 438.6 മീറ്ററിൽ 684 kHz സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ചിത്രം പുലിവാൽ കല്യാണം, പാടിയത് ജയചന്ദ്രൻ, ചിത്ര എന്നിവർ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഇനി കേൾക്കാം ആഗതൻ എന്ന ചിത്രത്തിനായി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.

0: 4440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കൈകൊട്ടിക്കളിപ്പാട്ട്, സാവിത്രി അന്തർജനവും സംഘവും അവതരിപ്പിച്ചത്.

സാവിത്രി അന്തർജനവും ശംഖവും അവതരിപ്പിച്ച കൈകൊട്ടി കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ്. കുരുക്ഷേത്ര എന്ന ചിത്രത്തിനായി കുമാർ സനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.
1: ആകാശവാണി കോഴിക്കോട്. ഐക്യഭാരതി.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൗൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൗൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
1: ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളത്തെ പ്രതീക്ഷകളായി കേരളത്തിലെ ചെറുപ്പക്കാരുണ്ടാകണമെന്ന് കായിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് പറഞ്ഞു. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന 65-ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മത്സരത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ടീമുകൾ ചാമ്പ്യന്മാരായി. കോഴിക്കോട് ജില്ലാ ടീം 2-ാം സ്ഥാനവും തിരുവനന്തപുരം ജില്ലാ ടീം 3-ാം സ്ഥാനവും സ്വന്തമാക്കി. ചടങ്ങിൽ മന്ത്രി ഒ ജെ ജനീഷ് ചാമ്പ്യന്മാർക്കുള്ള ട്രോഫിയും മെഡലും വിതരണം ചെയ്തു. സംസ്ഥാനതല ബാലാവകാശ കമ്മീഷൻ തൃശൂർ ജില്ലയിൽ സിറ്റിംഗ് നടത്തി. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായ ടി സി ജലജ മോൾ, കെ കെ ഷാജു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സിറ്റിംഗ് നടത്തിയത്. കളക്ട്രേറ്റ് അനക്സ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 32 പരാതികൾ പരിഗണിച്ചു. 26 പരാതികൾ തീർപ്പാക്കി 6 പരാതികൾ തുടർ നടപടികൾക്കായി മാറ്റിവെച്ചു. സ്കൂൾ ബാഗിന്റെ ഭാരം സംബന്ധിച്ച പരാതി പൊതുവായ പ്രശ്നമായതിനാൽ ഇത് പരിഹരിക്കുന്നതിനായി സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ബാലാവകാശ കമ്മീഷന്റെയും പരിഗണനയിലാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വായനയാണ് ലഹരിയെന്ന ആശയം മുൻനിർത്തി എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല ആസ്വാദനക്കുറിപ്പ് മത്സരത്തിൽ പഴുവിൽ സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ അലീന ജെയ്സൺ 1-ാം സ്ഥാനം സ്വന്തമാക്കി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന കൃതിയെ ആസ്പദമാക്കി നടത്തിയ മത്സരത്തിൽ ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിലെ സഫ ഷിറിൻ 2-ാം സ്ഥാനവും മുള്ളൂർക്കര ഹോളിക്രോസ് സ്കൂളിലെ എയൽ ഏഞ്ചൽ മരിയ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലയിലെ 41 സ്കൂളുകളിൽ നിന്നായി ലഭിച്ച 58 എൻട്രികളിൽ നിന്നാണ് വിജയികളെ തെരഞ്ഞെടുത്തത്. വികസന വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സ്വകാര്യ ബസ് യാത്രാ പ്രശ്നം, ദേശീയപാതാ വികസനവും സർവീസ് റോഡ് നിർമ്മാണവും, വന്യജീവി പ്രതിരോധത്തിനായുള്ള AI ക്യാമറ സ്ഥാപിക്കൽ, നെൽ കർഷകരുടെ കുടിശ്ശിക വിതരണം, ഡാമുകളിലെ ജലനിരപ്പ് തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. വെള്ളാങ്കല്ലൂർ പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രോഗികൾക്കായി സംഘടിപ്പിച്ച ഡയാലിസിസ് കിറ്റ് വിതരണം യുവജന കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. നിയമപരമായ നടപടികൾ പാലിച്ചു മാത്രമാണ് സഹകരണ ബാങ്കുകൾ മുന്നോട്ടു പോകുന്നതെന്നും വായ്പാ തിരിച്ചടവിനായി കൃത്യമായ ഇടപെടലുകൾ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. കൃത്രിമ ബുദ്ധി മേഖലയിലെ അവബോധവും പ്രായോഗിക അറിവും പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ AI അറിവുത്സവം സംഘടിപ്പിച്ചു. സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, തൊഴിൽ, സംരംഭകത്വം, പൊതുസേവനം തുടങ്ങിയ വിവിധ മേഖലകളിൽ AIയുടെ സാധ്യതകളെയും പ്രയോജനങ്ങളെയും കുറിച്ച് തേജസ് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ വിൻസ് പോൾ പരിശീലനം നൽകി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കാര്യക്ഷമമാക്കുന്നതിനായി സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ വഴി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൈറ്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 14 ജില്ലകളിലും ഒരേ സമയം സംഘടിപ്പിച്ച പ്രൈമറി സ്കൂൾ പ്രധാനാധ്യാപകരുടെ ശില്പശാല ജില്ലയിൽ അരണാട്ടുകര ഇൻഫന്റ് ജീസസ് ഗേൾസ് ഹൈസ്കൂളിലാണ് നടന്നത്. ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ ഔദ്യോഗിക മാർഗരേഖയും മന്ത്രി പ്രകാശനം ചെയ്തു. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളികളിലൂടെയുള്ള പഠനം, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ദേശീയപാത 544, 66 എന്നിവയിലെ ഫുഡ് ഓവർ ബ്രിഡ്ജ്, അടിപ്പാത, സർവീസ് റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് മന്ത്രി ഒ ജെ ജനീഷ് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. ദേശീയപാതയുടെ നിർമ്മാണം അവലോകനം ചെയ്യുന്നതിനായി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന MLAമാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പദ്ധതികളുടെ നിർമ്മാണം എന്ന് ആരംഭിച്ച് എന്ന് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായ സമയക്രമം ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. കേരള ജയിൽ വകുപ്പിൽ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിയൂർ സെൻട്രൽ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോമിൽ ഡ്രോൺ സർവൈലൻസ് സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ട്രയൽ റൺ സംഘടിപ്പിച്ചു. ട്രയൽ റൺ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ടെത്തി വിലയിരുത്തി.
0: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്.

ആകാശവാണി കോഴിക്കോട്. അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആറ് നാൽപ്പതിന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും പീഠം, കന്നുകാലികളിലെ കുളമ്പ് രോഗവും പ്രതിരോധ മാർഗങ്ങളും. ഡോക്ടർ നീനാകുമാർ സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം, 10-ാം ക്ലാസ് മലയാള പാഠാവലി ആദ്യ യൂണിറ്റ്, അവലോകനം ചെയ്യുന്നത് സിന്ധു കെ. 9:30 അയ്യപ്പൻ പാട്ടുകൾ, ബാബു ടി കിനാലൂരൻ സംഘവും അവതരിപ്പിക്കുന്നത്. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ലളിതഗാനം. ഇന്ന് ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി നാളെ ഈ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:00 വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽ കുമാർ കട്ടാടശ്ശേരി. 6:10 അറിയിപ്പുകൾ. തുടർന്ന് കാവ്യാഞ്ജലിയിൽ ഇരയിമ്മൻ തമ്പിയുടെ കവിത ഓമന തിങ്കൾ കിടാവ്, ആലാപനം മൃദുല. തുടർന്ന് അധ്യാത്മ രാമായണ പാരായണം 13-ാം ദിവസം. അയോധ്യകാന്ഡത്തിൽ നിന്നും ഒരു ഭാഗം, ശ്രീരാമന്റെ വനയാത്ര. പാരായണം ചെയ്യുന്നത് ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള. തുടർന്ന് ശ്രദ്ധ, കൃഷിദീപം, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ. 7:00 മുതൽ 7:25 വിദ്യാരംഭം, പബ്ലിഷേഴ്സ് രാമായണപുരുൾ, ഓപ്പൺ ഫോറം, ആരോഗ്യ മമൂല്യം, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, റീഗൽ ജല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. തുടർന്ന് നോവൽ ടൈം, എസ് ഹരീഷ് എഴുതിയ നോവൽ പട്ടുനൂൽപ്പുഴു. ഇന്നത്തെ ഗാനം രാഗപരാഗം, ഇളയനില എന്നിവ കേൾക്കാം. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം, സുവർണമലരുകൾ. 9:30 ലളിതഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത്, NHM സ്പോൺസർ ചെയ്യുന്ന പരിപാടി. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 കോൽക്കളി, എം.ഇ. കുഞ്ഞിരാമൻ നമ്പ്യാരും സംഘവും പാടിയത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, തെങ്ങിലെ കീടരോഗ ലക്ഷണങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഫെബിത കെറ്റി സംസാരിക്കുന്നു. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ. 7:35 യുവവാണി. 8:15 പാർലമെന്റിൽ ഇന്ന്. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടാനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ യുവതയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് നിയമത്തിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു.
5: For the first time in 2024, this bill was brought in to give more credibility and transparency to examination in whatever form, to reassure the students that their future is safe. This amendment is being brought in to make the law more stringent, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
4: വിദ്യാഭ്യാസ മേഖലയിൽ യഥാർത്ഥ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ഭരണകൂടം ആഗ്രഹിക്കുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് MP ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. സമാജ്വാദി, DMK തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളും നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്ത് വന്നു. ചർച്ച പുരോഗമിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. 2 മണിവരെ നിർത്തിവച്ച സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാത നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. തിരുനെൽവേലി, തെങ്കാശി, കന്യാകുമാരി ജില്ലകളിൽ നിന്നുമുള്ള നിർമ്മാണ സാമഗ്രികളുടെ വരവിനെ ഇത് സാരമായി ബാധിച്ചിട്ടുണ്ട്. ജന്തർമന്ദർ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചാർജ് ചെയ്ത എല്ലാ കേസുകളും നിരുപാധികം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000 പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായാണ് വിവരങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കത്ത് പരിശോധിച്ച ശേഷം തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ നിലവിലുള്ള കാത്തിരിപ്പ് കുറയ്ക്കുന്നതിനും

0: ലേണേഴ്സ് ലൈസൻസ് പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ഗതാഗത കമ്മീഷണർ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിന് പ്രതിദിനം 50 സ്ലോട്ട്, ലേണേഴ്സ് പരീക്ഷയിൽ മുഖം തിരിച്ചറിയൽ സംവിധാനം നടപ്പാക്കൽ തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: അടുത്ത 3 മാസത്തേക്ക് എല്ലാ RTO സബ് RTO ഓഫീസുകളിലും ആഴ്ചയിൽ 5 പ്രവൃത്തി ദിവസങ്ങളിലും ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ലൈസൻസ് പരീക്ഷയും നിർബന്ധമായും നടത്തണമെന്നാണ് പ്രധാന നിർദ്ദേശം. 50 ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകളിൽ 28 സ്ലോട്ട് പുതിയ അപേക്ഷകർക്കും 20 സ്ലോട്ട് വീണ്ടും പരീക്ഷ എഴുതുന്നവർക്കും 2 സ്ലോട്ട് വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ജോലി പഠന ആവശ്യങ്ങൾക്കായി പോകുന്നതിന് അടിയന്തരമായി ലൈസൻസ് ആവശ്യമുള്ളവർക്കും സംവരണം ചെയ്യണം. ഒരു ദിവസം ലഭ്യമായ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരുടെ എണ്ണത്തിനനുസരിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് ബാച്ചുകൾ ക്രമീകരിക്കണം.
0: ഓണാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരായ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് കൂടുതൽ ശക്തമാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. എക്സൈസ് സേനയെ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുന്ന വിധത്തിൽ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ഉന്നതതല യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റേഷൻ വാതിൽപ്പടി വിതരണ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർക്ക് നൽകാനുള്ള തുകയുടെ വിഹിതം ഓണത്തിന് മുൻപ് നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. കരാറുകാരുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി പരിഹരിക്കുമെന്നും ട്രാൻസ്പോർട്ടിംഗ് കരാറുകാരുടെ പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മന്ത്രി അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 1 മുതൽ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് കരാറുകാർ അറിയിച്ചു. ഓണക്കാലത്ത് സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത ഉറപ്പാക്കുന്നതിനും കർഷകർക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനുമായി 20 കോടിയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയതായി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ന്യായമായ നിരക്കിൽ ലഭ്യമാക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ ഫലപ്രദമായി തടയുന്നതിനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി ബാങ്കുകളുമായി ചേർന്ന് സംയുക്ത കർമ്മ പരിപാടി നടപ്പാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ. സൈബർ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനായി സംസ്ഥാന പോലീസിന്റെ സൈബർ വിഭാഗവും ബാങ്ക് പ്രതിനിധികളും പങ്കെടുത്ത ഏകോപന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈബർ കുറ്റകൃത്യങ്ങളിൽ നടപടികൾക്കായി പോലീസിന്റെയും ബാങ്ക് പ്രതിനിധികളുടെയും ജോയിന്റ് സൈബർ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയെന്ന് KSEB. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗം ഉണ്ടാകുന്ന സമയങ്ങളിലാകും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരി കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരാമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. ഇടുക്കി ദേവികുളത്തെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന കൊളുന്തുകൾ ഇനി എളുപ്പത്തിൽ ഫാക്ടറിയിലെത്തിക്കാൻ ഡ്രോണുകൾ പറന്നുയരും. ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ ലോക്ക് ഹാർട്ട് എസ്റ്റേറ്റിലാണ് രാജ്യത്ത് ആദ്യമായി തേയില ശേഖരണത്തിന് ഡ്രോണുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: തേയിലത്തോട്ടങ്ങളിൽ നിന്ന് നുള്ളിയെടുക്കുന്ന കൊളുന്ത് ചുമന്ന് താഴെ എത്തിച്ച് ട്രാക്ടറുകളിൽ കയറ്റിയാണ് നിലവിൽ ഫാക്ടറികളിൽ സംസ്കരണത്തിന് എത്തിച്ചിരുന്നത്. വലിയ ചെലവും കഠിനാധ്വാനവും സമയവും ആവശ്യമായിരുന്ന ഈ രീതിക്കാണ് ഡ്രോൺ വന്നതോടെ മാറ്റം വരിക. ആദ്യഘട്ടത്തിൽ 10 കിലോഗ്രാം തൂക്കമുള്ള കൊളുന്ത് ചാക്കുകളാണ് ഡ്രോൺ വഴി വിജയകരമായി ഫാക്ടറിയിൽ എത്തിച്ചത്. വരും ദിവസങ്ങളിൽ 50 കിലോഗ്രാം വരെ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും പരീക്ഷിക്കുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചു.
0: ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശ് പാലേരിയുടെ സംസ്കാരം നാളെ കോഴിക്കോട് നാദാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. 3 പതിറ്റാണ്ടിലേറെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ചെയർമാനായ അദ്ദേഹം ഊരാളുങ്കലിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സഹകരണ തൊഴിലാളി സൊസൈറ്റിയായി വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ മുതൽ എറണാകുളം വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയും ഉള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും 8 ജില്ലകളിൽ മറ്റന്നാളും മഞ്ഞ ജാഗ്രതയാണ്. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകൾ നേടി ഇന്ത്യ. പുരുഷന്മാരുടെ പാരാ സ്വിമ്മിംഗ് 50 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഇന്ത്യയുടെ ഭവാനി കാർത്തിക്കും ഇമാം അലിയും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഫൈനൽ റൗണ്ട് ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ സ്വിമ്മിംഗ് 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് വിഭാഗത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും.

0: പിഴയും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. കർശന നടപടികൾ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ സംസ്ഥാനങ്ങളും ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിലെ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മയക്കുമരുന്നിനും അനധികൃത മദ്യവ്യാപാരത്തിനുമെതിരെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ശക്തമാക്കുമെന്ന് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിലെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഗതാഗത കമ്മീഷണർ. കേരളത്തിൽ ശനിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 10 മെഡലുകളോടെ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. അമരം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

ചിത്രം ചാന്ദുപൊട്ട്. പാടിയത് ഷഹബാസ് അമൻ, സുജാത എന്നിവർ. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം വിദ്യാസാഗർ.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 8 മണിക്ക് ആകാശവാണി കോഴിക്കോട്.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 8 മണിക്ക് ആകാശവാണി കോഴിക്കോട്.
1: വയലും വീടും

0: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് കുളമ്പു രോഗം. പകർച്ച ധാരാളമായി കണ്ടുവരുന്ന ഒരു മാരക രോഗമായതിനാൽ കർശനമായ നിയന്ത്രണ മാർഗങ്ങൾ ഇതിന് അനിവാര്യമാണ്. മൃഗങ്ങളെ ബാധിക്കുന്ന രോഗമാണെങ്കിൽ കൂടി നമുക്കിടയിലെ ഒട്ടേറെ ക്ഷീര കർഷകരുടെ വരുമാനത്തെ സാരമായി ഈ രോഗം പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ കുളമ്പു രോഗത്തെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങൾ, പകർച്ച, പരിണിത ഫലങ്ങൾ, ചികിത്സ, നിയന്ത്രണ മാർഗങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് കൃത്യമായ അവബോധം കർഷകർക്ക് അത്യാവശ്യമാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ കന്നുകാലികളിലെ കുളമ്പു രോഗവും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മോടൊപ്പമുള്ളത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നിന കുമാർ. നിന കുമാറിനെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ഈ ക്ഷീര കർഷകരെ വലിയൊരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു രോഗമാണ് കന്നുകാലികളിലെ ഈ കുളമ്പു രോഗമെന്ന് വിശേഷിപ്പിക്കാവുന്നത് അല്ലേ?
1: തീർച്ചയായും.
0: എന്താണ് ഈ കുളമ്പു രോഗം എന്നതുകൊണ്ട് വിവരിക്കാൻ പറ്റുന്നത്?
1: കുളമ്പു രോഗം പ്രധാനമായും ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളെയാണ് ബാധിക്കുന്നത്. അതായത് പശു, എരുമ, ആട്, മാൻ, കാട്ടുപോത്ത് ഇവയെല്ലാം ബാധിക്കും. കൂടാതെ പന്നികളിലും ഒക്കെ തന്നെ കുളമ്പു രോഗം കണ്ടുവരാറുണ്ട്. പന്നികൾ ഈ കുളമ്പു രോഗത്തിൻ്റെ ആംപ്ലിഫയിങ് ഹോസ്റ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ രോഗ തീവ്രത വർദ്ധിപ്പിക്കും പന്നികളിൽ ഈ വൈറസ് കടന്നുവിടുകയാണെങ്കിൽ.
0: കൂടുതലായും ഈ ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളിലാണ് ഈ കുളമ്പു രോഗം എന്നുള്ള രോഗം ബാധിച്ചു വരുന്നതായി കാണുന്നത്. മൃഗങ്ങളിൽ എങ്ങനെയാണ് ഈ രോഗം പിടിവരുന്നത്?
1: ഇത് ഒരു വൈറസ് രോഗമാണ്. നമുക്കറിയാം രോഗം പരത്തുന്ന ജീവികൾ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. ഇതിൽ വൈറസ് രോഗമാണ് കുളമ്പു രോഗം. FMD, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വൈറസ് എന്നാണ് ഈ വൈറസിൻ്റെ പേര്. അതൊരു RNA വൈറസാണ്. അത് ആണ് ഇത് രോഗം പരത്തുന്നത്. രോഗം ഹേതു അതാണ്. ഇത് വായുവിലൂടെ പകരാം. കുളമ്പു രോഗം ബാധിച്ച മൃഗങ്ങൾ ഉപയോഗിച്ച തീറ്റ, ബാക്കി വരുന്ന അവശേഷിക്കുന്ന തീറ്റയോ തീറ്റപാത്രങ്ങളോ വെള്ളമോ പാലിലൂടെയോ ഒക്കെ തന്നെ കുളമ്പു രോഗം വരാവുന്നതാണ്. ഒരു കുളമ്പു രോഗം ബാധിച്ച മൃഗത്തെ കെട്ടിയിട്ട സ്ഥലത്ത് വേറൊരു രോഗമില്ലാത്തൊരു മൃഗത്തെ കെട്ടിയാൽ അതിനും വരാൻ സാധ്യതയുണ്ട്.
0: അതുപോലെ തന്നെ ഈ പശുക്കളിലാണെങ്കിൽ, ഇത് ഈ കറവ പശുക്കളിൽ ഈ രോഗം ബാധിച്ചിരിക്കുകയാണെങ്കിൽ ഈ കറവക്കാരനിൽ നിന്ന് മറ്റുള്ള പശുക്കളിലേക്കും ഈ രോഗം പടരാൻ സാധ്യതയുണ്ടോ?
1: തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവ ഉപയോഗിക്കുന്ന പാത്രം, ഇവ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളോ വെള്ളമോ ഒക്കെ അതിൽ നിന്നൊക്കെ തന്നെ വൈറസ് ബാധ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് മനുഷ്യരും. ഇവ കുളമ്പു രോഗം ബാധിച്ച മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഇടപഴകുന്ന ആൾക്കാരോ മറ്റ് രോഗമില്ലാത്ത പശുക്കളുടെ അടുത്ത് ചെന്നാൽ അവയ്ക്കും രോഗം ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഡോക്ടർമാർ പൊതുവെ കുളമ്പു രോഗം ചികിത്സിക്കാൻ പോവുകയാണെങ്കിൽ അന്നത്തെ ദിവസത്തിൽ അവസാനത്തെ കേസായിട്ടേ പോവാറുള്ളൂ. കാര്യം അത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി അല്ലാതെ മറ്റു രോഗങ്ങൾക്ക് നമ്മൾ രോഗവാഹകരായി മാറാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളൊരു മുൻകരുതലാണത്. നമ്മുടെ ചെരുപ്പിലോ ഷൂസിലോ ഒക്കെ തന്നെ ഇതിൻ്റെ വൈറസ്
0: കൂടുതലായും ഇത് വായുവിൽ കൂടി തന്നെയാണ്
1: വായുവിൽ
0: പകരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഈ രോഗം വന്നതായി മൃഗങ്ങളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: പൊതുവേ നല്ല ശക്തമായ പനിയുണ്ടാവും, പിന്നെ തീറ്റ എടുക്കാതിരിക്കുക, വായിലും ചുണ്ടിലും ഒക്കെ തന്നെ ഇതിൻ്റെ വ്രണങ്ങളുണ്ടാവുക, പിന്നെ ധാരധാരയായി ഉമിനീരിങ്ങനെ ഒലിക്കുന്നതായിരിക്കും, പിന്നെ കുളമ്പിൻ്റെ ഇടയിൽ നല്ല പഴുപ്പുണ്ടാവും. ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇതിൽ മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്ക് വളരെ കുറവാണ്. കുളമ്പു രോഗം ബാധിച്ച മൃഗങ്ങൾ മരിച്ചു പോകുന്നത് സാധാരണ നിരക്ക് കുറവാണ്. എന്നാൽ കന്നുകുട്ടികളെ ബാധിക്കുകയാണെങ്കിൽ മരണനിരക്ക് വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വൈറസ് അതിൻ്റെ ഹൃദയപേശികളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ കന്നുകുട്ടികളിൽ ഇതിൻ്റെ മരണനിരക്ക് വളരെ കൂടുതലാണ്. കുളമ്പു രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോർബിഡിറ്റി, അതായത് ഇത് മറ്റു മൃഗങ്ങളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വായുവിലൂടെ പകരാം,

0: വെള്ളത്തിലൂടെ അവശേഷിക്കുന്ന തീറ്റയിലൂടെ മറ്റ് സമ്പർക്കങ്ങളിലൂടെയൊക്കെ തന്നെ ഈ രോഗം പകരാവുന്നതാണ്. അതുകൊണ്ട് മോർബിഡിറ്റി റേറ്റ് വളരെ കൂടുതലാണ്.
1: ഈ രോഗം പടരുന്നതിന് ഈർപ്പമുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ തണുപ്പുള്ള സമയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇതിന് പ്രത്യേകമായിട്ട് പറയാനുണ്ടോ?
0: അങ്ങനെ
1: ഏത് കാലാവസ്ഥയിലും ഈ കുളമ്പ് രോഗം കന്നുകാലികളിൽ
0: പൊതുവേ അങ്ങനെ ഒരു കാലാവസ്ഥ എന്ന് പറയാൻ വയ്യ. മിക്ക എല്ലാ കാലങ്ങളിലും ഇത് കണ്ടുവരാറുണ്ട്. കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ച് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് മൃഗങ്ങളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വ്യാപനം വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റുകളിലൊക്കെ കൃത്യമായിട്ട് ഈ മൃഗങ്ങളെയൊക്കെ തന്നെ പ്രതിരോധ വാക്സിന് ഇരയാക്കാറുണ്ട്. പക്ഷെ എന്നാലും പലപ്പോഴും മറ്റു ഊടുവഴികളിലൂടെയൊക്കെ മൃഗങ്ങളെ കടത്തി കൊണ്ടുവന്നിട്ട് ഒക്കെ ഇവിടെ വ്യാപനം ഉണ്ടാവുന്നുണ്ട്.
1: ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൈക്കൊള്ളേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്?
0: പ്രധാനമായിട്ടും ഈ ഇതിനെ വാക്സിനേറ്റ് ചെയ്യുക, എല്ലാ മൃഗങ്ങളെയും തന്നെ വാക്സിനേഷന് വിധേയമാക്കേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, ഇത് വാക്സിൻ്റെ കാലാവധി 6 മാസം മാത്രമാണ്. അപ്പോൾ 6 മാസത്തിലൊരിക്കൽ ഇതിനെ വാക്സിനേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നാഷണൽ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട്. അത് പ്രകാരം കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ നടക്കുന്നുണ്ട്. ഓരോ 6 മാസം കൂടുമ്പോഴും ഇതിൻ്റെ വാക്സിനേഷൻ നടക്കുന്നുണ്ട്. വീട് വീടാന്തരം പോയി തന്നെയാണ് ചെയ്തു വരുന്നത്. മാത്രമല്ല, അത് 2030 കുളമ്പ് രോഗം ഈ ഇന്ത്യയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനാണ് വിഭാവനം ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഗണ്യമായ പാല് ഉൽപ്പാദനം ഇല്ലാതെ കുറയുന്നുണ്ട്. മാത്രവുമല്ല, നമ്മുടെ രാജ്യത്തു നിന്നും അന്യ ദേശങ്ങളിലേക്ക് പാലോ പാലുൽപ്പന്നങ്ങളോ ഇറച്ചി മാംസമോ ഇതൊന്നും തുകലോ ഇതൊന്നും തന്നെ കയറ്റുമതി ചെയ്യാനും പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് കുളമ്പ് രോഗം ഇല്ലാത്ത ചില രാജ്യങ്ങൾ, ഉദാഹരണത്തിന് UK USA തുടങ്ങിയുള്ള പല രാജ്യങ്ങൾ, ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ, ഇവിടെയൊക്കെ തന്നെ കുളമ്പ് രോഗം നിർമ്മാർജ്ജനം ചെയ്ത രാഷ്ട്രങ്ങളാണ്. അവിടേക്കൊന്നും നമ്മുടെ ഈ ഇത്തരം പ്രോഡക്ട്സ്,
1: പാലുൽപ്പന്നങ്ങൾ,
0: പാലോ പാലുൽപ്പന്നങ്ങളോ മാംസമോ തുകലോ ഒന്നും തന്നെ കയറ്റുമതി ചെയ്യാൻ പറ്റാറില്ല. നമ്മുടെ രാജ്യം കുളമ്പ് രോഗ വിമുക്തമായി കഴിഞ്ഞാൽ 2030 നമ്മൾ കുളമ്പ് രോഗ വിമുക്ത രാജ്യമായി പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇതെല്ലാം തന്നെ നമുക്ക് അനന്തമായ കയറ്റുമതി സാധ്യതകളാണുള്ളത്.
1: രോഗം വന്നു കഴിഞ്ഞാൽ കൈക്കൊള്ളേണ്ട
0: രോഗം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കണം. വന്നു കഴിഞ്ഞാൽ അത് ആ പശുവിനെ പറ്റുമെങ്കിൽ മാറ്റി പാർപ്പിക്കുക, മറ്റ് പശുക്കളുമായിട്ട് ഇടപഴകാൻ ഇടവരരുത്. പിന്നെ കൃത്യമായിട്ടുള്ള ചികിത്സ, ഉദാഹരണം പോലെ പലപ്പോഴും വ്രണങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് വായിലോ കുളമ്പിൻ്റെ ഇടയിൽ.
1: അതുപോലെ തന്നെ ഇവരെ പരിചരിക്കുന്ന ആവാസ സ്ഥലത്തെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതും കാര്യങ്ങളൊക്കെ
0: തീർച്ചയായിട്ടും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമുക്ക് സോഫ്റ്റ് ബെഡിങ് കൊടുക്കാം. കാര്യം കുളമ്പിൻ്റെ ഇടയിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ചവിട്ട് നിൽക്കാനൊക്കെ പ്രയാസമുണ്ടാകും. അപ്പോൾ സോഫ്റ്റ് ബെഡിങ് കൊടുക്കാം. പിന്നെ കൃത്യമായിട്ടുള്ള ഈ മുറിവുകളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഡ്രസ്സിങ് ചെയ്യണം. അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം.
1: ശരിക്കും ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാഹ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇതിൻ്റെ ഈ പശുക്കളിലാണെങ്കിൽ പശുക്കളുടെ വായിലും അതുപോലെ തന്നെ കുളമ്പിലും തന്നെയാണോ ഇത് പ്രത്യേകമായിട്ട് കണ്ടുവരുന്നത്?
0: പ്രധാനമായിട്ടും അങ്ങനെ തന്നെയാണ്, വായിലും.
1: എങ്ങനെയാണ് ബാഹ്യമായിട്ട് കാണുന്നത്? എങ്ങനെയൊക്കെയാണത്?
0: വ്രണങ്ങളായിട്ട് കാണാം. കുളമ്പിൻ്റെ ഇടയ്ക്ക് നല്ല 4 കുളമ്പിൻ്റെ ഇടയ്ക്കും പഴുപ്പുണ്ടാവാം. പിന്നെ ഇപ്പോൾ ഒരു സ്കിൻ ഫോം ഓഫ് FMD എന്ന് പറയുന്നുണ്ട്. അതായത് തൊലിപ്പുറമെയുള്ള കുളമ്പ് രോഗവും കാണാറുണ്ട്. അത് അകിടിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ തന്നെ വ്രണങ്ങൾ കണ്ടുവരുന്നുണ്ട്.
1: എങ്ങനെയാണ് ഈ കുളമ്പ് രോഗമാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വ്യാപിക്കുന്നതായിട്ട് പറയാൻ പറ്റുന്നത്?
0: വായുവിലൂടെ സഞ്ചരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ തന്നെ അതിനെ പരിചരിക്കുന്നവരൊക്കെ തന്നെ രോഗവാഹകരായി മാറാം.
1: അതുപോലെ തന്നെ രോഗബാധ കഴിഞ്ഞ് വീണ്ടും ഇത് അതേ കന്നുകാലികളിലേക്ക്
0: വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ കുളമ്പ് രോഗം ബാധിച്ച മൃഗങ്ങളെ പൂർണ്ണമായിട്ടും ദയാവധത്തിന് വിധേയമാക്കുകയാണ് ചെയ്യാറ്. പക് ഷെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേക കണക്കിലെടുത്ത് അത് ചെയ്യാറില്ല. പിന്നെ ഇതിലും അതെ, കുളമ്പ് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗവിമുക്തി നേടിയാലും പ്രധാനമായും 4 ലക്ഷണങ്ങൾ അവയിൽ കണ്ടുവരും. ഒന്ന്, പാലുൽപാദനം ഗണ്യമായിട്ട് കുറയും. പിന്നെ വന്ധ്യത ഉണ്ടാവും. പിന്നെ ഗർഭം അലസിപ്പോവാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഇതിനെല്ലാം തന്നെ രോമം, വളരെ കട്ടി കൂടിയ രോമം ഉണ്ടാവും. രോഗം ഭേദമായ മൃഗങ്ങൾക്കെല്ലാം അവയെ കണ്ടാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, രോമം കട്ടി കൂടിയ രോമമായിരിക്കും. പിന്നെ മാത്രമല്ല, ഭയങ്കര കിതപ്പായിരിക്കും. ചെറിയൊരു ദൂരം നടന്നാൽ പോലും, അല്ലെങ്കിൽ ചെറിയൊരു കയറ്റം കയറിയാൽ പോലും ഭയങ്കര കിതപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 4 കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്തരം മൃഗങ്ങളെ പോറ്റുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് ഭീമമായ നഷ്ടമാണ് ഉണ്ടാക്കുക.
1: വായിൽ നിന്ന് നുരയും പതയും വരുന്ന അത് ഇതിൻ്റെ ലക്ഷണം തന്നെയാണോ? ഈ കുളമ്പ് രോഗത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണോ അത്?
0: വായിൽ നിന്നും നുരയും പതയും വരുന്ന എല്ലാ രോഗങ്ങളും കുളമ്പ് രോഗം ആവണമെന്നില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വായ തുറന്ന് നോക്കിയാൽ അതിൻ്റെ നാവിൻ്റെ മുകളിലും ഉള്ളിലെ കവിളിൻ്റെ ഉൾഭാഗത്തും

0: മോണയിലും ഒക്കെ തന്നെ ഇതിൻ്റെ വ്രണങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം
1: തീറ്റയെടുക്കാത്തൊരു
0: അവസരം. മാത്രമല്ല ഇതൊക്കെ വളരെ വേദനാജനകമായ വ്രണങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്താലും അത് കഴിക്കാൻ വിമുഖത കാണിക്കുന്നത് അതുകൊണ്ടാണ്.
1: അപ്പോൾ ഇങ്ങനെയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ചികിത്സാ രീതികൾ?
0: കൃത്യമായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ സമീപിച്ച് അതിനുള്ള ചികിത്സ, അതിപ്പോൾ വേദന കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇഞ്ചെക്ഷൻസോ ഗുളികകളോ ഒക്കെ കൊടുക്കാം. പിന്നെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, പിന്നീട് ഇതിനോടനുബന്ധിച്ച് വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ തടയാനായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഇഞ്ചെക്ഷനായിട്ട് ഉപയോഗിക്കാം. അത് കൃത്യമായിട്ട് ആ കാലയളവിൽ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് 3 ദിവസമോ അല്ലെങ്കിൽ 5 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസമോ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ കാലയളവിൽ തന്നെ എല്ലാം കൃത്യമായിട്ട് ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, തുടർന്നുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ പറ്റും. വൈറസിനെ നമുക്ക് ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടൊന്നും നമുക്ക് അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്ക് അതിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാൻ പറ്റും. വേദന സംഹാരികൾ കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേപനങ്ങൾ, വായിലാണെങ്കിൽ ബോറിക് പൗഡറും തേനും ചേർത്തിട്ടുള്ള മിശ്രിതം പുരട്ടി കൊടുക്കാം. കുളമ്പിനിടയ്ക്ക് മുറിവ് കൃത്യമായിട്ട് ഡ്രസ് ചെയ്യാം. കുളമ്പിനിടയിലെ പഴുപ്പ് മാറ്റാൻ കൃത്യമായിട്ട് ഡ്രസ്സ് ചെയ്യണം. മാത്രമല്ല അവിടെ പലപ്പോഴും ഈച്ച വന്ന് ഈച്ച മുട്ടയിട്ട് പുഴുവാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പം അത് തടയുന്നതിന് വേണ്ടിയുള്ള ഫ്ലൈ റിപ്പലൻസ്, ഈച്ച ഓടിക്കുന്ന തരത്തിലുള്ള ഓയിൻമെൻറ്റുകളോ ലോഷനോ ഒക്കെ തന്നെ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ആല തൊഴുത്ത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റോ ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകി
1: അണുനാശിനി
0: ഉപയോഗിച്ച്
1: വൃത്തിയാക്കുക. ഇരട്ടക്കുളമ്പുള്ള മൃഗങ്ങളിൽ മാത്രമാണോ ഈ കുളമ്പ് രോഗം കണ്ടുവരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളിലും ഇത് കാണുന്നുണ്ടോ?
0: ഇല്ല, പന്നികളിൽ കാണാറുണ്ട്. അപൂർവം ആനകളിലും വന്നിട്ടുണ്ട്. പന്നികൾ ഇതിൻ്റെ, ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ആംപ്ലിഫയിങ് ഹോസ്റ്റാണ്. അത് ഈ വൈറസ്, കുളമ്പ് രോഗത്തിൻ്റെ വൈറസ് പന്നികളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഹരശേഷി ഇരട്ടിയോ അതിലധികമോ ആവുന്നുണ്ട്. പിന്നീട് ആ പന്നികളിൽ നിന്ന് ആ വൈറസ് മറ്റു പശുക്കളിലേക്കൊക്കെ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ രോഗ തീവ്രത വളരെ കൂടുതലായിരിക്കും.
1: ഇതിൻ്റെ സാമ്പത്തികമായും മറ്റും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് പറയാൻ കഴിയുക?
0: കർഷകന് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. മുൻപ് പലപ്പോഴും കർഷകർ ഈ വാക്സിനേഷൻ എടുക്കാൻ തന്നെ വിമുഖത കാണിക്കാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസത്തേക്ക് പാൽ ഉൽപ്പാദനം കുറയും എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് കർഷകരത് യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാനുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുളമ്പ് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വാക്സിൻ ചെയ്തുകൊണ്ടുണ്ടാകുന്ന പാലുൽപാദനത്തിലെ കുറവ് വളരെ തുച്ഛമാണ്. നേരെ മറിച്ച് കുളമ്പ് രോഗം വന്നതിന് ശേഷമാണെങ്കിൽ ഞാൻ പറഞ്ഞു അതിന് പാലുൽപാദനം കുറയും. മാത്രമല്ല അതിന് അനുബന്ധ ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കും. ഭയങ്കര കിതപ്പ്, വന്ധ്യത, ഗർഭമലസൽ ഇതൊക്കെ തന്നെ ഉണ്ടാവും. ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് കർഷകർ പലപ്പോഴും കുളമ്പ് രോഗ വാക്സിനേഷന് വിധേയമാക്കാത്തത്, അവരുടെ പശുക്കളെ വിധേയമാക്കാത്തത്. മുൻകാലങ്ങളിൽ ഞാൻ എൻ്റെ സർവീസ് തുടങ്ങിയ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്സിൻ കുറേ കൂടി വാക്സിൻ കൊണ്ട് തന്നെ പലപ്പോഴും ഗർഭമലസലൊക്കെ ഉണ്ടാവുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഉപയോഗിക്കുന്ന വാക്സിനുകളൊക്കെ വളരെ സേഫാണ്. ഒരു 8 മാസം ഗർഭിണിയായ പശുക്കളെ വരെ കുത്തിവെക്കുന്നതിന് ഒരു തടസ്സവുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഈ വാക്സിനേഷൻ ചെയ്യാൻ കർഷകർ ശ്രദ്ധിക്കണം.
1: എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വാക്സിനേഷൻ്റെ കാലക്രമം എങ്ങനെയൊക്കെയാണ്?
0: 6 മാസം കൂടുമ്പോൾ 6 മാസം ഒരിക്കൽ വാക്സിൻ ചെയ്യണം. കുളമ്പ് രോഗം ബാധിച്ച ഒരു മൃഗത്തെ പരിചരിച്ച ഒരു കർഷകൻ ഒരിക്കലും കുളമ്പ് രോഗം വാക്സിനേഷൻ ചെയ്യാതിരിക്കില്ല. കാരണം അത്രയും
1: തീവ്രത മനസ്സിലാക്കിക്കൊണ്ട്
0: അത്രയും ബുദ്ധിമുട്ടുമാണ്. ഇതിൻ്റെ പരിചരണം 2-3 പശുക്കളുണ്ടെങ്കിൽ ഇതിൻ്റെ പരിചരണം വളരെ ദുഷ്കരമായിരിക്കും. ഇതിൻ്റെ മുറിവുകൾ യഥാസമയം
1: ഒരിടത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുപോകാൻ എടുക്കാനൊക്കെ തന്നെ ഇതിന് ബുദ്ധിമുട്ടൊക്കെ തന്നെ എടുക്കും.
0: മാത്രമല്ല ഇതിൻ്റെ കൃത്യസമയത്ത് അതിനെ മുറിവുകൾ ഡ്രസ് ചെയ്യുക, അതിനെ പരിപോഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ രോഗ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയുള്ള ബാക്കി ലേപനം പുരട്ടുക, മരുന്ന് കൊടുക്കുക, ഇതൊക്കെ തന്നെ ഒരു വളരെ ദുഷ്കരമായ പണിയാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ കുളമ്പ് രോഗം ബാധിച്ച് ഒരു കർഷകൻ പിന്നീട് പലപ്പോഴും വാക്സിനേഷൻ സ്വമേധയാ മുന്നോട്ട് വരാറുണ്ട്. സാർ എപ്പോഴാണ് വാക്സിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന അവസരങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഒരു കുളമ്പ് രോഗം ബാധിച്ച മൃഗത്തിന് നമ്മൾ കൃത്യമായിട്ട് ചികിത്സയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ 4-5 ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ രോഗ തീവ്രത കുറയുന്നതായിരിക്കും. പക്ഷേ അത് പലപ്പോഴും വീഴ്ച വരുത്തുമ്പോഴാണ് ഇത് രോഗം വളരെ തീവ്രമായി വരുന്നതും, പ്രത്യേകിച്ച് കന്നുകുട്ടികൾക്ക് അത് മരണം സംഭവിക്കുകയും ചെയ്യും.
1: രോഗം ബാധിച്ച പശുക്കളുടെ പാൽ കുടിക്കുന്ന അതിൻ്റെ കിടാവിന് ഈ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഇത്ര വാക്സിനുകൾ ആ കിടാവിന് കൊടുക്കുന്നതിൽ എന്തെങ്കിലും അസ്വസ്ഥതകളോ കാര്യങ്ങളോ ഉണ്ടാവും?
0: വാക്സിനുകൾ പൊതുവെ 6 മാസമായ കിടാവുകൾക്കേ കൊടുക്കാറുള്ളൂ. രോഗം ബാധിച്ച പശുവിൻ്റെ പാല് അതിൻ്റെ കിടാവ് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് രോഗം പകരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രോഗം വളരെ സാംക്രമിക സ്വഭാവമുള്ള രോഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മോർബിഡിറ്റി പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കർഷകർ കരുതിയിരിക്കും.

0: ഒക്കെയാണ്. പിന്നെ ഇത്തരം പശുക്കളെ അല്ലെങ്കിൽ മൃഗങ്ങളെ കൊണ്ടുപോയി കെട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ പശുക്കളെ കൊണ്ടുപോയി കെട്ടാതിരിക്കാനൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ പറ്റും. എന്നാലും വായുവിലൂടെ തന്നെ ഈ രോഗം, ഈ വൈറസ് ബാധ സംഭവിക്കുന്നുണ്ട്. ഒരു പശുവിൻ്റെ ശരീരത്തിൽ ഈ വൈറസ് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 മുതൽ 14 ദിവസത്തിനകം തന്നെ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. അപ്പോൾ അതാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്താണ് നമ്മൾ വാക്സിൻ ചെയ്യുന്നതെങ്കിലും അതെ ഇതിന് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഇൻക്യുബേഷൻ പീരീഡിൽ നമ്മൾ വാക്സിനേഷൻ ചെയ്യാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല മറ്റ് രോഗങ്ങൾ ബാധിച്ച അവസ്ഥയാണെങ്കിലും, പൊതുവേ രോഗം ബാധിച്ച ഒരു മനുഷ്യനായാലും മൃഗമായാലും രോഗം ബാധിക്കുന്ന സമയത്ത് അവരുടെ പ്രതിരോധ ശേഷി, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. ആ സമയത്ത് നമ്മൾ വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ വാക്സിൻ്റെ ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. അതുകൊണ്ട് പൂർണ്ണ ആരോഗ്യവതിയായ അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു ഉരുക്കളെയാണ് നമ്മൾ വാക്സിനേഷന് വിധേയമാക്കേണ്ടത്. പിന്നെ കുളമ്പ് രോഗം ബാധിച്ച മൃഗങ്ങളുടെ വിസർജ്യം, അതായത് അവ ഉപയോഗിച്ച അവശേഷിക്കുന്ന പുല്ലായാലും വൈക്കോലായാലും വെള്ളമായാലും ഇതെല്ലാം കാലിത്തീറ്റയായാലും ഇതെല്ലാം തന്നെ കഴിയുന്ന നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ ആഴത്തിലുള്ള കുഴിയെടുത്ത് അവ മൂടിവിടുക. അതിൻ്റെ മുകളിൽ കുറച്ച് ചുണ്ണാമ്പൊക്കെ കുമ്മായം.
1: ഇവയുടെ വിസർജ്യങ്ങൾ ചാണകം അതുപോലെ തന്നെ മൂത്രം
0: എല്ലാം തന്നെ വൈറസിന്റെ
1: പടരുന്നതല്ല.
0: ഈ വൈറസുകൾ പുല്ലിലും മണ്ണിലും ഒക്കെ തന്നെ ദീർഘകാലം ജീവനോടെ നിലനിൽക്കാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും കുളമ്പ് രോഗം മാറിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവയെ പിന്നെയും അതേ സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കുളമ്പ് രോഗം വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്.

0: കുളമ്പ് രോഗം ബാധിച്ചിരിക്കുന്ന മൃഗങ്ങൾ അല്ലെങ്കിൽ പശുക്കളെ പരിപാലിക്കുന്നതിലൂടെ മനുഷ്യരിലേക്ക് ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളോ കാര്യങ്ങളോ വരുന്നുണ്ടോ?
1: അപൂർവം മനുഷ്യരിൽ കണ്ടുവരാറുണ്ട്. കൈകളിൽ ചെറിയ കുമിളകൾ വരാം, വായിലോ ചുണ്ടിലോ ഒക്കെ തന്നെ അപൂർവം ഒന്നോ രണ്ടോ കുമിളകൾ. അപ്പോൾ ഇത് വളരെ തീവ്രമായിട്ടുള്ള രീതിയിലൊന്നും കാണുന്നില്ല, പക്ഷെ എന്നാലും കണ്ടുവരുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് ബാധിച്ച് എല്ലാവരെയും അത് ബാധിച്ചോളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ വ്യക്തി ശുചിത്വം പാലിക്കാൻ നമ്മൾ ഓരോ കർഷകരും ശ്രദ്ധിക്കണം. പശുവിനെ പരിചരിക്കുമ്പോൾ നമ്മൾ ആവശ്യമായ ഗ്ലൗസോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന ഏറ്റവും അഭികാമ്യമായിരിക്കും. മാത്രമല്ല ഒരു നമ്മൾ പശുവിൻ്റെ തൊഴുത്തിൽ പോയി ഇതെല്ലാം ഇതിൻ്റെ പരിചരണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് വന്നിട്ട് കുളിച്ച് ഫ്രഷ് ആവുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ തൊഴുത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആ കവാടത്തിൽ ഒരു ഫുഡ് ഡിപ്പ് എന്ന് പറഞ്ഞൊരു, അതായത് ഒരു 2 ഇഞ്ച് ആഴത്തിലുള്ള ചെറിയൊരു കുഴി എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ച് വയ്ക്കുക. എന്തെങ്കിലും അണുനാശിനി, പൊട്ടാസ്യം പെർമാംഗനേറ്റോ എന്തെങ്കിലും കലർത്തിയ വെള്ളം തുഴിച്ച് വെച്ച് അതിന് അതിൽ ചവിട്ടി വേണം നമ്മളെപ്പോഴും തൊഴുത്തിലേക്ക് പ്രവേശിക്കാൻ.
0: തൊഴുത്തിൻ്റെ പുറത്തായിട്ട് ഇത് കരുതി വയ്ക്കണം.
1: ഇത് കരുതി വയ്ക്കണം. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഫാമുകളിലൊക്കെ തന്നെ കർഷകരെ ആരെയും പ്രവേശിപ്പിക്കാറില്ല, അന്യരെ പ്രവേശിപ്പിക്കാറില്ല. ഇതൊരു ജൈവ സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. കാര്യം പുറമേ നിന്ന് വരുന്ന ആൾക്കാർ എന്ത് രോഗത്തിൻ്റെ അണുക്കളെ വഹിച്ചാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിച്ച എത്രയോ കേസുകളുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ സന്ദർശകരെ കർശനമായി നിയന്ത്രിക്കുക. പിന്നെ ഫുഡ് ഡിപ്പ്, നേരത്തെ പറഞ്ഞ ഫുഡ് ഡിപ്പ്, അതായത് അതിൽ ഒരു അണുനാശിനി മിക്സ് ചെയ്തിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കാല് മുക്കി വേണം അകത്തേ പ്രവേശിക്കാൻ. പുറമേ നിന്ന് വരുന്ന വാഹനങ്ങൾ, വലിയ ഫാമുകളിലൊക്കെ തന്നെ പുറമേ നിന്ന് വരുന്ന വാഹനങ്ങളിൽ പോലും അണുവിമുക്തമാക്കാനുള്ള മാർഗങ്ങളുണ്ട്. ടയർ ഡിപ്പ്, വെഹിക്കിൾ ടയർ ഡിപ്പ്, അതായത് വണ്ടി ഇതേപോലെയുള്ള ഒരു ഒരു അണുനാശിനി കലക്കിയ വെള്ളത്തിലൂടെ കടന്നു പോവുക. പിന്നെ സ്പ്രേയർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടയറും മറ്റു ഭാഗങ്ങളും ഒക്കെ തന്നെ
0: അണുവിമുക്തമാക്കുക.
1: ഇതൊക്കെയാണ് ജൈവ സുരക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ.
0: വാഹനങ്ങളിലൂടെ എങ്ങനെ പകരും എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് ഈ രോഗാവസ്ഥയിലുള്ള സ്ഥലങ്ങളിൽ
1: പോയ വാഹനങ്ങളാണെങ്കിൽ, രോഗാവസ്ഥയിൽ ഉള്ള സ്ഥലങ്ങളിൽ പോയ വാഹനങ്ങളാണെങ്കിൽ അതിൽ രോഗമാണ് അതിനെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അണുനാശിനിയായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കാം, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ഉപയോഗിക്കാം, ക്ലോറിൻ ഉപയോഗിക്കാം, അക്രിഫ്ലേവിൻ ഉപയോഗിക്കാം.
0: നാടൻ ചികിത്സാ രീതികൾ ഇതിൽ പ്രായോഗികമാണ്?
1: നാടൻ ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. പൂർണ്ണമായിട്ടും ഞാൻ അലോപ്പത്തിക് മെഡിസിൻ മാത്രം പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കമൻ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ കർഷകർ പറയാറുണ്ട്, പല എണ്ണകളൊക്കെ ഉപയോഗിച്ചതായിട്ട് കർഷകർ പറയാറുണ്ട്. തേക്കിൻ്റെ എണ്ണ, വേപ്പിൻ്റെ ഇലകൾ, ഇല, പച്ചമഞ്ഞൾ, അത് ഉപയോഗിച്ചതായിട്ട് കർഷകർ പറയാറുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയില്ല. പക്ഷേ എന്തായാലും വേപ്പില നല്ലൊരു ജൈവ സുരക്ഷാ മാർഗമാണ്. വലിയ ഫാമുകളിലൊക്കെ തന്നെ, ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോൾ പല ഫാമുകളിലും കണ്ടിട്ടുണ്ട്, അവരുടെ വേലിക്ക് അകത്ത് ഒരുപാട് വേപ്പ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ വേപ്പിന് ഈ വൈറസിനെ പോലും പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ വായുവിലൂടെ വരുന്ന രോഗാണുക്കളെ ഒരു പരിധി വരെ ഈ വേപ്പിൻ്റെ മരം തടയുന്നതാണ്.

0: ഈ കുളമ്പ് രോഗം ബാധിച്ച് മരണപ്പെടുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ്?
1: കുളമ്പ് രോഗം ബാധിച്ച മൃഗങ്ങൾ മരണപ്പെടുകയാണെങ്കിൽ അവ കൃത്യമായിട്ട് എല്ലാ ജൈവ സുരക്ഷയും പാലിച്ചിട്ട് അത് മറവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കർഷകർ ശ്രദ്ധിക്കണം, കുറച്ച് ആഴത്തിൽ കുഴിയെടുത്ത് അവയെ കുഴിച്ചു മൂടണം. പക്ഷെ അതിന് എന്നിട്ട് അതിന് പുറത്ത് കുമ്മായം വിതറുക. കുമ്മായം നല്ലൊരു അണുനാശിനിയാണ്. അല്ലെങ്കിൽ കത്തിച്ച് കളയാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ കത്തിച്ച് കളയുക, അങ്ങനെയൊക്കെ ചെയ്യണം. എന്നുവെച്ചാൽ അതോടുകൂടി ആ രോഗം രോഗാണുക്കളെ നമ്മൾ നശിപ്പിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ രോഗാണുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണിലും ജലത്തിലുമൊക്കെ ഒരുപാട് കാലം ജീവിക്കാനുള്ള കഴിവ് ഈ രോഗാണുക്കൾക്കുണ്ട്.
0: വായുവിൽ പോലെ തന്നെ ജലത്തിലും ഇത്
1: ഉണ്ട്,
0: നിലനിൽക്കുന്നുണ്ട്.
1: ഇപ്പോൾ കർഷകർ കൂടുതൽ ബോധവാന്മാരാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ കുളമ്പ് രോഗം ബാധിച്ച മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ജലാശയങ്ങളിലും കുളങ്ങളിലോ നദികളിലോ ഒക്കെ തന്നെ ഒഴുക്കി വിടാറുണ്ട്. അതൊക്കെ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുക. ആ ജല സ്രോതസ്സിന് ചുറ്റും
0: ചെന്നെത്തുന്ന സ്ഥലങ്ങളിലൊക്കെ
1: തന്നെ ഈ രോഗം
0: പടരുന്നതാണ്.
1: പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ കർഷകർക്ക് കൂടുതൽ ബോധവാന്മാരാണ്, ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ബോധവാന്മാരാണ്. പിന്നെ ഒരു വിമുഖത കാണുന്നത് വാക്സിനേഷൻ ചെയ്യുന്നതിലാണ്. പലപ്പോഴും ഇപ്പോഴും
0: ഒരു വിമുഖത ഇത് സംബന്ധമായിട്ട് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളൊരു
1: പാലുൽപാദനം കുറയും.
0: പാലുൽപാദനം
1: കുറച്ച് ദിവസം പാലുൽപാദനം കുറയും. അതിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിക്ക് പൾസ് പോളിയോ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പോളിയോ തടയാൻ വേണ്ടി നമുക്ക് ഏറ്റവും നല്ല മാർഗം വാക്സിനേഷൻ കൊടുക്കുന്നതാണ്. പോളിയോ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് കുട്ടിക്ക് ഒരു പനിയും കരച്ചിലും ഒക്കെ ഉണ്ടാവും. അതായത് മരുന്ന് ആ കുട്ടിയുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണ്. അതുപോലെയാണ് നമ്മൾ പശുവിനെ കുളമ്പ് രോഗത്തിനോ മറ്റു വാക്സിനുകൾക്കോ വിധേയമാക്കി കഴിഞ്ഞാൽ നേരിയൊരു പനി ഉണ്ടാവും, കുറച്ച് ദിവസത്തേക്ക് ഉൽപ്പാദനം കുറയും. ഇത് സ്വാഭാവികമാണ്. അത് മരുന്ന് പശുവിൻ്റെ പശുക്കളുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അത് ഒരു ഒരു തരത്തിലൊരു പോസിറ്റീവ് ഇഫക്റ്റ് ആണ്. പക്ഷെ കുറച്ച് ദിവസത്തേക്ക് ഒരു പാലുൽപാദനം കുറയാൻ സാധ്യതയുണ്ട്. അതാണ് പലരും ഭയക്കുന്നത്. പിന്നെ കുളമ്പ് രോഗം ബാധിച്ച പശുക്കളുടെ പാല് കറന്ന് ഉപയോഗിക്കാതിരിക്കുക, സൊസൈറ്റികളിലൊക്കെ കൊടുക്കാനുള്ള ഒരു പ്രവണതയുണ്ട്, ഒഴിവാക്കുക. പിന്നെ കുളമ്പ് രോഗം ബാധിച്ച പശുക്കൾക്ക് നമ്മൾ കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആൻറ്റിബയോട്ടിക്കുകളുടെ റെസിഡ്യൂസ് അംശം പാലിലൂടെ ഒക്കെ തന്നെ വരും. അപ്പോൾ ഈ പാല് പിന്നീട് മനുഷ്യനിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നോക്കേണ്ടതാണ്.
0: ഡോക്ടർ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം, അതായത് ഈ രോഗവാഹകരായിട്ടുള്ള പശുക്കളിൽ നിന്നും എടുക്കുന്ന പാല് നമ്മുടെ സൊസൈറ്റികളിലോ കൊടുക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.
1: തീർച്ചയായിട്ടും നമ്മളും ഉപയോഗിക്കാൻ പാടില്ല, സൊസൈറ്റികളിലേക്കും അങ്ങനെ മറ്റുള്ളവർക്കും കൊടുക്കാൻ പാടില്ല. അതൊക്കെ ചെയ്യുന്നത്
0: നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റായിട്ട് തന്നെ കാണാം.
1: സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഇത് കൂടുതലുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഇപ്പൊ കർഷകർ കുറെ കൂടി ബോധവാന്മാരായി. പ്രത്യേകിച്ച് ഒരു ആന്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം നിർത്തിയതിന് ശേഷം ചുരുങ്ങിയതൊരു 72 മണിക്കൂറെങ്കിലും നമ്മൾ പാലോ പാലുൽപ്പന്നങ്ങളോ മാംസമോ, മാംസം പലപ്പോഴും 21 ദിവസം കഴിഞ്ഞിട്ടാണ് മാംസം ഉപയോഗിക്കേണ്ടത്. അതൊരു ഒരു തംബ് റൂളാണ്. അത് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗം കഴിഞ്ഞ് ഒരു 3 ദിവസം 72 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ എന്ത് ഉൽപ്പന്നവും എടുക്കാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ തന്നെ അത് ഇൻക്ലൂഡിങ് സൊസൈറ്റിയിൽ കൊടുക്കുന്നത് പോലും മാംസമാണെങ്കിൽ 21 ദിവസം വരെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഭാവിയിൽ ഇത് മനുഷ്യരാശിക്ക് തന്നെ വളരെ ദൂരവ്യാപകമായ ഇഫക്റ്റാണ് ഉണ്ടാക്കുന്നത്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ആരോഗ്യവകുപ്പും ഡ്രഗ്സ് കൺട്രോളറും ഒക്കെ തന്നെ ഇതിൽ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആന്റിബയോട്ടിക്കുകൾ എപ്പോഴും ഒരു ക്വാളിഫൈഡ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് വാങ്ങിക്കാൻ പാടുന്നുള്ള ഒരു നിയമം വന്ന് ഓൾറെഡി മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആന്റിബയോട്ടിക്കുകൾ ഇപ്പോൾ കിട്ടില്ല,
0: കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ്.
1: അപ്പോൾ അത് ക്വാളിഫൈഡ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ ആന്റിബയോട്ടിക് വെറ്റിനറി ഡോക്ടർ ആയാലും ശരി, അത് ക്വാളിഫൈഡ് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണം എന്നുള്ള ഒരു കാര്യം കർഷകർ ഉറപ്പാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 2030 നമ്മൾ നമ്മുടെ രാജ്യം കുളമ്പ് രോഗം വിമുക്തമാവാനുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ കുളമ്പ് രോഗ വിമുക്തി നേടാനുള്ളൊരു പ്രദേശം നമ്മുടെ പെനിൻസുലാർ ഇന്ത്യയാണ്. മഹാരാഷ്ട്ര മുതൽ താഴോട്ട് കേരളം തമിഴ്നാട് വരെ ഇപ്പുറത്ത് കാര്യം തന്നാൽ ഈ 3 വശത്തും നമ്മൾ സമുദ്രമാണ് നമ്മൾ രാജ്യത്തെ ചുറ്റുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാം തന്നെ ലാൻഡാണ്, ബൗണ്ടറീസ് ഒക്കെ ലാൻഡാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയാൽ ബംഗ്ലാദേശിന് ഇഷ്ടംമാതിരി കന്നുകാലികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് അന്യ രാജ്യങ്ങളൊക്കെ തന്നെ ബൈ വാക്ക് കൊണ്ടുവരുന്നുണ്ട്. നേരെ മറിച്ച് ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കുളമ്പ് രോഗ വിമുക്തി

0: നേടാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചും കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു സോണായി തിരിച്ചുകൊണ്ട് സദൻ ഇന്ത്യയിൽ മാത്രം കുളമ്പു രോഗ വിമുക്തമാക്കി കഴിഞ്ഞാൽ അവിടുന്നുള്ള പാലോ പാലുൽപ്പന്നങ്ങളോ മാംസമോ മാംസ ഉൽപ്പന്നങ്ങളോ ഒക്കെ തന്നെ കയറ്റുമതി ചെയ്യാനുള്ള സാധ്യത നമുക്ക് തുറന്നു കിട്ടും. അതും ആലോചിക്കുന്നുണ്ട്. കർഷകർ ഈ നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ കുളമ്പു രോഗം തുടച്ചു നീക്കാനുള്ള ഒരു മാർഗമായിട്ട് ഈ കുളമ്പു രോഗ വാക്സിനേഷന് കൃത്യമായിട്ട് വിധേയമാക്കണം എന്നുള്ളത് തന്നെയാണ് അതിന് ഒരു ഏക പോം വഴി. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം കുളമ്പു രോഗ വിമുക്തമാവുകയുള്ളൂ.
1: കന്നുകാലികളിലെ കുളമ്പു രോഗവും പ്രതിരോധ മാർഗങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നിന കുമാർ. വയലും വീടും പരിപാടി സമാപിക്കുന്നു.
2: വയലും വീടും.

0: വയലും വീടും സമാപിച്ചു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM-ൽ 9:40.
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
6: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജണൽ മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,400, വടകര 28,230, മാനന്തവാടി 26,800. കൊപ്ര കിൻഡലിനെ കോഴിക്കോട് എടുത്തുപടി 15,000, വടകര 15,500. തേങ്ങ പിണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 4,500. നാളികേരം 1,000 പാലക്കാട് 28,500, പൊന്നാനി 18,500, കോഴിക്കോട് 19,300. മഞ്ചേരി കിൻഡലിന് 5,200, മാനന്തവാടി കിൻഡലിന് 5,600. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 27,600, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 3,000.

കിലോഗ്രാം, മാനന്തവാടി 3,500. പുൽത്തൈലം കിലോഗ്രാമിന് മാനന്തവാടി 1,700. അടയ്ക്ക 1,000 പാലക്കാട് 3,750, പൊന്നാനി 4,000. കോഴിക്കോട് ക്വിൻ്റലിന് 7,000, മഞ്ചേരി ക്വിൻ്റലിന് 7,500. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പുതിയത് 33,000. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 38,000. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക ക്വിൻ്റലിന് പാലക്കാട് 30,000, കോഴിക്കോട് 26,000, മാനന്തവാടി 28,000. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 13,000, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 9,200. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,500, മാനന്തവാടി 2,200. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,700. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 4,200, കോഴിക്കോട് 5,400, മാനന്തവാടി പണ്ടി 5,300. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,500. കോഴിമുട്ട കോഴിക്കോട് ലെഗോൺ 700, മാനന്തവാടി ലെഗോൺ 700. വെറ്റില 100 തിരൂർ 40, കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 4,800, മാനന്തവാടി 5,200. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,980, കോഴിക്കോട് 4,800, മാനന്തവാടി 5,100. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,500, മാനന്തവാടി 16,000. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 5,000, മഞ്ചേരി 4,000, കോഴിക്കോട് 4,100, മാനന്തവാടി 4,000. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ചിരകശാല 18,300, പാലക്കാട് മട്ട 4,800, ബോധന 3,800. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,400, മാനന്തവാടി 7,200. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,600. കമ്പോള മൊത്ത വ്യാപാര വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും മിക്കയിടങ്ങളിലും ഇന്ന് മഴ ലഭിച്ചു. അടുത്ത 7 ദിവസങ്ങളിൽ ഓഗസ്റ്റ് 3 വരെ കേരളത്തിലും ലക്ഷദ്വീപിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ

0: 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷിക ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. കൊളോണിയൽ മനോഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള സുപ്രധാന സംരംഭങ്ങളിൽ പങ്കുചേരാൻ കഴിഞ്ഞതായി ശ്രീമതി മുർമു പറഞ്ഞു.
1: പിച്ചലേ വർഷ ഇസേ അനേക കാര്യം കിയേ ഗേ ഹെ ജിൻമേ ഭാരതീയതാ കി ഭാവന കാ വിസ്താർ ഹുവാ और हमने औपनिवेशिक मानसिकता के अफसोस को खत्म करने की और ठोस कदम उठाए हैं। विकास और जनसेवा की ये यात्रा निरंतर आगे बढ़ेगी तथा हम सब नए संकल्प और उत्साह के साथ अपने लक्ष्यों की ओर अग्रसर रहेंगे.
0: രാഷ്ട്രപതി പദവിയിൽ ശ്രീമതി ദ്രൗപദി മുർമു 4 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി പ്രത്യേക പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 5 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഈ പദവി ഒരു ബഹുമതിയല്ല, വലിയ ഉത്തരവാദിത്വമായാണ് കാണുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീകൾ സ്വയം പര്യാപ്തരാകണമെന്നും ഗോത്രവർഗ വിഭാഗങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. പൊതുപരീക്ഷ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിൽ ഉണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വെളിവാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന ഒന്നിനോടും വിട്ടുവീഴ്ചയില്ലെന്ന പ്രധാനമന്ത്രിയുടെ ദൃഢനിശ്ചയം ബില്ലിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി.
2: In 2024, this bill was brought in to reassure the students that their future is safe. So we learned from the experience of the 2024 Act and the subsequent sequence of events, like any responsible government should do. And therefore, this amendment is being brought in to make the law more stringent, A, and to ensure speedy justice, so that the credibility of all these exams gets enhanced and gets reinstated.
0: പുതിയ ബിൽ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസിലെ ഗൗരവ് ഗൊഗോയ് കുറ്റപ്പെടുത്തി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ചേർന്നപ്പോൾ കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ വികസന ഭേദഗതി ബിൽ 2026 അവതരിപ്പിച്ചു. ഈ സമയം വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടി ഉന്നയിച്ച് പ്രതിപക്ഷം ബഹളമുയർത്തി. തുടർന്ന് ഉപാധ്യക്ഷൻ ഹരിവംശ് സഭാ നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു. വി ബി ജി റാംജി പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ ഏതെങ്കിലും ഗ്രാമീണ തൊഴിൽ പദ്ധതിക്കായി ബജറ്റിൽ അനുവദിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ലോക്സഭയിൽ രേഖാമൂലമുള്ള മറുപടിയിൽ വ്യക്തമാക്കി. 10 20 പ്ലാസ്റ്റിക് കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്റ്റിക് നോട്ടുകൾ ഇറക്കുന്നത്. പ്ലാസ്റ്റിക് കറൻസിക്കൊപ്പം കടലാസ് നോട്ടുകളും ലഭ്യമാകുമെന്നും കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയെ അറിയിച്ചു. നീറ്റ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 18 വയസ്സിൽ താഴെയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ വിദ്യാർത്ഥികളെ വിട്ടയക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. രാജ്യവ്യാപകമായി നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കാനും കോടതി ആവശ്യപ്പെട്ടു. പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ വിദ്യാർത്ഥികൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റെന്ന പരാതികളിൽ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. ആരോപണങ്ങളിൽ ഡൽഹി, മഹാരാഷ്ട്ര, ബീഹാർ, കേരളം, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരിൽ നിന്നും കോടതി മറുപടി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തരവകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രി

0: മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. പൂഴ്ത്തിവയ്പ് തടയുക, ന്യായവിലയും പഞ്ചസാര ലഭ്യതയും ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വ്യാപാരികളും കൈവശമുള്ള പഞ്ചസാരയുടെ സ്റ്റോക്ക് വിവരങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അസമിലെ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. അസം സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മെറ്റൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് കത്തയച്ചു. ദേശീയപാതാ നിർമ്മാണത്തെ അടക്കം ഇത് ബാധിക്കുന്നതായി കത്തിൽ പറയുന്നു. ഈ മാസം 9 തമിഴ്നാട് സർക്കാർ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഒഡേസ തുറമുഖത്ത് വച്ച് MV AGN രാഗ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയതായി വിദേശകാര്യമന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റു 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും പ്രാദേശിക ഭരണകൂടവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ജമ്മുകാശ്മീർ മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: इस मसले पर भारत का पक्ष साफ और निरंतर रहा है. जम्मू कश्मीर लद्दाख जो कि केंद्र शासित प्रदेश हैं, उनका पूरा भूभाग भारत का अभिन्न और अविच्छेद्य अंग है. वहां चल रहे लीपा पोती वाले इलेक्शन, पाकिस्तान द्वारा जम्मू कश्मीर का अपने अवैध कब्जा और वहां के लोगों का मानव अधिकार का हनन कुछ छिपाने का प्रयास है.
0: ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK സെമിയിൽ കടന്നു. ബോക്സിംഗ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ന് 5 ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനം ഉത്തംമസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കല മെഡൽ നേടി. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. കർക്കശ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിന്മേൽ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പാക് അധീന കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഓഗസ്റ്റ് 1 മുതൽ നവംബർ 30 വരെ രാജ്യത്തുടനീളമുള്ള പഞ്ചസാര വ്യാപാരികൾക്ക് സംഭരണ പരിധി ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനം. നിർമ്മാണ സാമഗ്രികൾ കയറ്റി അയക്കുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി V.D. സതീശൻ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണം ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ മുന്നേറുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി യുവവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവസാഹിതിയിലേക്ക് സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം മീര കൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥകൾ കേൾക്കാം.
1: ഉരുക്കൽ. യശോധരയുടെ താലികെട്ടിന്റെ അന്നു തന്നെയാണ് വെളുമ്പിയുടെ വിലയുറപ്പിക്കാൻ കച്ചവടക്കാരും എത്തിയത്. മണ്ഡപത്തിലേക്ക് പോവാനുള്ള മുഹൂർത്തം അടുത്തപ്പോഴും ഗോപാലൻ ചേട്ടൻ തോളത്തൊരു തോർത്തുമിട്ട് പശുത്തൊഴുത്തിന്റെ പുറകുവശത്തെ പറമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞ വിലയിൽ നിന്നും അണുവിട മാറാതെ വില പേശിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെളുമ്പിയെയും കൊണ്ടുപോകാൻ പെട്ടിയോട്ടോയുമായി വന്ന തോമസ് കച്ചവടം നടക്കുമോ എന്ന് ആശങ്കപ്പെട്ടു. എന്നാ പറഞ്ഞാലും പറയുന്ന വില ഇച്ചിരി കൂടുതലാ ചേട്ടാ, ഒന്നുമില്ലേലും ഞാൻ ആ മച്ചിപ്പശുവിനെ തലക്ക് കയറ്റണില്ലേ, എന്നിട്ടും ഇത്രയും വിലയെന്നൊക്കെ പറയുമ്പോ. തോമസേ, നീ അവളുടെ അകിടിന്റെ വലിപ്പം തന്നെ നോക്കിക്കേ, എത്ര ലിറ്റർ പാല് കിട്ടുന്നാ നീ വിചാരിക്കുന്നേ? വെളുമ്പിയുടെ അകിടിന്റെ വലിപ്പം കാണിച്ചുകൊണ്ട് മച്ചിപ്പശുവിനെയും വിൽക്കാനുള്ള ഗോപാലൻ ചേട്ടന്റെ ശ്രമം കുറേ കാലമായിട്ട് തുടങ്ങിയതാണ്. കച്ചവടം എന്തേലും ഒത്തുവന്നാൽ എന്നതേലും പറഞ്ഞ് അതങ്ങ് തട്ടിമാറ്റിക്കളഞ്ഞാൽ പിന്നെ ഉടനെയൊന്നും നടക്കില്ല എന്നതുകൊണ്ടാണ് മകളുടെ കല്യാണ സമയമൊന്നും നോക്കാതെ ഗോപാലൻ ചേട്ടൻ പശു കച്ചവടത്തിന് ഇറങ്ങിയത്. ഇനിയും വിലപേശൽ തുടർന്നാൽ രണ്ടുപേർക്കും തരമല്ലാത്തതുകൊണ്ടാവണം ഗോപാലൻ ചേട്ടൻ വിലയിൽ കുറച്ച് ഇളവ് വരുത്തിയതും കച്ചവടം ഉറപ്പിച്ചതും. കല്യാണപ്പെണ്ണിന്റെ അച്ഛൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മടുത്ത പത്മയ്ക്കാണ് ആ കച്ചവടത്തിൽ ഏറ്റവും അധികം സന്തോഷമായത്. ഗോപാലൻ വെളുമ്പിയുടെ കയർ തോമസിന് കൈമാറുന്ന നേരത്തെ അവരുടെ ചിരി കാണുമ്പോൾ അത് മനസ്സിലാകുമായിരുന്നു. നാട്ടുകാരിതെന്തു പറയും മനുഷ്യ, കെട്ടിന്റെ അന്ന് തന്നെ പശുക്കച്ചവടവുമായിട്ടിറങ്ങിയ മിണ്ടാതെ പൊക്കോണം മൂദേവി. ഈ പറയുന്നവർക്ക് കല്യാണത്തിന് സദ്യ ഉണ്ണാണ്ടിരിക്കാൻ പറ്റുമോ? പോട്ടെ, ഏതെങ്കിലും ഒരു കറി കുറഞ്ഞാ പറയാണ്ടിരിക്കുവോ? തോളിലെ തോർത്തുകൊണ്ട് കക്ഷവും പുറവും തുടച്ച് പത്മ കൊടുത്ത ചന്ദനക്കളർ ഷർട്ടുമിട്ട് ഗോപാലൻ മുൻവശത്തേക്ക് ചെന്നു. ഇറങ്ങാൻ ഗോപാല എന്ന കാരണവരിൽ ഒരാൾ നിർദ്ദേശിച്ചു. ആ അങ്ങനാട്ട്. യശോധരയുടെ കല്യാണ വണ്ടിയുടെ പുറകെ വെളുമ്പിയെയും അവളുടെ ക്ലാവിനെയും മച്ചിയെയും കയറ്റിയ പെട്ടിയോട്ടോറിക്ഷയും പുറപ്പെട്ടു. വഴിയുടെ നാലാമത്തെ തിരിവ് കഴിഞ്ഞാൽ റെയിൽവേ ക്രോസ് ആണ്. ചുവന്ന ലൈറ്റിൽ കല്യാണ വണ്ടിയും ഓട്ടോറിക്ഷയും തൊട്ടുതൊട്ട് നിന്നു. അകലെ എവിടെയോ നിന്ന് ചൂളം വിളി കേൾക്കാം. ട്രെയിൻ വരുന്നു. യശോധര കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്തിയിട്ടു. ഓട്ടോയുടെ കൈവരിയോട് ചേർത്ത് മുറുക്കിക്കെട്ടിയ വെളുമ്പിയുടെ കയർ റിവ്യൂ മിററിലൂടെ അവൾക്ക് കാണാമായിരുന്നു. ഇനിയുള്ള രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിൻ അവരെ കടന്നു പോവാം. എങ്ങോട്ടുള്ള ട്രെയിൻ ആയിരിക്കാം അതറിയില്ല. പക്ഷേ ആ ട്രെയിൻ ചെന്നെത്തുന്നത് യശോധരയ്ക്ക് അപരിചിതമായ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ രാവിലെ 8:30 മേരിമാതാ ബസ് ഉണ്ടാവില്ല. വൈകിട്ട് 5 മാക്സും കാണില്ല. ലൂക്കാച്ചേട്ടന്റെ കൂൾബാർ ഷോപ്പും അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കാണുന്ന അരയാലും വെളുമ്പിക്ക് പുല്ല് ചെത്താൻ പോകുന്ന കണ്ടവുമായിരിക്കില്ല ഉണ്ടാവുക. ചിലപ്പോൾ ചെറിയ ഇടവഴികൾ കിരിവശത്ത് മുഖത്തോട് മുഖം നോക്കി ഒട്ടിയൊട്ടി നിൽക്കുന്ന വീടുകളുള്ള ഒരു സ്ഥലമാവാം അവിടെ. ഷാംപൂ പരസ്യങ്ങളിലെ പോലെ തിളങ്ങുന്ന മുടികളുള്ള ജീൻസിന്റെ ഒപ്പം ചെറിയ ടോപ്പിടുന്ന പെൺകുട്ടികളുള്ള മറ്റേതെങ്കിലും ഒരു സ്ഥലവുമാവാം. അവിടെ ആൺകുട്ടികളുടെ മുൻപിലൂടെ നടന്നു പോകാൻ അവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. തനിച്ചൊരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുമ്പോഴും രാത്രിയിൽ തനിയെ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് എത്തിയാലും കേൾക്കുന്ന കുശുകുശുപ്പുകളോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. റെയിൽവേ പാളങ്ങൾ നീണ്ടുകിടക്കുന്നത് കാഴ്ചകൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും തനിക്ക് അത്രമേൽ അപരിചിതങ്ങളായ ഏതൊക്കെയോ സ്ഥലങ്ങളിലേക്കാണെന്ന് യശോധരയ്ക്കറിയാം. വെളുമ്പിയുടെ കിടാവ് തുള്ളിച്ചാടി ഓടുന്ന കാണുമ്പോഴൊക്കെ യശോധരയുടെ മനസ്സിൽ അവൾക്ക് പോവാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് അടുക്കുന്നതിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങും. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ. അപ്പോഴായിരിക്കും പത്മ വെളുമ്പിക്ക് വേണ്ട കാടിയെടുക്കാൻ പോവാൻ യശോധരയെ വിളിക്കുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും ഇടവിട്ടു പോകുന്ന ട്രെയിനിന്റെ ഇരമ്പലും ചെറിയ കുലുക്കവുമൊക്കെ അവളെ മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയിലേക്ക് ജനലഴിയിലൂടെ വെളിച്ചമെറിഞ്ഞ് കടന്നു പോകുന്ന ട്രെയിനിൽ വഴിവിളക്കിന്റെ ചെറിയ വട്ടത്തിൽ മാത്രം കാണുന്ന അവളുടെ നാടിനെയും കടന്ന് അപരിചിതമായ സ്ഥലത്തേക്കൊരു യാത്ര യശോധര സ്വപ്നം കണ്ടുറങ്ങുമ്പോഴേക്കും ഗോപാലൻ ചേട്ടന്റെ തൊണ്ട കുത്തി നിർത്താതെയുള്ള ചുമയിൽ ഞെട്ടിയുണരുകയും അലമാരയിൽ നിന്ന് തപ്പിയെടുത്ത മരുന്നുമായി പലപ്പോഴും ഉറക്കച്ചടവിൽ അപ്പുറത്തെ മുറിയിലേക്ക് എത്താറുമുണ്ട്. ഒരു വളവിനപ്പുറം മാഞ്ഞു പോകുന്ന റെയിൽവേ പാളത്തിന്റെ അറ്റം കാണണം. കാലും പറിച്ചു നടക്കുന്നു ഒരുമ്പെട്ടവളെ. ഗോപാലന്റെ തഴമ്പിച്ച കൈകൾ കരണത്ത് വീണതും കയ്യിൽ പിടിച്ച് ട്രെയിൻ ടിക്കറ്റ് താഴെ വീണതും ചെവി തുളയ്ക്കുന്ന ഹോൺ മുഴക്കിക്കൊണ്ട് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതും ഒന്നിച്ചായിരുന്നു. അതിനുശേഷം ഗോപാലൻ യശോധരയോട് സംസാരിച്ചിട്ടില്ല. ട്രെയിൻ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അതിന്റെ അവസാനത്തെ ബോഗിയിലിരുന്ന് തീർത്തും അസ്വസ്ഥനായ ഒരുവൻ യശോധരയെ നോക്കി. പരിചയമുള്ള മുഖം. കാർത്തികേ, അതാരെന്ന് കണ്ടോ നീ ആ ട്രെയിനിൽ? അത് നമ്മുടെ മേലേത്ത് വീട്ടിലെ സിദ്ധാർത്ഥനാ. വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മനു മറുപടി കൊടുത്തു. അയാളൊരു വട്ടന, ഭാര്യയെ മോനെ ഉപേക്ഷിച്ച് ഇടയ്ക്ക് ഇങ്ങനൊരു പോക്കാണ്. ഒരു കുലുക്കത്തോടെ കല്യാണവണ്ടി പാളം കടന്നു പോകുമ്പോൾ കിടാവിന്റെ അമർച്ചകൾക്കിടയിൽ ഒരുമ്പട്ടവളെന്ന ഗോപാലന്റെ വിളി യശോധര കേട്ടു.
0: ചിറകുകൾ. നാടക റിഹേഴ്സലിന്റെ 3-ാമത്തെ ദിവസം അലീനി എഴുതി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന കഥയെപ്പറ്റി അവൾ പറഞ്ഞു.

0: ഗഹനമായ ഒരു ചോദ്യത്തിലൂടെയാണ് ആ കഥ തുടങ്ങുന്നത്. ഒരു മഴത്തുള്ളിയിൽ ഒരു പ്രപഞ്ചം ഒതുങ്ങുന്നു. ഈ മഴത്തുള്ളിയോളം ചെറുതോ ഈ പ്രപഞ്ചം, അതോ ഈ പ്രപഞ്ചത്തോളം വലുതോ ഈ മഴത്തുള്ളി? ഏതാണ് ചെറുത്? ഈ ചോദ്യത്തിനുള്ള എന്റെ ഉത്തരം ഇതായിരുന്നു: മഴത്തുള്ളികൾ പലതാണ്, പലതരത്തിൽ സുതാര്യമായവ. ഒരുപാട് മഴത്തുള്ളികൾ ചേർന്ന് ഒരു പ്രപഞ്ചമാകുന്നു. ഓരോ മഴത്തുള്ളിയിലും പ്രപഞ്ചത്തിന്റെ ഓരോ അംശം പ്രതിഫലിക്കുന്നു. നീ ഒരു ചിത്രശലഭമാണ്, നിന്റെ ചിറകുകൾ ഭംഗിയുള്ളവയാണ്, അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പോഴൊക്കെയും വളരെ ഓമനത്തം തുളമ്പുന്ന ചിരികൾ ഞാൻ അയാൾക്ക് മറുപടിയായി നൽകി. നീ ഒരിക്കലും പറക്കാൻ ശ്രമിക്കരുത്, ഒരിക്കൽ അയാൾ എന്നോട് പറഞ്ഞു. പക്ഷേ ചിറകുകൾ പറക്കാനുള്ളതല്ലേ? എന്റെ ചോദ്യത്തിന് അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി: നിന്റെ ചിറകുകൾ വളരെ സുതാര്യമാണ്, അവ മൃദുലവും അഴകുള്ളതുമാണ്. മരച്ചില്ലകളിൽ തട്ടി അവ മുറിഞ്ഞു പോയെങ്കിൽ? അതുകൊണ്ട് നീ പറക്കാൻ ശ്രമിക്കരുത്. ശരിയാണ്, ഞാൻ മറ്റുള്ളവരെ നോക്കി. എന്റെ അദൃശ്യമായ ചിറകുകൾ വളരെ ഭംഗിയുള്ളവയാണ്. അയാളായിരുന്നു മഷിത്തണ്ടൊടിച്ച് എന്റെ സ്ലേറ്റുകൾക്ക് നിറം കൂട്ടി തന്നിരുന്നത്. അമ്മയുടെ കൈവിരൽ തുമ്പുകളേക്കാൾ അയാളുടെ കയ്യിൽ പിടിച്ചായിരുന്നു ഞാൻ വളർന്നത്. വേഗത എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വഴികൾ മുറിച്ചു കടക്കുമ്പോൾ ഞാൻ അയാളുടെ കൈകളിൽ ഇറുക്ക പിടിച്ചു. ഈ ജനലിനപ്പുറം ലോകം അവസാനിച്ചു എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. ശരിയാണ്, അയാൾ പറയുന്നതായിരുന്നു എനിക്കെന്റെ ലോകം. കടലിലെ വെള്ളത്തിന് നീല നിറമാണ്, പക്ഷെ എന്റെ കൈക്കുമ്പിളിലെ വെള്ളത്തിന് നീല നിറം ഉണ്ടായിരുന്നില്ല. ഈ വെള്ളത്തിന് നിറമില്ലല്ലോ. എന്റെ കൈ തട്ടിത്തെറിപ്പിച്ച് നടന്നു പോകുമ്പോൾ അയാൾ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു: കടലിലെ വെള്ളത്തിന് നീല നിറമാണ്. പരന്നുകിടക്കുന്ന കടലിന്റെ നീലിമയിലേക്ക് നോക്കി ഞാൻ പകച്ചു നിന്നു. അയാൾ എനിക്ക് വേണ്ടതെല്ലാം തന്നു. ഒറ്റമുറിക്കുള്ളിൽ ഒരു പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു തന്നു. എന്റെ ഒറ്റമുറി പ്രപഞ്ചത്തിന് ആകാശമില്ലായിരുന്നു. എന്റെ നേർത്തതും ഭംഗിയുള്ളതുമായ ചിറകുകൾ പറക്കാൻ കൊതിച്ചു. പക്ഷേ മരച്ചില്ലകളിൽ തട്ടി അവ മുറിഞ്ഞു പോയെങ്കിൽ? ചിറകുകൾ പറക്കാനുള്ളതല്ലേ? ആകാശത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പറക്കാനുള്ളതല്ലേ ചിറകുകൾ? കടലിലെ വെള്ളത്തിന് നിറമില്ലല്ലോ. പ്രകാശരശ്മികളുടെ ആകിരണവും സഞ്ചാരവേഗവും പ്രതിഫലനങ്ങളുമല്ലേ കടലിന് നീല നിറം കൊടുക്കുന്നത്? ഈ ജനലിനപ്പുറം ലോകം അവസാനിക്കുന്നുണ്ടോ? നോക്കൂ, എനിക്കിപ്പോൾ വേഗത പേടിയില്ല. ഈ കൈകൾ അമർത്തിപ്പിടിച്ച് എനിക്ക് വല്ലാതെ നോവുന്നു. കൈകൾക്ക് ചുറ്റും ചുവന്ന് തടിച്ചിരിക്കുന്നു. എന്റെ ചിറകുകൾ പറക്കാൻ കൊതിക്കുന്നു. ഞാൻ അയാളോട് പറഞ്ഞു: നിന്റെ ചിറകുകൾ ഭംഗിയുള്ളതും വളരെ നേർത്തതുമാണ്. എന്തുകൊണ്ട് എന്റെ ഒറ്റമുറി പ്രപഞ്ചത്തിന് ആകാശമില്ല? നീ ഒരു പെണ്ണായതുകൊണ്ട്. ഞാൻ ലോകം കാണുന്നു, എനിക്കറിയാം ലോകം എന്താണെന്ന്. ഞാനും ലോകം കാണുന്നു, പറക്കാൻ ആകാശമുള്ള ലോകം, സ്വാതന്ത്ര്യമുള്ള ലോകം. ഞാനൊരു പുരുഷനാണ്, സൃഷ്ടാവാണ്, ഞാൻ ഒരു സ്ത്രീയാണ്, നീ വെറുമൊരു പെണ്ണാണ്. ഓരോ മടത്തുള്ളിയും പ്രപഞ്ചത്തിന്റെ ഓരോ അംശം പ്രതിഫലിപ്പിക്കുന്നു. ഞാനും ലോകം കാണുന്നു, ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു. എനിക്ക് ഭംഗിയുള്ള ചിറകുകൾ വേണ്ട, ഞാൻ അവ മുറിച്ചു കളയുന്നു. കണ്ണാടി ചില്ലുകൾ പോലെ തിളങ്ങുന്ന ചിറകുകൾ, അവിടിവിടെയായി അവ ഞാൻ കീറി വരഞ്ഞു. അതിൽ നിന്നും രക്തം പൊടിയുന്നുണ്ട്, പക്ഷേ എനിക്ക് വേദനിക്കുന്നില്ല, നീറ്റൽ തോന്നുന്നുമില്ല. എന്റെ ചിറകുകൾ നേർത്തതായിരുന്നു, ഭംഗിയുള്ളതായിരുന്നു, പക്ഷേ ആ ചിറകുകളായിരുന്നു എന്നെ പറക്കാൻ അനുവദിക്കാതെ ഇരുന്നത്. അങ്ങനെയുള്ള ചിറകുകൾ എനിക്ക് വേണ്ട.
1: മീര കൃഷ്ണൻ എഴുതി അവതരിപ്പിച്ച കഥകളാണ് ഇപ്പോൾ കേട്ടത്.
2: യുവസാഹിതിയിലിനി ഡോക്ടർ ജിഷ എസ് കെ അവതരിപ്പിക്കുന്ന കവിതകൾ.
3: ബോധിവൃക്ഷം. ഒടുക്കമീ മരച്ചുവട്ടിലൊന്നു വന്നു നിൽക്കവേ, പഠിച്ച പാഠമൊക്കെയും ഉരുക്കഴിച്ചു നോക്കവേ, സത്യവേദ മന്ത്രമൊക്കെ ഒന്നു കൂടെ ഓർക്കുവാൻ, നിനക്കു വേണമെങ്കിൽ എന്റെ പുസ്തകം കടം തരാം.

വീരമൃത്യു രക്തസാക്ഷി പേരുകൾ വിചിത്രമാം, കൊടിയുയർത്തി വീറുകാട്ടിപ്പോകുവാൻ തിടുക്കമായി. വേരുകൾ അറുത്തുമാറ്റി പുതിയ വിത്തു പാകുവാൻ വഴി

ഒടുക്കമീ മരച്ചുവട്ടിലൊന്നു വന്നു നിൽക്കണം, പഠിച്ച പാഠമൊക്കെയും ഉരുക്കഴിച്ചു നോക്കണം. വിസ്മൃതി

0: ഡോക്ടർ ജിഷ എസ് കെ അവതരിപ്പിച്ച കവിതകളാണ് നിങ്ങൾ കേട്ടത്. ഇനി തസ്നി നിസാർ എഴുതിയ കഥ, മഴയെ സ്നേഹിച്ച പെൺകുട്ടി.
1: ബാന്ദ്രയിലെ കുടിസുമുറി ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ മഴ തകർത്ത് പെയ്യുകയാണ്. കാറ്റിൽ ജനൽപ്പാളികൾ വലിയ ശബ്ദത്തോടെ അടയുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അത് വലിച്ചടയ്ക്കാൻ അവൾ ഇഷ്ടപ്പെട്ടില്ല. അവൾ കതക് തുറന്ന് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. മഴ കാണാൻ അവൾക്ക് പണ്ടേ വലിയ ഇഷ്ടമാണ്. മഴത്തുള്ളികൾ മുഖത്തേക്ക് തെറിച്ചു വീണപ്പോൾ അവളുടെ ചിന്ത മറ്റേതോ വഴിക്ക് പോയി. അല്ലെങ്കിലും മഴക്കാലം അവളെ പലതും ഓർമ്മപ്പെടുത്താറുണ്ട്. കുട്ടിക്കാലത്ത് അമ്മമ്മ വീട്ടിൽ പോകുമ്പോൾ കൂട്ടുകാരുമൊത്ത് മഴവെള്ളത്തിൽ ചാടിക്കളിച്ചതും നനഞ്ഞ പാറക്കെട്ടിൽ നിന്ന് തെന്നി വീണപ്പോൾ കാലുമുറിഞ്ഞ് ചോര വന്ന് കരഞ്ഞതും ആരും കാണാതെ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചതും ഒടുവിൽ അമ്മമ്മ കണ്ടുപിടിച്ച് അമ്മ കാണാതെ മുറിവ് വെച്ചുകെട്ടിത്തന്നതും മാമ്പഴക്കാലവും ഒടുവിൽ അവധിക്കാലം കഴിഞ്ഞ് തിരിച്ചു മുംബൈയിലെ അച്ഛന്റെ ജോലിസ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ അമ്മമ്മ ചേർത്ത് പിടിച്ച് കവളിൽ തന്ന ഉമ്മയുടെ ചൂടും എല്ലാം മുഖത്തേക്ക് തെറിച്ചു വീണ മടത്തുള്ളികൾ അവളെ ഓർമ്മപ്പെടുത്തി. ചാന്ദിനി സാബ് എന്ന വിളി കേട്ടാണ് അവൾ ഓർമ്മയിൽ നിന്നും ഞെട്ടിയുണർന്നത്. സാബിനൊരു കത്തുണ്ട്, ഇപ്പോൾ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തന്നതാണ്. വാച്ച്മാൻ

തന്നെ സ്വതസിദ്ധമായ ഹിന്ദിയിൽ പറഞ്ഞൊപ്പിച്ച് കത്തുമേൽപ്പിച്ചുപോയി. അവൾ അന്താളിച്ചു നിൽക്കുകയാണ്. കത്തോ തനിക്കോ? തന്റെ വിശേഷങ്ങൾ അന്വേഷിച്ച് ഒരു കത്തയക്കാൻ മാത്രം ആർക്കാണ് തന്നോടിപ്പോൾ ബന്ധം? വല്ലപ്പോഴും ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയുള്ള കത്തിടപാടുകൾ മാത്രമേ കുറച്ചു കാലമായി നടത്താറുള്ളൂ. അവൾ ആലോചിച്ചു. കത്തിന്റെ പുറം കവറിലെ പേര് അവളുടെ കണ്ണുകൾ വിടർത്തി. അഖില ആനന്ദ്. ഇത് തന്റെ അക്കുവാണോ? ഈശ്വര, ഇത്ര കാലം താൻ എന്തേ അവളെ മറന്നുകളഞ്ഞത്? ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 3 വർഷം കോളേജിലും ഹോസ്റ്റലിലും തന്റെ സന്തത സഹചാരി. അന്നവൾ അഖിലാജി കൃഷ്ണനായിരുന്നു, തനി പാലക്കാടൻ പെൺകുട്ടി. എന്നും രാവിലെ കുളിച്ച്

0: എത്ര കാലം താൻ എന്തേ അവളെ മറന്നു കളഞ്ഞത്? ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 3 വർഷം കോളേജിലും ഹോസ്റ്റലിലും തന്റെ സന്തത സഹചാരി. അന്നവൾ അഖിലാജി കൃഷ്ണനായിരുന്നു, തനി പാലക്കാടൻ പെൺകുട്ടി. എന്നും രാവിലെ കുളിച്ച് നെറ്റിയിൽ ചന്ദനം ചാർത്തി ഈറൻ മുടിയുമായി നിൽക്കുന്ന അവൾ. അവളെ കണ്ടാണ് ഞാൻ കിടക്കപ്പായയിൽ നിന്നും ഉണരാറുള്ളത്. അപ്പോഴേക്കും സൂര്യകിരണങ്ങൾ മുറിയാകെ പടർന്നിട്ടുണ്ടാവും. സ്വതവേ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള തന്നെ പുതപ്പ് വലിച്ചു മാറ്റി കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിക്കുന്നത് അവളായിരുന്നു. ഡിഗ്രിക്കു ശേഷം അവൾ നാട്ടിലേക്ക് തിരിച്ചുപോയി, വിവാഹിതയായി, മാളുവിന്റെ അമ്മയായി. ഞാൻ ഉപരിപഠനത്തിനായി അലിഗഡ് സർവകലാശാലയിലേക്കും. പിന്നീട് ഞങ്ങൾ കുറേ കാലം സ്ഥിരമായി അന്യോന്യം കത്തുകൾ അയക്കുമായിരുന്നു. പിന്നീട് എപ്പോഴോ ജീവിത തിരക്കിനിടയിൽ അത് നിന്നുപോയി. ഏക്കറു കണക്കിന് വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന അലിഗഡിനെയും അവിടുത്തെ സൗഹൃദ കൂട്ടായ്മയും രാത്രികാലങ്ങളിൽ നടത്തിരുന്ന ചർച്ചകളും എല്ലാം അതിൽ വിഷയമായി. അതിനേക്കാൾ ഉപരി അവളുടെ കത്തുകളിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ചിരുന്ന പേര് റാം, രഘുറാം. അതോർത്തപ്പോൾ അവളുടെ മനസ്സിലൂടൊരു കൊള്ളിയാൻ മിന്നിമറഞ്ഞു. വർഷങ്ങളായി മറക്കാൻ ശ്രമിച്ചിട്ടും ഒരു നിമിഷം പോലും മറക്കാനാവാത്ത പേര് റാം. 6-അടി പൊക്കവും ഉയർന്ന നാസികയും പരുപരുത്ത ചെമ്പൻ മുടിയും കരുത്താർന്ന കൈത്തലങ്ങളും തൂവെള്ള നിറവും സ്വതസിദ്ധമായ പുഞ്ചിരിയും ആരെയും ആകർഷിക്കുന്ന സംസാരവുമായി അവൻ അലിഗഡിൽ ആകെ നിറഞ്ഞു നിന്നു. ആകാശത്തിനു കീഴിലുള്ള ഏത് വിഷയത്തെപ്പറ്റിയും അവനൊരഭിപ്രായമുണ്ടാകും. അലിഗഡിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫെലോഷിപ്പ് ചെയ്യുകയായിരുന്നു അവൻ. ഏതോ ഒരു നിശാചർച്ചയിൽ എനിക്കവരെ വാദത്തിന്മേൽ എതിരഭിപ്രായം പറയേണ്ടി വന്നു. പിന്നീട് പലപ്പോഴും ലൈബ്രറിയിലും ക്ലാസ് മുറികളുടെ ഇടനാഴികളിലുമൊക്കെ വെച്ച് മുഖം കൊടുക്കാൻ മടിയായിരുന്നെങ്കിലും അവന്റെ ആദരമായ ചിരിക്കു മുമ്പിൽ ഒരിക്കൽ എനിക്ക് കീഴടങ്ങേണ്ടി വന്നു. ആ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെയും അന്നുവരെ തോന്നാത്ത വികാര പാരവശ്യങ്ങൾ എന്നിലൂടെ കടന്നുപോയി. തീ പാറുന്ന ആ നോട്ടങ്ങൾക്ക് മുൻപിൽ ഞാൻ നമ്രമുഖിയായി. അന്നൊരു മഴക്കാലമായിരുന്നു. രാത്രികാല ചർച്ചകൾക്ക് ശേഷം ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് മടക്കാനുള്ള തിരക്കിലും പൊതുവേ ശാന്തമായിരുന്ന മാനം പെട്ടെന്ന് തുടുത്ത് മഴത്തുള്ളികൾ പൊഴിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മഴയുടെ ശക്തി കൂടിയത്. ഞാൻ ഒരു മരച്ചുവട്ടിലേക്ക് മാറി നിന്നു. ഞാൻ ഇട്ടിരുന്ന സൽവാർ മുഴുവൻ നനഞ്ഞു കുതിർന്നു. ഇടയ്ക്ക് വരുന്ന മിന്നൽ പിണ്ടലിൽ ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. എന്റെ ചുറ്റിലും ആരുമില്ല. ബാക്കി എല്ലാവരും അടുത്തടുത്ത ക്ലാസ് മുറികളിലേക്ക് ഓടിക്കേറിക്കഴിഞ്ഞു. ചാന്ദിനി പേടിക്കണ്ട, ആ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിത്തെറിച്ചു. അപ്പോഴാണ് മിന്നൽ വെളിച്ചത്തിൽ ഞാൻ നിന്നിരുന്ന വൃക്ഷത്തിന്റെ അപ്പുറത്ത് ആ മുഖം കണ്ടത്. റാം. അവൻ എന്റെ അടുക്കലേക്ക് കുറെ കൂടി നീങ്ങി നിന്നു. അവന്റെ ആ സാമീപ്യത്തിൽ ഞാൻ സംരക്ഷിതയാണെന്ന് എനിക്ക് തോന്നി. ചാന്ദിനി നന്നായി കവിത എഴുതുമല്ലേ? ഏ, അതെങ്ങനെ അറിഞ്ഞു? വല്ലപ്പോഴും വല്ലതും കുത്തിക്കുറിക്കും, അത്രമാത്രം. തന്റെ നിശാഗന്ധി ഞാൻ വായിച്ചു. മഴയാണല്ലേ അതിലും വിഷയം. നന്നായിരുന്നു. ആ വാക്കുകൾ എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. ഇനിയുള്ള കവിതകൾ എന്നെക്കുറിച്ചാകാമോ? എന്റെ മനസ്സ് വ്യാകുലമായി. എന്താണിതിന് ഉത്തരം പറയേണ്ടത്? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചോദ്യം. പക്ഷേ ആ ചോദ്യം കേൾക്കുവാനായി മനസ്സ് ആഗ്രഹിച്ചതുപോലെ ഞാൻ ചുണ്ടി അടിച്ചമർത്തി. അപ്പോഴേക്കും മഴ ശമിച്ചിരുന്നു. ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഞാൻ ഹോസ്റ്റലിലേക്ക് ഓടി. മുറിയിലെത്തിയപ്പോഴും എന്റെ നെഞ്ചൊടിക്കുന്നുണ്ടായിരുന്നു. അന്നെനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ കോളേജിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഗേറ്റിന് മുന്നിൽ റാം നിൽപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലെന്ന് ഭാവിച്ച് നടക്കാൻ ശ്രമിച്ചു. എന്റെ ചോദ്യത്തിന് ഉത്തരം തരാതെ പോവുകയാണോ? ഞാൻ മുഖം കൊടുക്കാതെ ക്ലാസ്സിലേക്ക് ഓടിക്കേറി. അങ്ങനെ ഇതൊരു സ്ഥിരം പതിവായി. രാത്രികാല ചർച്ചകളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. പക്ഷേ അപ്പോഴൊക്കെയും അവനായുള്ള കവിത രചിക്കുന്നത് എന്റെ നൂലിഴകൾ തുന്നിച്ചേർക്കുകയായിരുന്നു ഞാൻ. കനത്ത മഴയുള്ള ഒരു ദിവസം അവനായുള്ള കവിതയുമായി ഞാൻ ക്യാമ്പസിലേക്ക് ഓടിയെത്തി. അന്ന് പക്ഷേ പതിവിന് വിപരീതമായി ഗേറ്റിന് മുന്നിൽ റാമില്ല. ഞാൻ അവനെ തിരക്കി ക്യാമ്പസിന് ചുറ്റും അലഞ്ഞു നടന്നു. കനത്ത മഴയിൽ എന്റെ കണ്ണുനീർ തുള്ളിയും വിറയാർന്ന സ്വരവും അരിഞ്ഞില്ലാതെയായി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അത് തുടർന്നു. പക്ഷേ ഓരോ ദിവസവും എന്നെ നിരാശയാക്കി. അവൻ വന്നില്ല. ഇന്നും ഈ മഴക്കാലത്തും കാത്തിരിക്കുകയാണ് ബാന്ദ്രയിലെ കൊച്ചു ഫ്ളാറ്റിൽ അവനായി തനിച്ച് അവൻ എഴുതിയ കവിതകളുമായി ആർദ്രമായ പുഞ്ചിരിക്കായി.
1: മഴയെ സ്നേഹിച്ച പെൺകുട്ടി തസ്നീം നിസാർ എഴുതിയ കഥയാണ് നിങ്ങൾ കേട്ടത്. യുവസാഹിതി സമാപിക്കുന്നു.

0: കനകപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയയ്ക്കുക youth.AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ, യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ഓൾ ഇന്ത്യ റേഡിയോ, വഴുതക്കാട്, തിരുവനന്തപുരം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധിക്കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. മഹാസമുദ്രം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ, ചിത്ര എന്നിവർ പാടിയ ഗാനം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, M. ജയചന്ദ്രൻ്റെ സംഗീതം.

ചിത്രം കായംകുളം കൊച്ചുണ്ണി. പാടിയത് വിജയ് യേശുദാസ്, ശ്രേയ ഘോഷാൽ എന്നിവർ. ഗാനരചന ശോഭൻ കണ്ണങ്ങാട്ട്. സംഗീതം ഗോപി സുന്ദർ.

ചിത്രം മാമാങ്കം. പാടിയത് ശ്രേയാ ഘോഷാൽ. ഗാനരചന റഫീഖ് അഹമ്മദ്. സംഗീതം എം ജയചന്ദ്രൻ.

ഇനി കേൾക്കാം നൃത്തശാല എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:15 പാർലമെൻറ്റിൽ ഇന്ന് ഡൽഹിയിലെ

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമാഭിയാൻ.
1: ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. 2024-25 മുതൽ 2028-29 വരെയുള്ള 5 വർഷത്തെ കാലയളവിൽ ആണ് ഇത് നടപ്പിലാക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ 10.45 കോടിയിലധികം പട്ടികവർഗ ജനസംഖ്യയും 705 ലേറെ ആദിവാസി ജനവിഭാഗങ്ങളുമുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും പുറം ലോകത്തുനിന്ന് അകലെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഓരോ സമൂഹത്തിനും സ്വന്തമായ സംസ്കാരവും ഭാഷാപരമായ പ്രത്യേകതകളുമുണ്ട്. വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഏകീകരണത്തിലൂടെ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ

0: അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, മറ്റ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഅഭിയാൻ എന്ന പദ്ധതിയുടെ വിജയമാണ് ഈ പദ്ധതിയിലേക്ക് സർക്കാരിനെ നയിച്ചത്. 2024-25 ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചതുപോലെ ഏകദേശം 63,000 ഗ്രാമങ്ങൾ ഉൾപ്പെടുത്തി 5 കോടിയിലധികം ആദിവാസി ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 549 ജില്ലകളിലും 2740 ബ്ലോക്കുകളിലുമുള്ള ആദിവാസി ഭൂരിപക്ഷ ഗ്രാമങ്ങളിൽ ഇത് നടപ്പിലാക്കപ്പെടും. അടച്ചുറപ്പുള്ള വീടുകൾ, കുടിവെള്ളം, വൈദ്യുതി, പട്ടികവർഗ ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളിലേക്ക് ഏത് കാലാവസ്ഥയിലും എത്താനാകുന്ന റോഡ് കണക്ഷൻ, ഭാരത് നെറ്റ് വഴി മൊബൈൽ ഇന്റർനെറ്റ് കണക്ഷൻ എന്നിവ ഉറപ്പാക്കുക വഴി അടിസ്ഥാന സൌകര്യ വികസനം ഈ പദ്ധതി വിഭാവന ചെയ്യുന്നു. സ്കിൽ ഇന്ത്യ മിഷൻ വഴി തൊഴിൽ പരിശീലനം, കൃഷി, മൃഗപരിപാലനം, മത്സ്യബന്ധനം എന്നിവയ്ക്ക് പിന്തുണ തുടങ്ങിയവ നൽകുക വഴി ആദിവാസി ജനസമൂഹത്തിന് സാമ്പത്തിക സുരക്ഷ ഉറപ്പാകും. സമഗ്ര ശിക്ഷാ അഭിയാൻ വഴി സ്കൂളുകളിലും കോളേജുകളിലും മൊത്തം പ്രവേശന അനുവാദം വർദ്ധിപ്പിക്കുക, ജില്ലാ ബ്ലോക്ക് തല പട്ടികവർഗ ഹോസ്റ്റലുകൾ സ്ഥാപിക്കുക വഴി വിദ്യാഭ്യാസ ഗുണമേന്മയും പദ്ധതി ലക്ഷ്യമിടുന്നു. നാഷണൽ ഹെൽത്ത് മിഷൻ വഴി മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ കാർഡ് അഥവാ PMJAY കാർഡ്, ഗർഭസ്ഥ ശിശുവിന് സിക്കിൾ സെൽ പരിശോധനയ്ക്ക് ആധുനിക സൌകര്യങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും പദ്ധതി ലക്ഷ്യമിടുന്നു. ചുരുക്കത്തിൽ, വിവിധ മന്ത്രാലയങ്ങളുടെയും പദ്ധതികളുടെയും സഹകരണത്തിലൂടെ ഭാരതത്തിലെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയാണ് പ്രധാനമന്ത്രി ജൻജാതിയ ഉന്നത് ഗ്രാം അഭിയാൻ. ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാൻ ട്രൈബൽ ഹോംസ്റ്റേ, 100 TMMC അഥവാ ട്രൈബൽ മാർക്കറ്റിംഗ് സെന്റേഴ്സ് വഴി ആദിവാസി ഉൽപ്പന്നങ്ങളുടെ വിപണന സൌകര്യങ്ങൾ തുടങ്ങിയവ പദ്ധതിയുടെ മറ്റ് സവിശേഷതകളാണ്. PM ഗതിശക്തി പോർട്ടലിൽ പദ്ധതിയുടെ മുഴുവൻ വികസനവും മാപ്പ് ചെയ്യപ്പെടും. ഓരോ സംസ്ഥാനത്തും സംസ്ഥാനതല കമ്മിറ്റിയും ജില്ലാതല കമ്മിറ്റിയും ഉണ്ടാകും. ഇതിനനുബന്ധമായി സംസ്ഥാനതലവും ജില്ലാതലവുമുള്ള പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുകൾ അഥവാ PMU പ്രവർത്തിക്കും. പദ്ധതി നടത്തിപ്പിൽ മികവ് കാട്ടുന്ന ജില്ലകൾക്ക് അവാർഡുകൾ നൽകുവാനും ഇതിൽ നിർദ്ദേശമുണ്ട്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒത്തുചേർന്നുള്ള കോഓപ്പറേറ്റീവ് ഫെഡറലിസം മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം സമഗ്ര സർക്കാർ സമീപനം, അതായത് വിവിധ മന്ത്രാലയങ്ങൾ പരസ്പരം സഹകരിച്ചും സംയോജിതമായി പ്രവർത്തിച്ചും ആദിവാസി സമൂഹത്തിന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ദീർഘകാലത്തേക്കുള്ള സ്ഥിരതയുള്ള ഫലങ്ങൾ ഉറപ്പാക്കുന്നതാണ് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാന്റെ ലക്ഷ്യം.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാനെ കുറിച്ചുള്ള പരിപാടിയാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രം വേരുകളിലേക്ക് മടങ്ങുകയാണെന്നും രാജ്യത്തിന്റെ സാംസ്കാരികവും ജനാധിപത്യപരവുമായ ആദർശങ്ങളിൽ അഭിമാനിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയായി സ്ഥാനമേറ്റതിന്റെ 4 വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. വിവിധ പദ്ധതികൾക്കും രാഷ്ട്രപതി ഇന്ന് തുടക്കം കുറിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. 2024 നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ് ലക്ഷ്യം. കുറ്റക്കാർക്ക് 10 തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷയ്ക്ക് ബിൽ ലക്ഷ്യമിടുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കണം. 2 അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാരുകളും നയതന്ത്ര കാര്യാലയങ്ങളുമായി ചേർന്ന് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും.

ുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ലോക്സഭയെ അറിയിച്ചു. റോഡ് ഷോ, ഭക്ഷ്യമേളകൾ, വ്യാപാരമേള, ടൂർ ഓപ്പറേറ്റർമാരുമായി ചേർന്നുള്ള ജനസമ്പർക്ക പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2023-24 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ ദേശീയ ദുരന്ത പ്രതികരണ ഫണ്ട്, സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ട് എന്നിവയിലൂടെ കേന്ദ്രം 75,000 കോടി രൂപ വിതരണം ചെയ്തതായി ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ലോക്സഭയെ അറിയിച്ചു. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമാണ് തുക അനുവദിച്ചത്. പ്രകൃതി ദുരന്ത പ്രതികരണ ഫണ്ടുകൾക്ക് കേന്ദ്രം പിന്തുണ നൽകുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായ ഇന്ന് ആരോഗ്യ മന്ത്രാലയം ദേശീയ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ 8ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. 2030 വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ ഉന്മൂലനം ചെയ്യുന്നത് ലക്ഷ്യമിട്ടാണ് 2018 പരിപാടി ആരംഭിച്ചത്. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി ഹെപ്പറ്റൈറ്റിസ് നേതൃത്വത്തിലുള്ള സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അഴിമതി തടയാൻ യുവ

0: നേതൃത്വത്തിലുള്ള സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അഴിമതി തടയാൻ യുവജനതയെ അണിനിരത്തി വിജിലൻസ് വകുപ്പ് നടപ്പാക്കുന്ന പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടൊപ്പം ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി കെ മുരളീധരൻ, വി മുരളീധരൻ MLA തുടങ്ങിയവർ പങ്കെടുക്കും. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് നീന്തലിൽ 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിലെത്തി. അതേസമയം സജൻ പ്രകാശ് പരാജയപ്പെട്ടു. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ TK സെമിയിൽ കടന്നു. നിലവിൽ 2 സ്വർണവും 5 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 10 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെ ഇനി മുതൽ പൊതുമരാമത്ത് പദ്ധതികൾ തുടങ്ങില്ലെന്ന് മന്ത്രി PK ബഷീർ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ പൊതുമരാമത്ത് ജോലികൾ വിലയിരുത്താൻ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വകുപ്പിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ പിന്തുണയും നൽകും. പൊതുമരാമത്ത് വകുപ്പിലേക്ക് കൂടുതൽ സർവേയർമാരെ നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് വടകര ലഹരിക്കേസിൽ 1 അധ്യാപിക കൂടി അറസ്റ്റിൽ. പേരമ്പ്ര BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീഷ്മയാണ് പിടിയിലായത്. കീർത്തന, കാവ്യ എന്നീ അധ്യാപികമാരും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. MDMA ഇടപാടുകളിൽ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഇവർ വഴി വൻ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കേരളത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ കത്ത് തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഡൽഹി സമരത്തിന് പിന്തുണ നൽകി ഒത്തുചേർന്നവർക്കെതിരെ വ്യാപകമായി കേസെടുത്തത് ഔചിത്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ഗാനമാണ്. റോബിൻഹുഡ് എന്ന ചിത്രത്തിനായി വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ പാടിയത്.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.

0: വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. 10-ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 1-ലെ പാഠഭാഗങ്ങളാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവലോകനം ചെയ്യുന്നത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ.
1: 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന യൂണിറ്റിൽ ഭാഷ ആശയവിനിമയോപാധി എന്നതിൽ കവിഞ്ഞ സാഹിത്യപരമായ ഉയർന്ന മേഖലകളേക്കു കൂടി വ്യാപരിക്കും വിധം പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഭാഷാപ്രയോഗങ്ങൾ വ്യക്തിത്വ രൂപീകരണത്തെക്കൂടി സ്വാധീനിക്കുന്നുണ്ട്. മാതൃഭാഷയിലൂടെയാണ് നമുക്ക് വൈകാരികമായി പലതും അവതരിപ്പിക്കാനാകുന്നത്. കഥകളതിമോഹനം എന്ന ആദ്യ പാഠഭാഗത്ത് പ്രാചീന കവിത്രയത്തിൽപ്പെട്ട എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവം എന്ന ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗമാണുള്ളത്. ഭീഷ്മ പിതാമഹന്റെ സാരഥ്യത്തിൽ 10 ദിവസമാണ് കുരുക്ഷേത്ര യുദ്ധം അരങ്ങേറിയത്. 10-ാം ദിവസം കൗരവപ്പടയുടെ സേനാധിപതിയായ ഭീഷ്മർ ശരശയ്യയിലായി സ്വച്ഛന്ദ മൃത്യു കാത്തുകിടക്കുകയാണ്. അടുത്ത കൗരവ സേനാധിപതിയായി ആരെ നിയമിക്കണം എന്ന ആലോചനയിൽ ദുര്യോധന മഹാരാജാവിന്റെ മുന്നിൽ തെളിഞ്ഞ ചിത്രം ആത്മമിത്രമായ കർണനെയായിരുന്നു. തന്റെ അംഗരാജ്യത്തിന്റെ രാജാവും വിശ്വസ്തനും വില്ലാളി വീരനുമായി

കർണനെ സേനാധിപതിയായി നിയോഗിക്കാമെന്ന് തീരുമാനിച്ച് മഹാരാജാവ് ദുര്യോധനൻ കർണനോട് ആ കാര്യം അവതരിപ്പിക്കുന്നതും അതിന് കർണന്റെ പ്രതികരണവുമാണ് പാഠഭാഗം. തന്നെക്കാൾ വീരനും ഗുരുവുമായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ താൻ സേനാധിപതിയാകുന്നത് കർണൻ എതിർക്കുന്നു. കർണന്റെ നിലപാട് ശ്ലാഘനീയമാണ്. കർണസുഖം ഞാൻ പറകയില്ലാരോടും എന്ന് പറയുന്ന കർണൻ, തനിക്കിത് കേൾക്കാൻ സുഖമുള്ള വാർത്തയാണെങ്കിലും ഗുരുവായ ദ്രോണാചാര്യർ ഉള്ളപ്പോൾ തനിക്കതിന് അർഹതയില്ലെന്ന് വെളിപ്പെടുത്തുന്നു. തൻകാര്യം നേടാൻ വേണ്ടി എന്തധർമ്മവും ചെയ്യാൻ മടിയില്ലാത്ത ഈ സമൂഹത്തിൽ കർണന്റെ ഈ നിലപാട് വളരെ പ്രസക്തമാണ്. ഗുരുവിനോടും മുതിർന്നവരോടും ഏറെ ബഹുമാനവും ഭക്തിയുമുള്ള യോദ്ധാവായ കർണൻ പ്രശംസ ആഗ്രഹിക്കാത്തവനുമാണ്. പഞ്ചവർണക്കിളിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എഴുത്തച്ഛൻ ദ്രോണപർവം ആരംഭിക്കുന്നത് തന്നെ. കിളിക്ക് കഥ പറയാനുള്ള ഊർജവും ആഗ്രഹവും ജനിപ്പിക്കുന്നതിനു വേണ്ടി ഇഷ്ടഭക്ഷണമായ പാൽ, തേൻ, പഞ്ചസാര, കദളിപ്പഴം, നീലക്കരിമ്പിൻചാറ്, കരിക്കിൻ വെള്ളം തുടങ്ങി വിവിധ വിശിഷ്ടമായ ഇഷ്ടവിഭവങ്ങൾ ഒരുക്കി കുളിർമയേറിയ കഥ പറയാനായി പഞ്ചവർണക്കിളിയെ ക്ഷണിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത് തന്നെ. ഭാഷാപരമായ മിതത്വം പാലിച്ചാണ് കവി രാമായണ കഥ അവതരിപ്പിക്കുന്നത് തന്നെ. ചൊല്ലുന്നതുണ്ടു ഞാൻ കനക്കെ ചുരുക്കി എന്ന് പറയുന്നത് കനത്ത ആശയങ്ങൾ സംഗ്രഹീതമായി പറയുന്ന കവി കൂടിയായി ആധുനിക മലയാള ഭാഷാ പിതാവായ എഴുത്തച്ഛൻ മാറുന്നു. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് അദ്ദേഹം. രണ്ടാമത്തെ അധ്യായമായ സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്നതിൽ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണുള്ളത്. വിദർഭ രാജാവായ ഭീമന്റെ മകൾ സുന്ദരിയും സുശീലയുമായി ദമയന്തിയെ വിവാഹം ചെയ്യാനായി നിഷിത രാജ്യത്തെ മഹാരാജാവായ നളന് ആഗ്രഹമുദിച്ചു. നളന് തന്റെ ദൂത് ദമയന്തിയെ അറിയിക്കാനായി എന്തു വേണമെന്ന ചിന്താഗതിയിൽ ഉദ്യാനത്തിൽ ഉലാത്തുകയാണ്. തന്റെ ഉദ്യാനത്തിലെ പൊയ്കയിൽ ശയിക്കുന്ന സ്വർണവർണമായ അരയന്നത്തെ കണ്ടു മോഹിച്ച് അദ്ദേഹം അരയന്നത്തെ പിടിക്കുന്നതും അപ്പോൾ അരയന്നം രക്ഷപ്പെടാനായി പറയുന്ന സംഭാഷണങ്ങളുമാണ് പാഠഭാഗ സന്ദർഭത്തിലുള്ളത്. ഹംസം, നളൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളാണ് പാഠഭാഗത്തിലുള്ളത്. ഹംസം മിഴിവാർന്ന ഒരു കഥാപാത്രം കൂടിയാണ്. കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മാതാപിതാക്കളുടെയും ഭാര്യയുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഉത്തമനായ ഒരു കുടുംബനാഥനായ ചെറുപ്പക്കാരന്റെ ചിത്രമാണ് ഹംസത്തിന് ഉണ്ണായി വാര്യർ നൽകിയിരിക്കുന്നത്. പക്ഷിയിൽ ഒരു മാനുഷിക ഭാവം ഉണ്ണായി വാര്യർ ആരോപിക്കുന്നുമുണ്ട്. താമരപ്പൊയ്കയിൽ താമരകൾക്കിടയിൽ ഉറക്കത്തിലായിരുന്ന തന്നെ തന്റെ ഭംഗിയിൽ ആകൃഷ്ടനായി രാജാവ് പിടിച്ചപ്പോൾ സ്വാഭാവികമായി തന്നെ കൊല്ലാൻ വേണ്ടിയാണെന്ന് ഹംസം തെറ്റിദ്ധരിക്കുന്നു. ഭയന്നുപോയ ഹംസം രാജാവിനോട് അഭയം യാചിക്കുകയാണ്. തന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അനാഥരായി പോകുന്ന കുടുംബത്തെക്കുറിച്ച് ഹംസം വിലപിക്കുകയാണ്. തന്നെ ആശ്രയിച്ചു കഴിയുന്ന വിധവയായ അമ്മയും ഗർഭിണിയായ ഭാര്യയെയും ഓർത്ത് തന്നെ കൊല്ലരുതെന്ന് രാജാവിനോട് അപേക്ഷിക്കുന്നുമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കൊന്നാൽ പാപമുണ്ടാകുമെന്നും രാജാവിനോട് പറയുന്നു. ഹംസത്തിന്റെ ദയനീയമായ പരിദേവനം കേട്ട മഹാരാജാവിന്റെ മനസ്സ് അലിയുന്നുണ്ട്. തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഹംസത്തോട് ഒരു തരത്തിലുള്ള ദ്രോഹവും ചെയ്യാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് രാജാവ് തുറന്നു പറയുന്നുമുണ്ട്. രാജാധികാരം പ്രയോഗിക്കാതെ നിസാരനായ ഹംസത്തെ തന്റെ പ്രിയപ്പെട്ട പ്രജയായി കരുതി സ്നേഹവാത്സല്യങ്ങൾ വാരിക്കോരി നൽകാനാണ് നളൻ തയ്യാറായത്. നളന്റെ മഹാമനസ്കത ഇവിടെ അഭിനന്ദനീയവുമാണ്. ആളുകളുടെ ഗുണങ്ങൾ പലപ്പോഴും അവർക്ക് ദോഷമായി ഭവിക്കാറുണ്ട് എന്ന ഹംസത്തിന്റെ നിരീക്ഷണം അർത്ഥവത്താണ്. ഹംസത്തിന്റെ സൗന്ദര്യവും സ്വർണവർണവുമാണ് രാജാവിന് ഹംസത്തെ പിടിക്കാൻ പ്രേരിപ്പിച്ചത്. രാജാവ് പരമമാന്യനായതിനാൽ ഹംസം വേഗം സ്വതന്ത്രനുമായി. നഷ്ടമായിപ്പോയ ജീവിത മൂല്യങ്ങളും ആദർശങ്ങളും തിരികെ കൊണ്ടുവരാനും സമ്പത്തിന്റെ മാനദണ്ഡത്തിൽ മനുഷ്യരെ വിലയിരുത്തപ്പെടാതിരിക്കാനുമുള്ള സന്ദേശം ഈ പാഠഭാഗം നൽകുന്നുണ്ട്. നാടകീയതയും വൈകാരികതയും ഒത്തിണങ്ങിയ ഈ സാഹിത്യ സൃഷ്ടി ഉണ്ണായി വാര്യരെ അവിസ്മരണീയനാക്കുന്നു. മൂന്നാം അധ്യായമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്ത് തമിഴ് സിനിമയിലെ അതുല്യ നടനും

നിർമ്മാതാവുമായ പ്രകാശ് രാജ് സമകാലിക ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എഴുതിയ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ലേഖനമാണിത്. മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്ന വിജ്ഞാനപ്രദവും രസകരവുമായ ഒരു രചന കൂടിയാണിത്. പ്രകാശ് രാജ് സ്വന്തം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ച് പറയുന്നത്. മാതൃഭാഷയും സംസ്കാരവും ഒന്നാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. കുട്ടിക്കാലം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ പ്രവഹിക്കുന്ന നദിയാണ് ജീവിതമാണ് മാതൃഭാഷ. ലേഖകന്റെ മാതൃഭാഷ കന്നഡയാണ്. പക്ഷേ ഏത് ഭാഷ പഠിച്ചാലും മാതൃഭാഷയ്ക്ക് താഴെ മാത്രമേ അദ്ദേഹം അവയ്ക്കെല്ലാം സ്ഥാനം കൊടുത്തിരുന്നുള്ളൂ. തങ്ങളുടെ ഉള്ളിലുള്ള സംസ്കാരവും ഭാവനയും ചിന്തയും മാതൃഭാഷയിലൂടെ പ്രകാശിതമാകുമ്പോൾ മാത്രമേ പൂർണ്ണത കൈവരുകയുമുള്ളൂ. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറു പോലെ, എന്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെ പോലെ, എന്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എന്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട് എന്ന പ്രസ്താവനയിലൂടെ പ്രകാശ് രാജ് മാതൃഭാഷ അദ്ദേഹത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം മകൾക്ക് മാതൃഭാഷ ഉപയോഗിക്കാൻ അറിയാത്ത അനുഭവം പ്രകാശ് രാജിനെ ചിന്തിപ്പിക്കുകയും മാതൃഭാഷാ മഹത്വത്തെക്കുറിച്ച് പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ആവശ്യകതയും കൂടുതൽ വ്യക്തമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ പലപ്പോഴും മാതൃഭാഷയെ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ്. ഭാഷ കേവലം ഒരു പദബന്ധമല്ല, ഭാഷ ഓരോ നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭാഷ പഠിക്കുക എന്നാൽ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെയും സംസ്കാരത്തെയും അന്ധമായി അനുകരിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് മാതൃഭാഷയുടെ പ്രാധാന്യം അറിയില്ല. മാതൃഭാഷ ആവിഷ്കാരത്തിന്റെ രൂപമാണ്. ഒരാൾക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാകില്ല. ഒരു മരത്തിന് അതിന്റെ വേരുകൾ എത്രത്തോളം പ്രധാനമാണ് അത്രത്തോളം പ്രധാനമാണ് ഒരു മനുഷ്യന് അവന്റെ മാതൃഭാഷ. ലേഖകൻ മകളോടൊത്ത് പച്ചക്കറികൾ വാങ്ങാൻ പോയ അനുഭവം പാഠഭാഗത്ത് വിവരിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശത്ത് വിദ്യാഭ്യാസമില്ലാത്ത ഒരു പച്ചക്കറി കടക്കാരിയോട് ഇംഗ്ലീഷ് പേര് പറഞ്ഞ് പച്ചക്കറി വാങ്ങാൻ ശ്രമിക്കുന്ന 5 വയസ്സായ മകളുടെ പരാക്രമം കണ്ട് ലേഖകന് ദേഷ്യം വരികയും അവസാനം പച്ചക്കറി തൊട്ട് കാണിച്ച് വാങ്ങിക്കേണ്ട കുട്ടിയുടെ നിസ്സഹായാവസ്ഥ കണ്ട് അദ്ദേഹം ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ മാതാവുമായി ലേഖകൻ വഴക്കടിക്കുന്നുമുണ്ട്. കാരണം തന്റെ മകളെ മാതൃഭാഷ പഠിപ്പിക്കാതെ ഭാവിയിൽ പ്രയോജനമെന്ന് കരുതുന്ന ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ എടുത്ത് പഠിപ്പിക്കാൻ അവളുടെ അമ്മ താൽപര്യപ്പെട്ടതിന്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന വിശ്വാസക്കാരനാണ് 5 ഭാഷകൾ കൈവശമാക്കിയ ലേഖകൻ. മാതൃഭാഷ അറിയാതെ മറ്റേത് ഭാഷ കൈവശപ്പെടുത്തിയാലും കാര്യമില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട്. ഓരോ നാടിന്റെ സ്വഭാവം, സംസ്കാരം, കാലാവസ്ഥ, ഭൂപ്രകൃതി എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഭാഷയിലൂടെ അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം എന്ന് പ്രകാശ് രാജ് പറയുന്നുണ്ട്. എന്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ കഴിഞ്ഞതെന്ന് തമിഴ്, കന്നഡ, തെലുങ്ക്, മറാത്തി, ഇംഗ്ലീഷ് മുതലായ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ലേഖകൻ പറയുന്നത്. ഗുഗിവ തിയാഗോ എന്ന കെനിയൻ എഴുത്തുകാരൻ താൻ പഠിച്ചിരുന്ന ഇംഗ്ലീഷ് സ്കൂളുകളിൽ മാതൃഭാഷ നേരിട്ടിരുന്ന അവഗണനകളെക്കുറിച്ച് മനസ്സുകളുടെ അപകോളിനീകരണം എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അന്ന് കെനിയൻ ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും അധിനിവേശ ശക്തികളായ ബ്രിട്ടീഷുകാർ ക്രമേണ അടിച്ചമർത്തുകയും ഇംഗ്ലീഷ് ഭാഷയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. വേഷത്തിലും ഭാഷയിലും ഇംഗ്ലീഷുകാർക്ക് തുല്യരായ ഒരു തലമുറയെ വാർത്തെടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഏറ്റവും നല്ല ആയുധം ഭാഷയാണെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ അധിനിവേശ തന്ത്രവും ഇതായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടെന്ന് പറയുന്ന സ്വദേശികളിൽ പലർക്കും ഇംഗ്ലീഷ് സാഹിത്യത്തെക്കുറിച്ചോ ഇംഗ്ലീഷ് ദാർശനികരെക്കുറിച്ചോ ഒന്നും അറിയില്ല. തങ്ങളുടെ താൽക്കാലിക ആവശ്യങ്ങൾക്ക്

0: മാത്രം, ചില പദങ്ങളോ വാക്യങ്ങളോ പഠിച്ചതുകൊണ്ട് മാത്രം നന്നായി ഇംഗ്ലീഷ് ഭാഷ അറിയണമെന്നില്ല. മാതൃഭാഷ ജന്മനാ തന്നെ സ്വായത്തമാക്കാവുന്നതാണ്. നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന, നമുക്ക് ജലവും ആഹാരവും നൽകുന്ന വേര് അതിനെ തള്ളിപ്പറയുന്നത് സ്വന്തം മാതൃത്വത്തെയും അസ്തിത്വത്തെയും നിഷേധിക്കുന്നതിന് തുല്യവുമാണ്. മാതൃഭാഷയിൽ ആ പ്രദേശത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയും സംസ്കാരവും പരിഷ്കാരവും ഒക്കെ കാണാവുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഭാഷ പഠിക്കുക എന്നാൽ അതിലൂടെ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്ന് പറയുന്നത്. അതുകൊണ്ട് മാതൃഭാഷാ പഠനം ഏറ്റവും പ്രാധാന്യമേറിയതും കൂടിയാണ്.
1: 10-ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 1-ലെ പാഠഭാഗങ്ങളുടെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപികയായ സിന്ധു കെ. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400024440.
4: 9400024440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അയ്യപ്പൻ പാട്ടുകൾ. ബാബു ടീക്കിനാലൂരൻ സംഘവും ആലപിച്ചത്.

ബാബു ടി കിനാലൂരൻ സംഘവും ആലപിച്ച അയ്യപ്പൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 10 മണിക്ക് പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം കേൾക്കാം. ഡൽഹി റിലേ.

ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ, പാടിയത് യേശുദാസ്. ഗാനരചനയും സംഗീത സംവിധാനവും ശ്രീകുമാരൻ തമ്പി.

ഇനി കേൾക്കാം അയാൾക്ക് അദ്ദേഹം എഴുതുകയാണ്. ഈ ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, രവീന്ദ്രൻ്റെ സംഗീതം.

ചിത്രം അമ്പിളി. പാടിയവർ സൂരജ് സന്തോഷ്, മധുവന്തി നാരായൺ. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം വിഷ്ണു വിജയ്.

ഇനി കേൾക്കാം എൽസമ്മ എന്ന ആൺകുട്ടി എന്ന ചിത്രത്തിനായി വിജയ് യേശുദാസ്, ശ്വേത എന്നിവർ പാടിയ ഗാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം സി രാജാമണി.

ഇനി കേൾക്കാം ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

ചിത്രം ജോസഫ്. പാടിയത് വിജയ് യേശുദാസ്. ഗാനരചന ബി കെ ഹരിനാരായൺ. സംഗീതം രഞ്ജിൻ രാജ്.

ഇനി കേൾക്കാം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനായി എസ് ജാനകി പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിൻ്റെ സംഗീതം.

ഈസ്റ്റ് കോസ്റ്റ് വിജയൻ വരികളെഴുതി എം ജയചന്ദ്രൻ ഈണ നൽകി. യേശുദാസ് സുജാത എന്നിവർ പാടിയ നോവൽ എന്ന ചിത്രത്തിലെ അടുത്ത ഗാനത്തോടെ ഇന്നത്തെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിത ഗാനം കേൾക്കാം, കെ കെ നിഷാദ് പാടിയത്.

ലളിതഗാനം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനുള്ളിൽ 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ.